റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 6, ക്രിസ്തുവർഷം 2026 ജൂൺ 20 ശനിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നടന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പച്ചകുത്തുന്ന ഒരേർപ്പാട് നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. പലപ്പോഴും യൗവനകാലത്താണ് പല അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ പലരും ഇപ്രകാരമുള്ള പച്ചകുത്തുകൾ നടപ്പിലാക്കുന്നത്. പിൽക്കാലത്ത് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു എന്നിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുള്ള ഒരു ദിനപത്രം പച്ചകുത്തിനെക്കുറിച്ചും പച്ചകുത്തിയാൽ അത് എങ്ങനെ മാറ്റാം, എങ്ങനെ മായിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു ലേഖനം എഴുതുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, അതിനുശേഷം ആയിരക്കണക്കിന് കത്തുകൾ പത്രം ഓഫീസിൽ ലഭിച്ചു. അതിൻ്റെ എല്ലാം ഉള്ളടക്കം ഇതായിരുന്നു: ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, അതായത് ദേഹത്ത് നിന്ന് പച്ചകുത്തിയ പാടുകൾ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക. അപ്പോൾ ധാരാളം ആളുകൾ പച്ചകുത്തിയതിനു ശേഷം അതെങ്ങനെയെങ്കിലും മാറ്റാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ശരീരത്തിലുള്ള പച്ചകുത്തുകൾ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് സഹിക്കുവാൻ കഴിയും. എന്നാൽ മനസ്സിലുണ്ടാകുന്ന പച്ചകുത്തുകളാണ് അതിനേക്കാൾ ഭയാനകം. മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ, നൊമ്പരമുണ്ടാക്കുന്ന ഓർമ്മകൾ, അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവരാണ് ഒട്ടുമുക്കാലും ആളുകൾ. പലരും തൻ്റെ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുന്നവരാണ്. പഴയകാല അനുഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം കൂടുതലായി മനസ്സിലെ കുറ്റബോധവും കഴിഞ്ഞുകാല ഓർമ്മകൾ തരുന്ന നൊമ്പരങ്ങളും തികട്ടി തികട്ടി വരുന്നതായിട്ട് പലർക്കും അനുഭവമുണ്ട്. അങ്ങനെയുള്ളവർ ആരായുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഈ പഴയകാലം ഒന്ന് മറക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ ജീവിതം ഒന്നുകൂടി ഒരാവർത്തി കൂടി ജീവിക്കുവാൻ കഴിയുക എന്നും, അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവിതം മറ്റൊന്നാക്കി മാറ്റാമായിരുന്നു. ശൈശവമാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടം. സുപ്രധാനമെന്ന് പറയാനുള്ള കാരണം, ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായിരുന്ന അവസ്ഥ ശൈശവത്തിലാണല്ലോ. പിന്നീടാണല്ലോ നാം വളർന്ന് വലുതാകുമ്പോൾ തെറ്റു ചെയ്യാൻ പഠിക്കുന്നതും മറ്റുമൊക്കെ. പ്രകൃതിയിലെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഒരു പൂവാകട്ടെ, ഒരു പുഴയാകട്ടെ, അതൊക്കെ ഏറ്റവും നിർമ്മലമായ അവസ്ഥയിലായിരിക്കുന്നത് ഉത്ഭവത്തിലാണ്. പിന്നീടാണ് അത് വെയിലേറ്റ് വാടുന്നതും പുഴ ഒഴുകുമ്പോൾ അഴുക്ക് ചേരുന്നതുമൊക്കെ. അത് ഉത്ഭവിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഏറ്റവും സംശുദ്ധമായിരിക്കുന്നത്. ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പുറകോട്ട് പോകാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ തൻ തിരുമുറ്റത്തെത്തുവാൻ മുഖം എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പാട്ടിൻ്റെ ഒടുവിൽ പറയുന്നത്, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ ഒന്ന് മോഹിക്കാൻ മുഖം, അപ്പോൾ ജീവിതത്തിൽ മടങ്ങിപ്പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള വേദന, പുറകോട്ട് നടന്നു പോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന അറിവ് നമ്മെ നൊമ്പരപ്പെടുത്തുന്നു. എന്നാലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ പഴയ ഘട്ടത്തിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ, ഒരാവർത്തി കൂടി ജീവിതം തുടങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എത്ര ദുഃഖമുള്ളതായിരുന്നാലും അതുകൊണ്ട് നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരണമെന്നില്ല. ജീവിതം നമുക്ക് പരിശുദ്ധമാക്കാൻ കഴിയും. അത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും മുറിവുകളും ഒക്കെ അംഗീകരിക്കുക, അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുക. നമ്മളതിന് നിഷേധിക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ കൂടുതൽ ശക്തിയായി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എത്ര ദുഃഖം തരുന്നതായാലും അത് മറന്നുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കുവാൻ എല്ലാവർക്കും സാധിക്കും എന്നോർക്കുക.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എംപിമാരെയും എംഎൽഎമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എംപിമാരെയും എംഎൽഎമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് എൻ ടി എ അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000 ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലേക്ക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയെയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ

0: ങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകൾ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:50 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ് സ്ട്രൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:30 യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 11:30 ടോക്സിക് വ്യക്തികളെ നേരിടാൻ പഠിക്കണം, റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ്. 11:50 കൂടെയുണ്ട് ഞാൻ സഖി. 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ടോക്സിക് വ്യക്തികളെ നേരിടാൻ പഠിക്കണം, റെസ്പെക്ട് യുവർ സെൽഫ് ഫസ്റ്റ്. പുനഃപ്രക്ഷേപണം: 7:15 വിരൽത്തുമ്പിലെ വിസ്മയം, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:50 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: വിവാഹത്തോടൊപ്പം പുരുഷന്മാർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. വിവാഹം കഴിയുന്നതോടെ ഏവരുടെയും ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാവും. വിവാഹം വരെ ബാല്യം, കൗമാരം, യൗവനം എന്നീ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. ഈ ഇടങ്ങളിലേക്കാണ് പുതിയ ഒരു അതിഥി കയറി വരുന്നത്. അതുവരെ അമ്മയുടെ പുന്നാര മകനായിരുന്നു. അമ്മയുടെ കൊഞ്ചലും പുന്നരിക്കലും ദേഷ്യപ്പെടലും എല്ലാം വിവാഹം വരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് അമ്മയുമായി ഏറെ അടുപ്പവുമുണ്ട്. അത് എന്നും എക്കാലവും വേണ്ടതും തന്നെയാണ്. പക്ഷേ വിവാഹശേഷം അതിന് ഒരല്പം മാറ്റമുണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. പഴയ രീതികളിൽ തന്നെയുള്ള സ്നേഹപ്രകടനങ്ങൾ വിവാഹശേഷം തുടരുന്നത് പുതിയതായി വീട്ടിലെത്തുന്ന പങ്കാളിയിൽ വിഷമങ്ങൾ ഏറെ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ മറ്റൊന്നുണ്ട്, പുതുമണവാട്ടിയുടെ സ്വന്തം വീട്ടിലേക്കുള്ള ഫോൺ വിളി. അതായത് ചില പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് ഭർത്ത വീട്ടിലെ വിശേഷങ്ങൾ വാതോരാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മിക്ക ഭർത്ത വീട്ടുകാർക്കും ഇഷ്ടമായെന്ന് വരില്ല എന്നറിയണം. ഇവിടെ എന്തു വേണം? ഈ ഭർത്താവ് തന്നെ വീട്ടുകാരെയും പങ്കാളിയെയും പറഞ്ഞു മനസ്സിലാക്കണം അതിന്റെ പിന്നിലെ കുഴപ്പങ്ങൾ. അതുപോലെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പെൺവീട്ടുകാരിൽ പല തെറ്റിദ്ധാരണകൾക്കും വഴിവെച്ചേക്കാം. അത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനും ഇടയാക്കിയേക്കാം. അതിനാൽ പെൺകുട്ടി തന്നെ താൻ ഇപ്പോൾ എത്തിയ വീടാണ് എന്റെ ഇനിയുള്ള വീടെന്ന് തിരിച്ചറിയണം. അതിനാൽ താൻ വന്നെത്തിയ വീടുമായി നല്ല അടുത്ത ബന്ധം തന്നെ പുലർത്തണം. വിവാഹത്തിന് ഒഴിച്ചുകൂടാനൊക്കാത്ത ഒന്നാണ് സ്വർണം. കുടുംബത്തിന്റെ സാമ്പത്തിക നില അനുസരിച്ച് അളവിൽ കുറവുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. സ്വർണത്തിന്റെ യഥാർത്ഥ അവകാശി ആരാണ്? അതാ പെൺകുട്ടി തന്നെയാണ്. ആ സ്വർണം സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ഒട്ടേറെ അവകാശ തർക്കങ്ങൾ ഉണ്ടാകും. ആരത് സൂക്ഷിക്കണമെന്നൊക്കെ. ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ അവരുടെ ചുമതലയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഉചിതം. മറ്റുള്ളവർ എത്ര കരുതലോടെ സൂക്ഷിച്ചാലും അവൾക്കത് സംശയവും അതുവഴി ഏറെ ദുഃഖത്തിനും ഇടയാക്കിയേക്കാം, അല്ലെങ്കിൽ അത് വഴിവെച്ചേക്കാം. ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: അടുത്തിടെ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ഗാഡ്ഗിലിനെ സാധാരണക്കാർക്കിടയിൽ പ്രശസ്തനാക്കിയതും അതേസമയം ഭരണകൂടങ്ങളുടെ കണ്ണിലെ കരടാക്കിയതും 2011 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി റിപ്പോർട്ടാണ്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലൂടെ അവർ യാത്ര ചെയ്തു. പശ്ചിമഘട്ടം അതീവ ഗുരുതര അവസ്ഥയിലാണെന്നും ഖനനം, വൻകിട കയ്യേറ്റങ്ങൾ എന്നിവ മലനിരകളെ തകർക്കുന്നുവെന്നും ഈ സമിതി കണ്ടെത്തി. പശ്ചിമഘട്ടത്തെ 1, 2, 3 എന്നിങ്ങനെ തിരിക്കണമെന്ന് ആ സമിതി നിർദ്ദേശിച്ചു. അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ 1 ക്വാറികൾ, ഖനനം, അണക്കെട്ടുകൾ, റെഡ് കാറ്റഗറിയിലുള്ള വ്യവസായങ്ങൾ എന്നിവ പൂർണ്ണമായി നിരോധിക്കണമെന്നും ഈ സമിതി പറഞ്ഞു. റിപ്പോർട്ട് പുറത്തു വന്നതോടെ കർഷകരെ കുടിയിറക്കും, വീട് വയ്ക്കാനും റോഡ് പണിയാനും സമ്മതിക്കില്ല എന്നൊക്കെയുള്ള പലവിധങ്ങളായ പ്രചരണങ്ങൾ നടന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരിടത്തും കർഷകരെ കുടിയിറക്കാൻ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. നിലവിലുള്ള തോട്ടങ്ങൾക്കോ കൃഷിക്കോ യാതൊരു തടസ്സവുമില്ല. സാധാരണക്കാർക്ക് വീട് വയ്ക്കുന്നതിനും വിലക്കില്ലായിരുന്നു. കോറി മാഫിയെയും റിസോർട്ട് മാഫിയെയും മാത്രമേ ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ബാധിക്കുമായിരുന്നുള്ളൂ. റിപ്പോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത അത് ജനാധിപത്യത്തിന് നൽകിയ വലിയ വിലയാണ്. ഒരു പ്രദേശം പരിസ്ഥിതി ലോലമാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്കല്ല, മറിച്ച് ഗ്രാമസഭകൾക്ക് ആയിരിക്കണമെന്ന് ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിച്ചു. ജനങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമേ പദ്ധതികൾ നടപ്പിലാക്കാവൂവെന്നും ഗാഡ്ഗിൽ സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചില രാഷ്ട്രീയക്കാരും കോറി മാഫിയയും ഗാഡ്ഗിലിനെ വേട്ടയാടി അദ്ദേഹത്തെ വികസന വിരുദ്ധനെന്ന് വിളിച്ചു. ആ റിപ്പോർട്ട് അപ്രസക്തമാക്കാനായി പകരം കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവന്നു. 2011 ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഗാഡ്ഗിൽ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ഇത് തള്ളിക്കളഞ്ഞോളൂ, പക്ഷേ പ്രകൃതി തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾക്കിത് ഓർമ്മിക്കേണ്ടി വരും. ആ വാക്കുകൾ പ്രവചനം പോലെ പിന്നീട് സത്യമായി. 2018 2019 പ്രളയത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായ സ്ഥലങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാകുകയുണ്ടായി. അതിൽ വലിയൊരു പങ്കും ഗാഡ്ഗിൽ റിപ്പോർട്ട് 1 എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളായിരുന്നു. കവളപ്പാറയിലും പുത്തുമലയിലും നടന്ന ദുരന്തങ്ങൾ അവസാനം ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ നടന്ന ദുരന്തം ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ പല ശാസ്ത്രജ്ഞരും പറയുന്നുണ്ട്. പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ ഗാഡ്ഗിൽ പറഞ്ഞു, എന്നെ തള്ളിപ്പറഞ്ഞവർ സുഖമായി ജീവിക്കുന്നു, എനിക്കെതിരെ തെരുവിലിറങ്ങിയ പാവങ്ങൾ മണ്ണിനടിയിലും. ഗാഡ്ഗിൽ റിപ്പോർട്ട് വികസന വിരുദ്ധ രേഖയല്ലായിരുന്നു യഥാർത്ഥത്തിൽ. അത് പലപ്പോഴും നാം തെറ്റിദ്ധരിച്ചതായിരുന്നു. ഭാവിയിലേക്കുള്ള ദിശാസൂചിയായിരുന്നു അത്. വരും തലമുറയ്ക്ക് ശുദ്ധജലവും മണ്ണും ബാക്കി ഉണ്ടാകാൻ വേണ്ടി തയ്യാറാക്കിയ മുൻകരുതലായിരുന്നു അത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം ഇത്രയധികം പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടം എന്ന വാക്ക് ഉപയോഗിക്കാൻ മാധവ് ഗാഡ്ഗിലിന് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ നൽകിയ പേരായതുകൊണ്ടുള്ള ഇംഗ്ലീഷ് ചുവ തന്നെ അതിന് കാരണം. സഹ്യാദ്രി എന്ന് വിളിക്കാനാണ് മാധവ് ഗാഡ്ഗിൽ താല്പര്യപ്പെട്ടത്. അത് ഹൃദയത്തോടും പാരമ്പര്യത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന പേരാണെന്ന് അദ്ദേഹം കരുതി. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പൊതുവെ പുലർത്തിയിരുന്ന വലിയ ഭാവം ഒരിക്കലും മാധവ് ഗാഡ്ഗിലിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിരന്തരം വനയാത്രകൾ നടത്തുകയും ആദിവാസികൾ അടക്കമുള്ള പ്രാദേശിക ജനസമൂഹങ്ങളുമായി അടുത്തിടപഴകുകയും അവരോടൊപ്പം താമസിക്കുകയും ആഹാരം പങ്കിടുകയും ചെയ്ത വ്യക്തിയാണ്. ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ സാന്താൾ ഗോത്ര കുടുംബത്തോടൊപ്പം കഴിഞ്ഞത് മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എലികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ശിഷ്യനോടൊപ്പമാണ് ഗാഡ്ഗിൽ അവിടെ എത്തിയത്. മാളത്തിൽ നിന്ന് എലികളെ പുകച്ച് പുറത്തു ചാടിക്കാൻ അവർ പോയപ്പോൾ ഗാഡ്ഗിലും ഒപ്പം കൂടി. ആ എലിവേട്ടയിൽ അദ്ദേഹവും കൂടെ ചേർന്നെന്ന് മാത്രമല്ല, ആ എലിമാംസം ഭക്ഷിക്കാനും അദ്ദേഹം മടി കാണിച്ചില്ല. ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഗാഡ്ഗിലിനോടുള്ള ബഹുമാനാർത്ഥം ചില സസ്യജീവി വർഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ദക്ഷിണഭാഗത്ത് മാത്രം കണ്ടെത്തിയിട്ടുള്ള തവള ഇനമാണ് മിക്രിക് സലസ് ഗാഡ്ലി, ഗാഡ്ഗിൽസ് ഡാൻസിംഗ് ഫ്രോഗ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. മുളകളെ സംരക്ഷിക്കുന്നതിൽ മാധവ് ഗാഡ്ഗിൽ നടത്തിയ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിന് ഒരു മുളവർഗത്തിന് സ്യൂഡോ മാധവൈ എന്ന പേര് നൽകിയിട്ടുണ്ട്. 2021 നെല്ലിയാമ്പതി മലനിരകളിൽ കണ്ടെത്തിയ രുദ്രാക്ഷ കുടുംബത്തിൽപ്പെട്ട മരമാണ് എലിയോ കോർപ്പസ് ഗാഡ്ലി. 2016 വയനാട്ടിലെ ചോലം വനങ്ങളുടെ അതിരുകളിൽ കണ്ടെത്തിയ ചെറു സസ്യമാണ് സോണറില ഗാഡ്ലിയാന. നനവുള്ള പാറക്കെട്ടുകളിൽ മഴക്കാലത്ത് മാത്രമാണ് ഇത് മുളയ്ക്കുക. മാധവ് ഗാഡ്ഗിൽ എക്കാലത്തും കേരളത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ്. തന്റെ വൈദഗ്ധ്യം ആവശ്യമായി വന്നപ്പോഴെല്ലാം അദ്ദേഹം ഇവിടെ ഓടിയെത്തി. കേരളവുമായി ഇഷ്ടമായതിനെ കുറിച്ച് അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ആനകളെ കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി ഗാഡ്ഗിൽ കർണാടകയിൽ നിന്ന് വയനാട്ടിലെത്തി. കേരളത്തിലെ വനം വകുപ്പ് ജീവനക്കാരുടെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. ആരുടെയും മുഖത്തു നോക്കി സംസാരിക്കാൻ ആർജവമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ. വയനാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് യാത്രയിൽ കഴിച്ച ഭക്ഷണത്തിന്റെ രുചി എക്കാലവും അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. തന്റെ ജീവിതത്തെ അഗാധമായി സ്വാധീനിച്ചിട്ടുള്ളത് 4 പേരാണെന്ന് മാധവ് ഗാഡ്ഗിൽ പ്രത്യേകം തന്നെ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. സാലിം അലി, ഇഒ വിൽസൺ, എം.കെ. പ്രസാദ്, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരാണ് അവർ. അതിൽ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിച്ചിട്ടുള്ളത് സാലിം അലിക്കും എം.കെ. പ്രസാദിനും ഒപ്പമാണെന്നും അദ്ദേഹം പറയാറുണ്ട്. പാരിസ്ഥിതിക അവബോധത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രൊഫസർ എം.കെ. പ്രസാദ് അറിയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനും എറണാകുളം മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്നു. അദ്ദേഹം ഒരു മലയാളിയാണ്. ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനെ നാം സങ്കല്പിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് കോട്ടും സൂട്ടും ധരിച്ച് വലിയ കാറിൽ വന്നിറങ്ങുന്ന സാധാരണക്കാർക്ക് അപ്രാപ്യനായ ഒരാളെയാകും. എന്നാൽ മാധവ് ഗാഡ്ഗിൽ ഈ സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതിയ ആളാണ്. പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള വലിയ ബഹുമതികൾ രാജ്യം കൊടുത്തിട്ടും ഒരു സാധാരണ ഗ്രാമീണനെ പോലെയാണ് അദ്ദേഹം എന്നും ജീവിച്ചത്. ഏത് വലിയ രാജ്യാന്തര വേദിയിലായാലും ഗാഡ്ഗിലിൻ്റെ വേഷത്തിന് മാറ്റമുണ്ടാകില്ല. ലളിതമായ ഖാദി ജുബ്ബയും പൈജാമയും അല്ലെങ്കിൽ പാൻസും. കാർ ഉപയോഗിക്കാൻ അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പൂനെ നഗരത്തിൽ അദ്ദേഹം ബസ്സുകളിലും ഓട്ടോറിക്ഷകളിലും യാത്ര ചെയ്തു. കിലോമീറ്ററുകളോളം നടക്കാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. ദൂരയാത്രകൾക്ക് ഗാഡ്ഗിൽ ഇഷ്ടപ്പെട്ടത് ട്രെയിനുകളായിരുന്നു. സഹയാത്രികരുമായി സംസാരിക്കാനും നാടിനെ അറിയാനും ഇത് സഹായിക്കുമെന്ന് മാധവ് ഗാഡ്ഗിൽ കരുതി. വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതാണ് ഭൂമിയുടെ നാശത്തിന് കാരണം. പരിസ്ഥിതി സംരക്ഷണം എന്നാൽ കുറച്ച് ഉപയോഗിക്കുക എന്നതുകൂടിയാണ്. എനിക്ക് ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾ ഞാൻ എന്തിനു ഉപയോഗിക്കണം? ഇതായിരുന്നു മാധവ് ഗാഡ്ഗിന്റെ ന്യായം. നമ്മുടെ പൈതൃകമായ അറിവുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഗാഡ്ഗിൽ കുട്ടികളെ പഠിപ്പിച്ചു. അറിവിന്റെ ജനാധിപത്യവൽക്കരണം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ജൈവ വൈവിധ്യ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. പി ബി ആർ, അതായത് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കി സൂക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ചുമതലയെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ മഞ്ഞളും വേപ്പും പോലുള്ള സസ്യങ്ങളുടെ ഗുണങ്ങൾ വിദേശ കമ്പനികൾ മോഷ്ടിച്ച് പേറ്റന്റ് എടുക്കുന്നത് തടയാൻ പി ബി ആർ സഹായിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഞങ്ങളുടെ പരമ്പരാഗത അറിവാണ് എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള നിയമപരമായ രേഖയാണ് പി ബി ആർ. എന്റെ അറിവാണ് എന്റെ ശക്തി എന്ന് മാധവ് ഗാഡ്ഗിൽ പലപ്പോഴും ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒരു ഗ്രാമത്തിലെ പുഴയും കാടും അവിടുത്തെ ജനങ്ങളുടെ സ്വത്താണെന്നും അത് സംരക്ഷിക്കേണ്ടത് അവരുടെ അവകാശമാണെന്നും പി ബി ആർ വഴി അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ പങ്കുണ്ട്. മാധവ് ഗാഡ്ഗിലിന്റെ ജീവിത സഖി സുലോചന ലോകമറിയുന്ന കാലാവസ്ഥ ശാസ്ത്രജ്ഞയായിരുന്നു. ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് നിർണായകമായ പല കണ്ടെത്തലുകളും നടത്തിയത് സുലോചന ഗാഡ്ഗിലാണ്. എന്റെ ഭ്രാന്തമായ ആശയങ്ങളെയും യാത്രകളെയും ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് സുലോചനയാണ് എന്ന് ഗാഡ്ഗിൽ തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. രണ്ട് മക്കളാണ് അദ്ദേഹത്തിന്, ഗൗരിയും സിദ്ധാർത്ഥും. മകൻ സിദ്ധാർത്ഥ് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഗണിതശാസ്ത്ര പ്രൊഫസറാണ്. മകൾ ഗൗരി മാധ്യമ പ്രവർത്തന രംഗത്തും എഴുത്തിലും സജീവമാണ്. ആഡംബരങ്ങൾക്ക് നടുവിൽ സുഖമായി സെറ്റിൽ ചെയ്യാമായിരുന്നു മാധവ് ഗാഡ്ഗിലിന്. അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയ മറ്റു പല ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയും പോലെ. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് ചെറുപ്പം മുതൽക്കേ ജീവന്റെ ജീവനായി മാറിയ സഹ്യാദ്രിയുടെ മടിത്തട്ടിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. പുഴകൾക്കും മലകൾക്കും കാടുകൾക്കും കാവുകൾക്കും അതിലെ അസംഖ്യം ജീവജാലങ്ങൾക്കുമായി ആ മനുഷ്യൻ എക്കാലവും നിലകൊണ്ടു. ലളിതമായ ഖാദി വസ്ത്രങ്ങൾ ധരിച്ച് തോളിലൊരു സഞ്ചിയുമായി സാധാരണക്കാരനോടൊപ്പം മാധവ് ഗാഡ്ഗിൽ സഞ്ചരിച്ചു. മലകളെ നോവിക്കരുത്, പുഴകളെ തടയരുത്, പ്രകൃതിയുടെ തിരിച്ചടി താങ്ങാൻ മനുഷ്യന് ശേഷിയുണ്ടാകില്ല എന്ന പ്രവാചകനെ പോലെയുള്ള ആ മുന്നറിയിപ്പ് കേരളീയർ എന്നും അവരുടെ അനുഭവങ്ങളിലൂടെ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ ബെൻസിഗർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ വീണാവി, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 2ാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്രം വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്.

0: എന്ന പേര് ലഭിച്ചത്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഈ ഫലത്തിന്റെ ശാസ്ത്രീയ നാമം ബെഞ്ചോസിയ ഗ്ലാൻഡുലിഫെറ എന്നാണ്. ഇത് മൽപീജിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെറിയ വൃക്ഷമോ കുറ്റിച്ചെടിയോ ആയ സസ്യമാണ്. ദക്ഷിണ അമേരിക്കയാണ് ഇതിന്റെ ജന്മദേശമെങ്കിലും ഇന്ത്യയിലെ ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അലങ്കാര സസ്യമായും ഫലവൃക്ഷമായും വളർത്തപ്പെടുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ട് പൂർണ്ണമായി പഴുത്താൽ നേരിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു രുചികരവും പോഷക സമൃദ്ധവുമായ ഫലമാണ്. ഇതിന്റെ മൃദുവായ പൾപ്പിന് ക്രീമിന്റെ സ്വഭാവവും പീനട്ട് ബട്ടറിനോട് സാമ്യമുള്ള പ്രത്യേക രുചിയും ഉള്ളതിനാൽ ബ്രെഡിലും ചപ്പാത്തിയിലും സ്പ്രെഡായി പുരട്ടിക്കഴിക്കാം. പഴം, പാൽ, തേൻ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് എന്നിവ തയ്യാറാക്കുമ്പോൾ നല്ല എനർജി ഡ്രിങ്ക് പോലെ ഉപയോഗിക്കാം. ജാം, ജെല്ലി, സ്ക്വാഷ്, സിറപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് വളരെ അനുയോജ്യമാണ്. കാരണം ഇതിന്റെ പൾപ്പ് സ്വാഭാവികമായി കട്ടിയുള്ളതാണ്. ഐസ്ക്രീം, കസ്റ്റാർഡ്, യോഗർട്ട്, കേക്ക് ഫില്ലിംഗ്, ഡെസേർട്ട് എന്നിവയിൽ ഫ്ലേവറിംഗിനായി ഇവ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇത് നാടൻ രീതിയിൽ തേങ്ങാപ്പാലുമായി ചേർത്ത് മധുര വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഉപയോഗിച്ച് രുചികരമായ അച്ചാർ തയ്യാറാക്കുവാനും കഴിയും. പോഷകപരമായി ഇതിൽ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻ സി, കരോട്ടിനോയിഡുകൾ, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് ഊർജം നൽകുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭാരം കൂട്ടേണ്ടവർക്കും കുട്ടികൾക്കും ഇത് ആരോഗ്യകരമായ നാച്ചുറൽ എനർജി ഫുഡായി നൽകാം. ജിം വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഹൈ കാലറി ന്യൂട്രിയൻ ഡെൻസ് ഫുഡായി സ്മൂത്തി രൂപത്തിൽ ഉപയോഗിക്കാം. കൂടാതെ പ്രോസസ്ഡ് പീനട്ട് ബട്ടറിന് പകരം പ്രകൃതിദത്തമായ പ്ലാന്റ് ബേസ്ഡ് സ്പ്രെഡ് എന്ന രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും. പീനട്ട് ബട്ടർ ഫ്രൂട്ട് പോഷക സമൃദ്ധമായതിനാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഫലമാണ്. ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതിലൂടെ ചുമ, പനി പോലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ കുറച്ച് കോശങ്ങളെ ഓക്സിഡേറ്റീവ് പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പ്രായാധിക്യം വൈകിപ്പിക്കാനും സഹായിക്കുന്നു. അതായത് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇതിലെ ഫൈബറിന്റെ അളവ് നല്ലതായതിനാൽ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും ഉള്ളതിനാൽ ശരീരത്തിന് എനർജി നൽകുന്നു. കരോട്ടിനോയിഡുകളും മറ്റ് ഫൈറ്റോന്യൂട്രിയന്റും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ്. ചില പഠനങ്ങൾ പ്രകാരം ഇതിലെ ബയോ ആക്റ്റീവ് ഘടകങ്ങൾ ദേഹത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം കാണിക്കുന്നു. അതുപോലെ തന്നെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനാൽ പ്രമേഹത്തിന് അത്യുത്തമമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെയധികം പങ്കുവഹിക്കുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫീനോളിക് സംയുക്തങ്ങൾ, ഫ്ലാവിനോയിഡുകൾ, മറ്റു ജൈവഘടകങ്ങൾ എന്നിവ ബാക്ടീരിയകളും ഫംഗസുകളും വളരുന്നത് തടയാൻ സഹായിക്കുന്നു. രുചിയിലും പോഷക ഗുണത്തിലും വ്യത്യസ്തമായ ഈ ഫലം ആരോഗ്യത്തിന് ഏറെ ഗുണകരവും വീട്ടുവളപ്പിൽ എളുപ്പത്തിൽ വളർത്താവുന്നതുമായ ഒന്നാണ്. പീനട്ട് ബട്ടറിന്റെ രുചി മരത്തിൽ തന്നെ വളരുന്ന ഒരു ഫലമായി ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പീനട്ട് ബട്ടർ ഫ്രൂട്ട്. വീട്ടുവിളപ്പിൽ ഒരു തൈ നട്ടാൽ ഭാവിയിൽ നമ്മുടെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മധുരമുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നന്ദി, നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ ദീർഘകാലമായി നമുക്ക് മാറ്റിയെടുക്കാം. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം സംസാരിച്ചു. ഇത് ദേഷ്യ നിയന്ത്രണത്തിന്റെ 9-ാം ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. കോപത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്ഥിരമായി അകറ്റി നിർത്താൻ സഹായിക്കുന്ന ചില ദീർഘകാല ശീലങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയാം. പെട്ടെന്നുള്ള നിയന്ത്രണങ്ങൾ ഒരു താൽക്കാലിക ബ്രേക്ക് മാത്രമേ ആകുന്നുള്ളല്ലോ. എന്നാൽ ദേഷ്യമെന്ന വികാരം നമ്മളെ സ്ഥിരമായി ഭരിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ചില പ്രധാന മാറ്റങ്ങൾ വരുത്തണം. എന്തൊക്കെയാണെന്നല്ലേ? ദിവസവുമുള്ള വ്യായാമം. ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യണം. അതൊരു ശീലമാക്കണം. ഇത് ശരീരത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ ദിവസം മുഴുവൻ ഉന്മേഷം കിട്ടുകയും ചെയ്യും. ഇനി ഇതിന് വേറൊരു വഴിയൂടെയുണ്ട്. യോഗയും ധ്യാനവും. മനസ്സിനെ ഒരു മതിൽ പോലെ ശക്തമാക്കാൻ ധ്യാനത്തിനോളം മികച്ച ഒരു വഴിയില്ല എന്നാണ് പറയുന്നത്. ദിവസവും കുറച്ച് സമയം നിശബ്ദമായിരുന്ന് ധ്യാനിക്കുന്നത് ചിന്തകളെ ശാന്തമാക്കാനും ക്ഷമ വർദ്ധിക്കാനും സഹായകരമാവും. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അതായത് എമ്പതി ഉണ്ടാകുക എന്നാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നോക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഒരു നിമിഷം ആ വ്യക്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാട്ടെ. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ ദേഷ്യമില്ലാതാക്കും. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണമെന്ന് വാശി പിടിക്കരുത്. പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്താണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പഠിച്ചാൽ പകുതി ദേഷ്യവും ഇല്ലാതാകും. നല്ല ഉറക്കവും പ്രധാനമാണ്. ഉറക്കക്കുറവാണ് പലരിലും ദേഷ്യം വരാനുള്ള പ്രധാന കാരണം. മുതിർന്ന ഒരാൾ 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങേണ്ടതുണ്ട്. കൃത്യമായ ഉറക്കം തലച്ചോറിന് വിശ്രമവും മനസമാധാനവും നൽകും. കൃത്യസമയത്തുള്ള ഭക്ഷണവും നല്ലതാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. ഇത് നമ്മളെ പെട്ടെന്ന് അസ്വസ്ഥരും ദേഷ്യക്കാരുമാക്കാം. അതുകൊണ്ട് കൃത്യസമയത്ത് പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് നമ്മൾ മാറണം. അതിനെന്ത് വേണം? ദേഷ്യം കുറയ്ക്കണം. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കും ഇല്ല എന്ന് നിങ്ങൾ അറിയണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ അറിയാതെ കൂടുതൽ ശാന്തതയുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. ശരിയായ ശീലങ്ങളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ ദേഷ്യം നമ്മളെ കീഴടക്കില്ല, പകരം നമ്മൾ ദേഷ്യത്തെ കീഴടക്കും. കൂടുതൽ സമാധാനമുള്ള ഒരു നല്ല നാളേക്കായി ഈ പറഞ്ഞ ശീലങ്ങൾ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയ്ൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കടപ്പാക്കട ഉളിയക്കോവിൽ TKDM ഗവൺമെന്റ് HSS ൽ HST ഹിന്ദി ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 24-ന് 10 അഭിമുഖം നടത്തും. ത്രിവത്സര പഞ്ചവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ ഫോട്ടോ, ഒപ്പ് എന്നിവ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിക്കാൻ 22-ന് ഉച്ചയ്ക്ക് 2 അവസരമുണ്ട്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വിവിധ പഠന വകുപ്പുകളിലെ 4 ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. ആദ്യഘട്ട പ്രവേശനം 23-ന് നടക്കും. സംസ്ഥാന സർക്കാരിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി 3 കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. തേവള്ളി ഗവൺമെന്റ് മോഡൽ VHS 4 ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിൽ ഗസ്റ്റ് വൊക്കേഷണൽ ടീച്ചർ MOBME ഒഴിവിലേക്ക് 22-ന് രാവിലെ 11-ന് അഭിമുഖം നടത്തും. ശാസ്താംകോട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ ശക്തികുളങ്ങര കുരിശടിക്ക് സമീപം തകരാറിലായതിനാൽ ഇന്ന് പരിഹരിക്കുന്നതിനായി പമ്പിംഗ് നിർത്തിവെയ്ക്കുന്നതിനാൽ ഇന്നും നാളെയും കോർപ്പറേഷൻ പരിധിയിലെ ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ സഞ്ചാരിമുക്ക് മേഖലയിൽ ഇന്ന് രാവിലെ 9 മുതൽ 4 കച്ചിക്കട, കൊച്ചുകൂനമ്പൈക്കുളം എന്നിവിടങ്ങളിൽ 11 മുതൽ 1 കേവയൽ, മുല്ലയ്ക്ക തൈക്കാവ് എന്നിവിടങ്ങളിൽ 9:30 മുതൽ 5:30 വൈദ്യുതി മുടങ്ങും. കന്റോൺമെന്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ബിജിലി നഗർ, ടെക്നോ പാർക്ക്, മുണ്ടയ്ക്കൽ, തില്ലേരിപ്പള്ളി എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ 5 വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് എലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്ത് കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

0: വി കെ എൻ എഴുതിയ ജലപുരാണം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. മലയാളിയുടെ ഹാസ്യഭാവകത്വത്തെ പുനർനിർണയം ചെയ്ത എഴുത്തുകാരനാണ് വി കെ എൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാര നാരായണൻകുട്ടി നായർ. പുതിയ കാലത്തെ കുഞ്ചൻ നമ്പ്യാരായിരുന്നു വി കെ എൻ. ധന്യാത്മകമായ ബിംബങ്ങളിലൂടെ ഐറണിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച, മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച, സമകാലത്തെ എല്ലാ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത എഴുത്തുകാരനാണ് വി കെ എൻ. സാധാരണക്കാരായ മനുഷ്യരുടെ അഹന്തകളും ശാഠ്യങ്ങളും മുതൽ സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളും പ്രകടനാത്മക സ്വഭാവങ്ങളും വരെ വി കെ എൻ പരിഹാസരൂപേണ അവതരിപ്പിച്ചു. 20 കഥാസമാഹാരങ്ങളും 15 നോവലുകളും എഴുതിയ വി കെ എന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വി കെ എൻ്റെ സാഹിത്യത്തെ പ്രശസ്ത നിരൂപകൻ കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് കോമാളി യുഗത്തിലെ പുരുഷ ഗോപുരങ്ങൾ എന്നാണ്. അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന ചൊല്ല് ധ്വനിപ്പിക്കുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ഹാസ്യശരങ്ങൾക്ക് വിധേയമാവാത്ത ഒരു വിഭാഗവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. വി കെ എൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: വിവാഹ പിറ്റേന്ന്, വ്യായാമം, പ്രേമവും വിവാഹവും, ആർഷൻ, മോചനം. ജലപുരാണം, വി കെ എൻ. കർത്താവിൽ വിശ്വസിക്കാൻ കിണഞ്ഞു പ്രസംഗിച്ച ഒരു പാതിരിയോട് പ്രഭാഷണത്തിനവസാനം സദസ്സിലെ ഒരു സംശയാലു ചോദിച്ചു, അത്രയും ദൈവം നമ്പുരാൻ ഉണ്ടെന്നതിന് എന്താണ് തെളിവ്? ഈ ലോകത്തിന് മുഖം കണ്ടാൽ അദ്ദേഹം വാണരുള്ളുന്നുണ്ടെന്ന് വല്ലവരും പറയുമോ? പാതിരി തിരിച്ചൊരു ചോദ്യം: നിരവധി യുഗങ്ങളായി ഈ ഭൂമിയിൽ വെള്ളമുണ്ടായിട്ട് എന്നിട്ട് തൻ്റെ മുഖം കണ്ടാൽ അതുള്ള മാതിരി തോന്നുമോ? അപ്പോൾ അതാകുന്നു വെള്ളത്തിൻ്റെ ചരിത്രം. പഞ്ചഭൂത സമ്മിശ്രമായ ജലം എന്ന ജീവവസ്തുവിന് അത്രയും പഴക്കമുണ്ട്. അതില്ലെങ്കിൽ ഭൂമിയില്ല, ജീവജാലങ്ങളില്ല, പക്ഷിമൃഗാദികളില്ല, ചാത്തൻസുമില്ല. പടിഞ്ഞാറ്റുമുറിയിൽ പുഴയുണ്ട്, തോടുണ്ട്, കിണറുകളുണ്ട്, എന്നിട്ടെന്തു ഫലം? വേനലറുതിയിൽ എല്ലാം വറ്റുന്നു. ജലത്തിന് വേണ്ടി ദാഹിക്കുന്ന ജലം അയലംശങ്ങളിലേക്ക് കുതിക്കുന്നു. ഗ്രീഷ്മത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവിടെയും സ്ഥിതി ഇവിടുത്തേത് തന്നെ. അവിടെയും ഇല്ല വിശേഷം, ഇവിടെയും ഇല്ല വിശേഷം എന്ന ഗാനം. രാജ്യം വാണുകളെന്നിവർ ഈ ദുരവസ്ഥയ്ക്ക് നേരെ കണ്ണടച്ചു എന്ന് പറയുന്നത് ചരിത്രവിരോധമായിരിക്കും. പൊന്നുനമ്പുരാന്റെ കാലം മുതൽക്കേ പടിഞ്ഞാറ്റുമുറിക്കാരുടെ ദാഹജലത്തിൻ്റെ പ്രശ്നം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഗണന ഒരറ്റത്തെത്തുമ്പോഴേക്കും തമ്പുരാക്കന്മാർ ഓരോരുത്തരായി ഒരാൾക്ക് പിറകിൽ ഇനി ഒരാളായി തീപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. രാജവാഴ്ച അവസാനിച്ചെങ്കിൽ മാത്രമേ പ്രശ്നം പരിഹൃതമാവൂ എന്ന നില അവസാനമായി. അപ്പോൾ രാജവാഴ്ച അവസാനിക്കുകയും പ്രഭാതമൊന്നിൽ ജനകീയ മന്ത്രിസഭ നമ്പർ 1 അധികാരത്തിൽ വരികയും ചെയ്തു. പടിഞ്ഞാറ്റുമുറിക്കാർ സംഘമായി മന്ത്രിവംശം നിവേദനം പോയി. പരിദേവനം അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെട്ടു. എഞ്ചിനീയർമാരും ഡോക്ടർമാരും സ്ഥലത്ത് വന്ന് ജലാശയങ്ങൾ പരിശോധിച്ചു, പ്ലാൻ വരച്ചു, സ്കെച്ചിട്ടു. അതിനു പുറത്ത് മന്ത്രിസഭ പോയി. ആയത് പിന്നെ തിരിച്ചു വന്നില്ല. പകരം വന്ന സഭ അയലംശത്തിലാണ് ജലസംഭരണി വേണ്ടത് എന്ന നിഗമനത്തിലാണ് എത്തിയത്. ഇതിനെതിരായി പടിഞ്ഞാറ്റുമുറിക്കാർ പ്രക്ഷോഭം കൂട്ടി. മാഹോട്ടുകാവിൽ പോയി മന്ത്രിസഭയ്ക്കെതിരായി മാട്ടുകെട്ടി, നെഞ്ചിൽ മുളകരച്ച് തേച്ചു. നേരത്തോടു നേരം കൂടുന്നതിന് മുമ്പ് മന്ത്രിസഭ വീഴുന്ന ശബ്ദം നിബന്ധങ്ങളെ പ്രകമ്പരം കൊള്ളിച്ചു. ഒന്ന് തൊട്ടു തലോടിയാൽ 3 എന്ന പൂർവ്വസൂരികളുടെ വചനത്തെ മുൻനിർത്തി പിന്നീട് വന്ന മന്ത്രിസഭ 100% ജനകീയമായിരുന്നു. മന്ത്രിപ്പണി കിട്ടിയവർ അകത്ത്, ജനം പുറത്ത്. ചാത്തൻസും പടിഞ്ഞാറ്റുമുറി പാർട്ടി സെക്രട്ടറി കുട്ടികൃഷ്ണനായരും പിന്നൊട്ടും ശങ്കരിച്ചില്ല. വെച്ചടി തിരുവനന്തപുരത്തിന് പോയി. ജലം വകുപ്പ് മന്ത്രിയെ കണ്ടു. ഡയലോഗുകൾ വിടർന്നു. പടിഞ്ഞാറ്റ് മുറിക്കാർ കുടിക്കാൻ വെള്ളമില്ലാതെയാണ് കുടികൊള്ളുന്നതെന്ന് മന്ത്രിക്കറിയാമോ? നിങ്ങൾ പറഞ്ഞാൽ മതി, മന്ത്രിയായി ഞാൻ വിശ്വസിച്ചോളൂ. ഇതിനെന്താണ് പ്രതിവിധി? എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക, സാധിച്ചു തരാം. ഈ വിഷയത്തിൽ പ്രസക്തമായ സ്കെച്ചും പ്ലാനും വകുപ്പിലുണ്ട്, അവ വരട്ടെ. അവ വന്നു. വില്ലേജ് വാട്ടർ സപ്ലൈ സ്കീം, ഗ്രാമശുദ്ധജല വിതരണ പദ്ധതി എന്ന തലക്കെട്ടിലാണ് അവ വന്നത്. ഇതിന് കീഴിൽ പടിഞ്ഞാറ്റുപുറയിൽ 15,000 കാലം വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു ടാങ്കും അവിടെ നിന്ന് കുഴൽമാർഗം വെള്ളം വിട്ട് ടാപ്പ് വഴി ജനത്തിനെത്തിക്കാൻ വേറെ പരിപാടിയും ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയിൽ നിന്നാണ് വെള്ളം ടാങ്കിൽ വരേണ്ടത്. അവിടെ പമ്പ് സെറ്റിന് വകുപ്പ് വേറെയുണ്ട്. സുസംഘടിതവും സുശക്തവും സുസജ്ജവുമായ പ്ലാൻ. ഈ പദ്ധതി തുടങ്ങാൻ നാം അടിയന്തിരമായി ഉത്തരവിടുന്നു, മന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് നിർവഹണം? ചാത്തൻസ് ചോദിച്ചു. ഡിപ്പാർട്ട്മെന്റലായും കരാർ വഴിയും. ടാങ്കിന്റെ പണി കരാർ വേണ്ട, അവർ നമ്മെ വയ്ക്കും. പിന്നെന്ത് വേണം? നാം അവിടെ പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളി കരാർ സഹകരണ സംഘം വഴി പതി. ആയിക്കോട്ടെ. എന്നാൽ പമ്പും കുടിലും ടാപ്പുമെല്ലാം വേറെ കരാർ വഴി തന്നെ പോകുന്നതിൽ വിരോധമില്ല. നമുക്കതിൻ്റെ ശതമാനം കിട്ടിയാൽ മതി. എത്ര ശതമാനം? 25. മന്ത്രിസഭയ്ക്ക് സമ്മതമാണ്. അപ്പോൾ ചാത്തൻസ് പറഞ്ഞു, തൊഴിൽ സഹകരണ സംഘത്തിന് അഡ്വാൻസ് വേണം. എത്ര വേണം? തൽക്കാലം 50,000 മതി, ബാക്കി പണി കഴിഞ്ഞു. ഉടനെ തന്നെ ട്രഷറിയിൽ പോയി ബില്ല് മാറി. പണവുമായി ചാത്തൻസും സെക്രട്ടറി കുട്ടികൃഷ്ണൻ നായരും പടിഞ്ഞാറ്റുപുറയിലേക്ക് വിട്ടു. കുംഭമാസത്തെ ജലവിതരണം ആരംഭിക്കാൻ ഭാഗത്തിൽ മകരത്തിൽ ടാങ്കിൻ്റെ പണി തുടങ്ങി. സർക്കാരിൻ്റെ കൽപ്പനയായതുകൊണ്ട് ഒപ്പത്തിനൊപ്പം പമ്പ് സ്ഥാപനത്തിൻ്റെയും കുഴൽ വിരിക്കുന്നതിൻ്റെയും പണികളും സ്വകാര്യ കോൺട്രാക്ടർമാർ ആരംഭിച്ചിരുന്നു. കുംഭമൊന്ന്. തൊഴിൽ സഹകരണ സംഘത്തിൻ്റെ സൃഷ്ടിയായ 8 കോൺക്രീറ്റ് കാലുകൾ എഴുന്നു നിന്നു. അതിനുമീതി ചിരട്ടയുടെ ആകൃതിയിൽ ടാങ്ക്. ജലശേഷി 12,000 കാലിൽ നിന്ന് അതിന് പുറത്ത്. സാഹിത്യം ആംഗലത്തിൽ. കുംഭം 15-ന് ഉദ്ഘാടനം. കടൂർക്കജൻ ജലം വകുപ്പ് മന്ത്രി തന്നെ. പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ അത് ടാങ്കിൽ എത്തുന്നുണ്ടോ എന്നും അവിടെ നിന്ന് കുഴൽ വഴി ടാപ്പിൽ പോകുന്നുണ്ടോ എന്നും അറിയാൻ കുംഭവേഴിന് എഞ്ചിനീയർമാരും ഡോക്ടർമാരും സ്ഥലത്തെത്തി. ട്രയൽ പമ്പിംഗ്. മന്ത്രി സ്വിച്ചിടുമ്പോൾ എല്ലാം ഭംഗിയായിരിക്കണമല്ലോ. പുഴയിൽ നിന്ന് പമ്പടിച്ചു. വെള്ളം ടാങ്കിൽ കയറി. ടാങ്ക് നിറയുന്നു. അപ്പോൾ ഒരു മൈനർ അത്യാഹിതം. ടാങ്കിന് ചോർച്ച, ലീക്ക്. ആദ്യം നിറഞ്ഞ ടാങ്കിന് പുറത്തുകൂടി വെള്ളം ധാരധാരയായി കിനിഞ്ഞിറങ്ങുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാർ അവർ ചാത്തൻസിനെയും കുട്ടികൃഷ്ണനാരെയും നോക്കി ചോദിച്ചു, ഇതെന്ത് കഥ? ടാങ്ക് ചോരുന്നല്ലോ. കുട്ടികൃഷ്ണൻ നായർ പകച്ചു നിന്നപ്പോൾ ചാത്തൻസ് പറഞ്ഞു, സാറെ അത് വെള്ളമൊഴിച്ചത് കൊണ്ടാണ്. വി കെ എൻ എഴുതിയ ജലപുരാണം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പെൻസിയർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.
1: ഇടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.

0: പ്രത്യേക അറിയിപ്പ്. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മുക്തിതീരം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുഫാൻ വിമുക്തി എന്നിവരുടെ പങ്കാളിത്തത്തോടെ ലഹരി വിമോചന റാലിയും വിളംബര ജാഥയും സംഘടിപ്പിക്കുന്നു. സൈക്കിൾ, ഇരുചക്ര വാഹനമുള്ളവർ കൃത്യം 3:30 തങ്കശ്ശേരി ബസ് ബേയിൽ എത്തിച്ചേരേണ്ടതാണ്. 4:30 കൊല്ലം പോർട്ടിൽ നിന്നും ആരംഭിച്ച് കൊടിമരം ഗ്രൗണ്ടിൽ അവസാനിക്കുന്നതാണ്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: Greetings time.

0: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണി വരെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടവരുടെക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2939-1111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അതുപോലെ ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റു പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആ ആശംസ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് അനന്ത് ആണ്.
2: ആ പറഞ്ഞോളൂ.
1: നാളെ എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒരു പാട്ട് വേണമായിരുന്നു.
2: ആശംസ അറിയിക്കുന്നുണ്ടോ വൈഫിന്?
1: ആശംസ.
2: ഓക്കെ, ചേട്ടന് പാട്ട് ആവശ്യപ്പെടണമെങ്കിൽ ഗ്രീറ്റിംഗ്സ് കാതോട് കാതോർത്തിലും വാട്സപ്പ് മെന്റിലും ചോദിക്കാവുന്നതാണ് കേട്ടോ.
1: ഓക്കെ
0: ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഓക്കെ ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അതുപോലെ 8:50 ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-111. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ.
3: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ.
3: ഞാൻ ബിൻബാലക്കരയെന്ന് വിശേഷിക്കാൻ വിളിക്കുന്നു.
2: പറഞ്ഞോളൂ ചേച്ചി.
3: എന്റെ നാത്തും പ്രശാന്തിയുടെയും സുഭാഷിന്റെയും വെഡിങ് ഡേ ആയിരുന്നു. അവർക്ക് 1000 വെഡിങ് ഡേ ആശംസകൾ.
2: പ്രശാന്തി സുഭാഷ് അല്ലേ?
3: അതെ.
2: ഓക്കെ, അപ്പോൾ സുഭാഷ് ഏട്ടനും പ്രശാന്ത് ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വർഷികാശംസകൾ.
3: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ.
4: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ്.
2: പറഞ്ഞോളൂ.
4: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്.
2: കൊച്ചുമോളുടെ പേരെന്താ?
4: 9 വയസ്സ് തികയുന്നു. 50. ഓ, അമയാ വിഷ്ണു. എന്റെ മോക്ക് 1000 ആശംസകൾ.
2: ഓക്കെ, അപ്പോൾ അമയ വിഷ്ണുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഹലോ.
5: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: പറഞ്ഞോളൂ.
5: ഇന്ന് എന്റെ മകൾ പ്രിൻസിയുടെയും പ്രിൻസിയുടെ മകൻ അഥർവ് ത്രിലോകിന്റെയും ബർത്ത്ഡേയാണ്. അമ്മയുടെയും മകന്റെയും. ഹാപ്പി ബർത്ത്ഡേ മോളെ മോനെ.
2: ഓക്കെ, അപ്പോ അഥർവ് ത്രിലോക് മോനും പ്രിൻസ് ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
5: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
6: ഹലോ.
2: ഹലോ,
6: ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: ഗുഡ് മോർണിംഗ്.
6: ഞാൻ മുണ്ടക്കൽ നിന്ന് അനിത ചേച്ചിയാണ്.
2: പറഞ്ഞോളൂ ചേച്ചി.
6: നാളെയാണ് എന്റെ മോളുടെ ബർത്ത്ഡേ. മോളുടെ പേര് ഏഞ്ചൽ. ഏഞ്ചലിന് 17 വയസ്സ് തികയാൻ പോവുകയാണ് നാളെ. അപ്പം നാളേക്ക് പള്ളി പോകാനുള്ളതുകൊണ്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോണ്ട് എന്റെ മോൾക്ക് 1000 ജന്മദിന ആശംസകൾ ഞാൻ നേരെയാണ്. ഫിലോമിനെയും കൂടി പറഞ്ഞേക്കണേ.
2: ഓക്കെ ചേച്ചി, അപ്പോൾ ഏഞ്ചൽ മോളിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
6: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. 9 മണി വരെ നമ്മുടെ സമയം, അപ്പൊ എല്ലാവരും വേഗം തന്നെ വിളിച്ചോളൂ. എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ.
7: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
2: ആ പറഞ്ഞോളൂ.
7: ഞാൻ ഐറ്റിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ് നാളെ. ഇവാൻ.
2: ഇവാൻ. അപ്പോൾ ഇവാൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2939-1111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-293-1111. ഹലോ
1: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്. ആ പറഞ്ഞോളൂ. റേഡിയോ ബെൻസിഗറിലേക്ക് വിളിച്ചാണോ? എന്താണ്?
1: നമ്മള് ബൈത്തുള്ളാടെ ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണ്.
0: ആരുടെയാണ്?
1: ബൈത്തുള്ള.
0: ബൈത്തുള്ള? ആ അറിയിച്ചോളൂ.
1: അവന് 14-ാമത്തെ ബർത്ത്ഡേ ആണ്. അതൊന്ന് വിഷ് ചെയ്യണം.
0: ബൈത്തുള്ള എന്നല്ലേ പേര്?
1: അതെ.
0: ഓക്കെ, അപ്പോൾ ബൈത്തുള്ളക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
2: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: പറഞ്ഞോളൂ ചേച്ചി.
2: ഞാൻ ജയപട്ടത്താനം. ഇന്ന് അനിയത്തിയുടെ മോടെ പിറന്നാളാ. അപ്പൊ മോടെ പേര് മീനാക്ഷി. മീനു എന്നാ വിളിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മീനു.
0: ഓക്കെ, അപ്പോൾ മീനാക്ഷി എന്ന മീനു മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: താങ്ക് യു ഫിലോമിന.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. 9 മണി വരെയാണ് നമ്മുടെ സമയം, അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: പറഞ്ഞോളൂ.
2: ഫിലോഫ, നമ്മളുടെ പ്രിയ ആന്റണി മാമിന് ഒരു ആശംസ. പിന്നെ ബാക്കി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
0: ബർത്ത്ഡേ ആണോ ഇന്ന്?
2: അല്ലല്ല, പ്രിയ ആന്റണി മാമിന്.
0: അപ്പോൾ പ്രിയാന്റണി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ഞാൻ ഹൈസ്കൂൾ ജംഗ്ഷൻ ദിശയാണേ.
0: പറഞ്ഞോളൂ ചേച്ചി.
3: നാളെ എന്റെ അമ്മാമന്റെ മോളുടെ എൻഗേജ്മെന്റാണ്. ആർച്ച വിശാൽ. നാളെ രാവിലെ വിളിക്കാൻ സമയം കാണൂല. വിശാൽ വിശാൽ
0: വിശാൽ
3: രണ്ടുപേർക്കും ഒരു ആശംസ പറഞ്ഞു.
0: ഓക്കെ, അപ്പോൾ വിശാലിനും ആർച്ചയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: ആ മോളെ, പിന്നെ എന്റെ മൂത്ത മോന്റെ മോനെ 10-ാം ക്ലാസ് ജയിച്ചപ്പോഴേ പിന്നെ ചകിരിക്കട യുവജന സംഘടനക്കാരെ ഒരു ട്രോഫി കൊടുത്തായിരുന്നു. അത് ചകിരിക്കട വെച്ചാ കൊടുത്തത്. മൂത്ത മോൻ അവിടെ താമസിക്കുന്നതേ. അത് ജിസ്റ്റു മോൻ സാറാ കൊടുത്തത്. അതിനൊരു ആശംസ പറയണം. കൊച്ചുമോന്റെ പേര് മുഹമ്മദ് സൈദലി.
0: മുഹമ്മദ് സൈദലി എന്നല്ലേ പേര്?
4: ആ മുഹമ്മദ് സൈദലി. അവന് ട്രോഫി കൊടുത്തായിരുന്നു വിഷ്ണു മോഹൻ സാറാ കൊടുത്തതേ. അതിനൊരു ആശംസ പറയണം.
0: ഓക്കെ, അപ്പോൾ ദാ മുഹമ്മദ് സൈദലിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
5: ഹലോ
0: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
5: എന്റെ മാമ ബിജു ബാഹുലയന്റെ 69 പിറന്നാൾ ആയിരുന്നു. ആശംസ പറയാം.
0: ബിജു ബാഹുലയൻ.
5: അതെ.
0: ആശംസകൾ അറിയിക്കുന്നുണ്ടോ?
5: ഹാപ്പി ബർത്ത്ഡേ ബിജു ബാഹുലയൻ.
0: ബിജു ബാഹുലയൻ.
5: യെസ്.
0: ഓക്കെ, അപ്പോൾ ബിജു ബാഹുലിയൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
6: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
6: എന്റെ മോള് ദീപയുടെ ബർത്ത്ഡേ ആ വിളിക്കുന്നത്. ഒരു ആശംസ പറയാൻ വിളിച്ച.
0: ഓക്കെ, പറഞ്ഞോളൂ.
6: ഹാപ്പി ബർത്ത്ഡേ അഞ്ജു.
0: ഓക്കെ, അപ്പോൾ ദീപ എന്ന അഞ്ജുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
7: ഹലോ
0: ഹലോ
7: കേക്കോ?
0: ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
7: എന്റെ കസിൻ സപ്പുവിന് 10 റിസൾട്ട് വന്നു, അവൻ പാസ്സായി. അവന് 5 D+ 2-3 A ഒരു 2 B കിട്ടി, ജയിച്ചു അവൻ.
0: പപ്പു അല്ലേ?
7: ആ സപ്പു.
0: ഓക്കേ, അപ്പോൾ പപ്പുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വിളിച്ചതിന് സന്തോഷം. നമുക്ക് അടുത്തൊരു ഓക്കെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111.
1: ഹലോ.
0: ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
2: എന്റെ കസിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, അവന് ഒരു വിഷു കൊടുക്കണമായിരുന്നു.
0: കൊടുത്തോളൂ.
2: നേരെ വണ്ടിയൊക്കെ ഓടിക്കണടാ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഓക്കെ, ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്കത് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: എന്തിയാ?
1: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: നാളേക്ക് പാക്കലാമാ?
0: പിന്നെന്താ കാണാലോ?
1: നമ്മ കല്യാണം പണിക്കലാമാ?
0: പിന്നെന്താ?
2: ഇന്ന് കല്യാണത്തിന് എനിക്ക് സമ്മതം.
3: ഓ അപ്പൊ

തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ആയിട്ടൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് 1000 പിറന്നാൾ ആശംസകൾ. ഹസ്ബൻഡിന്റെ പേര് വിനീഷ് കണ്ണൻ. 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ദീപ്തി, കണ്ണൻ, രേവതി, കാർത്തികൻ ഇവരായിരുന്നു ഇരവിപുരത്ത് നിന്നും ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ വിനീഷ് കണ്ണന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഫിലോമന മോളെ ഗുഡ് മോർണിംഗ്. ജെസ് ചേച്ചിയാണ്. ചേച്ചിയുടെ അനുജത്തിയുടെ മകൻ കിച്ചു മോന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോള് നല്ലൊരു ആശംസ പറയണേ. മോൾക്ക് സുഖമാണോ? നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചു മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്. എന്റെ പേര് വിനീത. ഞാൻ മുഖത്തലയിൽ നിന്നാണ്. എൻ്റെ മോള് പൂജയുടെ ബർത്ത്ഡേ ആണ് നാളെ. മോൾക്ക് ഒരു ബർത്ത്ഡേ വിഷസ് പറയുമോ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂജയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 9 മണി വരെയാണ് നമ്മുടെ സമയം. വിളിക്കേണ്ട നമ്പർ 0474293111.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ
0: ഹലോ,
1: ഞാൻ മങ്ങാട്ടിൽ നിന്ന് റിനോയെ വിളിക്കുന്നു.
0: പറഞ്ഞോളൂ.
1: ഹാപ്പി ബർത്ത്ഡേ ബെറ്റി ചേച്ചി.
0: ഏത് ചേച്ചിക്കാണ്?
1: ബെറ്റി.
0: ബെറ്റി ചേച്ചി, അപ്പോൾ ബെറ്റിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ ചേച്ചിയാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ ചേച്ചി.
2: എന്റെ നാത്തും പ്രശാന്തിയുടെയും സുഭാഷിന്റെ മോൻ പ്രഫീഷിന്റെ ബർത്ത്ഡേ ആണ് നാളെ. മാമിയുടെ 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ പ്രദീഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: താങ്ക് യു,
0: വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്കൂടെ പോവാം. ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് പ്രിയ. ഇന്ന് എൻ്റെ ചേച്ചി പ്രിൻസിയുടെയും ചേച്ചിയുടെ മകൻ അഥർവിൻ്റെയും ബർത്ത്ഡേ ആണ്. രണ്ടു പേർക്കും 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, എൻ്റെ ഇന്ദിര ചേച്ചിയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഇന്ന്. ചേച്ചിക്കും ചേട്ടനും സ്നേഹത്തോടെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ശശികല ടീച്ചറാണ് കുറിപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഇന്ദിര ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഓക്കെ, അടുത്തൊരു കോളിലേക്കൂടെ പോവാം. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഉഷ ശിവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഫിലോമിന മോൾ, നാളെ അച്ഛന്മാരുടെ ദിവസമാണ്. ഫാദർ, ആർ ജെ മക്കൾ, സന്തോഷ് മോൻ, ബോണി മോൻ, പ്രവീൺ മോൻ, മഹേഷ് മോൻ, അഡ്വക്കേറ്റ് സന്തോഷ് സാർ, പിന്നെ അനിൽ മോൻ, ത്യാഗരാജൻ ചേട്ടൻ, ഷാജഹാനിക്ക, രാജു ചേട്ടൻ, വിജയൻ ചേട്ടൻ, മറ്റ് എല്ലാ അച്ഛന്മാർക്കും വലിയ ഫാദേഴ്സ് ഡേ ആശംസകൾ പറയുന്നു എന്നാണ് ഉഷ ചേച്ചി ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഡിയർ ഫിലോമിന, ഞാൻ മുണ്ടക്കിൽ നിന്നും സാരമ്മയാണ് സാറാമ്മയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുണ്ടക്കിലുള്ള ഏഞ്ചൽ മോൾക്കും ഇന്ന് ബർത്ത്ഡേയും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ എന്നും കൂടി ചേച്ചി പറയുന്നുണ്ട്. അടുത്തൊരു മെസ്സേജ്, ഹലോ, ഞാൻ വിസ്മയ. ഇന്ന് എൻ്റെ അമ്മയുടെ ചേച്ചി അഞ്ജു എന്ന് വിളിക്കുന്ന ദീപയുടെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജു അമ്മ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. സമയം 9 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കൊല്ലം ചെറിയ അഴീക്കൽ ഫുട്ബോൾ അസോസിയേഷൻ എന്നത് തീരദേശ മേഖലയിലെ കളി ആരവത്തിന്റെ മറുപേരാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഒരു നാടിന്റെ കാൽപന്ത് കളിയുടെ ഹൃദയ ആരവങ്ങൾക്കൊപ്പം കൂടിയ ഈ സംഘടന ഈ വർഷം അവസാനമാകുന്നതോടെ 50 വർഷം പൂർത്തിയാക്കും. 1976 കിഴക്കേ വീട്ടിൽ ശ്രീനിവാസന്റെ നേതൃത്വത്തിലായിരുന്നു

CFA രൂപീകരിച്ചത്. കാൽപന്ത് കളി ഒരു ദേശത്തിൻ്റെ വികാരമായി മാറിയതിൻ്റെ തുടക്കമായിരുന്നു അന്ന്. നൂറുകണക്കിന് കുട്ടികൾ ഫുട്ബോളിൻ്റെ ബാലപാഠം പഠിച്ച മൈതാനമായി ഇവിടം മാറി. ഈ സംഘടനയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹോം ഗ്രൗണ്ടായ CFA ഗ്രൗണ്ടും അതോടെ പ്രശസ്തി ആർജിച്ചു. എല്ലാ വർഷവും CFA ഉത്സവ് എന്ന ഒരാഴ്ച നീളുന്ന ഫുട്ബോൾ മേള കാണാൻ നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കായിക പ്രേമികൾ ചെറിയഴീക്കലിലെ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തും. ഈ സംഘടനയുടെ 20th വാർഷികത്തിന് അന്നത്തെ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോൺ പോൾ അഞ്ചേരി വിശിഷ്ട അതിഥിയായി എത്തിയതോടെ കളി ആരാധകരുടെ മനസ്സിൽ നിറമുള്ള ഓർമ്മയായി അത് മാറി. കേരളത്തിലെ ഒട്ടുമിക്ക ടീമുകളും ഈ മണ്ണിൽ മാറ്റുരച്ചിട്ടുണ്ട്. 2023 ഫിഫ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടത്തിയ അഖില കേരള ഫൈവ്സ് ഫുട്ബോൾ മേള ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. കേരളത്തിൽ ആദ്യമായിരുന്നു ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയുടെ ഫുട്ബോൾ നിയമങ്ങൾക്കനുസൃതമായി മേള സംഘടിപ്പിക്കുന്നത്. ദേശീയ മത്സരങ്ങളിലടക്കം പങ്കെടുത്തവരാണ് CFA ഉത്സവിൽ ടീമുകൾക്കായി അന്ന് അണിനിരുന്നത്. 3 വർഷമായി കൊല്ലം എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് ലഹരി വിമുക്തി ഫുട്ബോൾ മേളയും നടത്താൻ ഈ സംഘടനയ്ക്കായി.

0: റോബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: സ്കിസ്റ്റർ. Skister.
1: Skister is spelled as X Y S T E R.
2: This is a noun and refers to a surgical instrument for scraping bones. എല്ലുകൾ ചുരണ്ടാൻ ഉപയോഗിക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉപകരണം.
1: Thank you all.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474239311.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സപ്പ് മെലഡിയാണ്. ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയക്കാനുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. 9809031311. അപ്പോൾ ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. നമുക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ? എന്തായാലും ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഞാൻ മായ, ഡീസന്റ് മുക്ക്. ജീൻസ് എന്ന തമിഴ് മൂവിയിലെ എനക്കേ എനക്കാകെ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് മായ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മായ പറഞ്ഞിരിക്കുന്ന ഗാനം കേൾക്കാം. അതോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ. 9809031311. ഞാൻ നിങ്ങളോടൊപ്പം ഫിലോമിനയാണ്. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ ഗാനങ്ങൾ കേൾക്കാൻ. ഗാനത്തിലേക്ക്

തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809091311. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. സുപ്രഭാതം ഫിലോമിന, എനിക്ക് ഇന്ന കൊഞ്ചം നേരം ഇരുന്താത്താൻ എന്ന തമിഴ് സോങ് വെച്ച് തരണേ. മരിയൻ ഫിലിമിലെ സോങ് ആണ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യമുനാമയാണ് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾക്കാം. അതോടൊപ്പം മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2931111.

തിരികെ വരാം വാട്സ്ആപ്പ് മെലഡിയിലേക്ക്. അപ്പൊ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളും 9809030311. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഫാത്തിമ. എനിക്ക് സന്തോഷം സന്തോഷം എന്ന തമിഴ് സോങ് വെച്ചു തരുമോ എന്നാണ് ഫാത്തിമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യൂത്ത് എന്ന ചിത്രത്തിലെ സന്തോഷം സന്തോഷം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മരുത്തടിയിൽ നിന്നും ജയകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവഭഗവാന്റെ ചന്ദ്രചൂട ശിവശങ്കര എന്ന പാട്ടാണ് ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾക്കാം. അതോടൊപ്പം ഗാനങ്ങൾ കേൾക്കാൻ മെസ്സേജ് അയച്ചോളൂ 9809 9013311.

തിരികെ വരാം വാട്സപ്പ് മെലഡിയിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഞാൻ ഉണ്ണി വെള്ളിമൺ. എനിക്ക് വിശാലിന്റെ പൂജയ് സിനിമയിലെ ദേവതേ എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് വെള്ളിമണ്ണിൽ നിന്നും ഉണ്ണി ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
3: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ്വ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: ഇപ്പോൾ സമയം 10:01. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഞാൻ ദേവി. ഭീമ എന്ന തമിഴ് സിനിമയിലെ എനദൂരെ എനദൂരെ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ദേവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ദേവി പറയുന്ന ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 വാട്സപ്പ് മെലഡിയാണ്. ഇപ്പോൾ സമയം 10:06 നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. മുളങ്കാടകത്ത് നിന്നും ബേബി രാജഗോപാലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേശാടനം എന്ന സിനിമയിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്ന ഗാനമാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം.

ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്, ഞാൻ ഷിഫ്ന. എനിക്ക് അനാർക്കലി മൂവിയിലെ വാനം ചായം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ഷിഫ്ന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിതാ പറഞ്ഞ ഗാനത്തിലേക്ക് പോവാം.

സമയം 10:13 ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വാട്സപ്പ് മെലഡിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വാട്സപ്പ് മെലഡിയിൽ കേട്ടുമുട്ടുന്നത് വരെ നിങ്ങളോടൊപ്പം ഫിലോമിന.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ജൂൺ 20 പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാം. വിളിക്കേണ്ട സമയം ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 11:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. പ്രത്യേക തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം യോഗാ ഗുരു പ്രിയ ആന്റണി.
1: നമസ്കാരം. തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. അപ്പൊ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അപ്പൊ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും 2026 യോഗാ തീമിനെ കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് യോഗാ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: ഓക്കെ. അപ്പൊ നമ്മുടെ യോഗയോടനുബന്ധിച്ചുള്ള പ്രത്യേക തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പൊ ശ്രോതാക്കൾക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും യോഗയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് എന്തായാലും ലൈവ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോ 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം, അപ്പൊ നമുക്ക് തീമേം തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ചും 2026 തീമിനെ കുറിച്ചും എന്താണ് യോഗാ ഗുരുവിന് പറയാനുള്ളത്?
2: എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് കൂടുതൽ ആൾക്കാർ യോഗയിലേക്ക് കടന്നു വരാനും യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടെ വേണ്ടിയാണ് അങ്ങനൊരു പ്രചാരണം നടത്തുന്നത്. കാരണം ഇത്തരം സംരംഭങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് യോഗയ്ക്ക് ഇത്രയും മാറ്റങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പലരും അറിഞ്ഞത്. കാരണം പണ്ടൊക്കെ യോഗ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല, ശരീരത്തിന് വഴക്കമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ആയിരുന്നു തെറ്റിദ്ധാരണകൾ. അപ്പോൾ ഈ ഓരോ വർഷത്തെയും അന്താരാഷ്ട്ര യോഗാ ദിനം വരുമ്പോഴും ഈ അവയർനെസ് കൂടിക്കൂടി വരികയാണ് ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക്. അപ്പോൾ അതുവഴി കൂടുതൽ ആൾക്കാർ യോഗയിലേക്ക് കടന്നു വരാനും ആരോഗ്യകരമായിട്ട് ഒക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി എയ്ജിങ് എന്നുള്ളതാണ്. ആരോഗ്യകരമായിട്ടുള്ളൊരു വാർദ്ധക്യം, അതാണ് ഈ വർഷത്തെ തീം. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഞാൻ വയസ്സാകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല നമ്മൾ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളൊരു ഏജിങ് പ്രോസസ്സിലാണ്. ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടം കടന്ന് കടന്ന് പോകുമ്പോൾ ഓരോ ഏജിങ് പ്രോസസ്സിലാണ്. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പക്ഷേ ആരോഗ്യകരമായിട്ട് വാർദ്ധക്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ വ്യായാമമില്ലാത്ത ജീവിതം, ഇതെല്ലാം ഒട്ടുമിക്ക ആൾക്കാരിലും മനസ്സിനും ശരീരത്തിനും ഒരുപാട് വ്യാധികൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ട്രെസ്സിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആദ്യം നമ്മുടെ ശരീരത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്ട്രെസ്സിലേക്ക് വരാം.
1: അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു ശ്രോതാവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കണം. അപ്പം ശ്രോതാവ് വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. വിളിക്കുന്ന നമ്പർ 0474-293-1111. അപ്പം നമുക്ക് വീണ്ടും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താ പറയുക?
2: ഓക്കെ. അപ്പോൾ ആരോഗ്യപരമായിട്ട് വാർദ്ധക്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യം ഉണ്ടാകണം. ഒരു പക്ഷേ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിലാണ് നമ്മളത് തിരിച്ചറിയുന്നത്. നമ്മളിപ്പം സമ്പത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ പല പല ഉത്തരവാദിത്തങ്ങളുടെ പുറകെയും ജീവിതം വെട്ടിപ്പിടിക്കാനും ഒക്കെ നമ്മൾ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ പലപ്പോഴും പലരും വകവയ്ക്കാറില്ല. അതങ്ങ് രൂക്ഷമാകുമ്പോഴൊക്കെയാണ് നമ്മൾ ആശുപത്രികളിലോട്ട് പോകുന്നതും മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതും. അപ്പോൾ ഈ ഒരു ദിവസേന നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മൾ എടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പരിശീലനം ദിവസേന, ഞാൻ കുറച്ച് കാലത്തേക്കുള്ളതല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് വാർദ്ധക്യത്തിലും നമുക്ക് നമ്മളെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ടും സന്തോഷപ്രദമായിട്ടും നമുക്ക് നമ്മുടെ വാർദ്ധക്യത്തെ കൊണ്ടുപോകാൻ സാധിക്കും.
1: ഓക്കെ, അപ്പൊ നമ്മള് യോഗയെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കണ മാം, എത്ര നാളായിട്ടാണ് ഈ യോഗ ചെയ്യാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഈ യോഗ എന്നുള്ളൊരു ഇതിനകത്തേക്ക് കടന്നു വന്നത്?
2: ഞാൻ വളരെ ആക്സിഡൻ്റലി ഈ ഒരു ഫീൽഡിലേക്ക് വന്നൊരാളാണ്. ഞാൻ എനിക്ക് യോഗ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പണ്ട് സ്കൂൾ തലമൊക്കെ ഒരു കഴിയാറായ സമയത്ത്, ഒരു പ്ലസ് വൺ ആ ഒരു ഒക്കെ സമയത്ത് ഞാനൊരു ഈ ഇവിടെ ജവഹർ ബാലഭവനിൽ വയലിൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയലിൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത അന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സാർ അന്ന് ലീവായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ യോഗ അധ്യാപകൻ വന്ന് ജോയിൻ ചെയ്തിട്ടായിരുന്നു. ശ്രീ ഹരിദാസ് സാറാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ഇന്ന് വയലിൻ ക്ലാസ്സിൽ സാറ് വന്നിട്ടില്ലല്ലോ, എന്നാൽ ഇന്നത്തെ ക്ലാസ് യോഗ ആയിക്കോട്ടെ, ഒന്ന് വന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് വയലിൻ ക്ലാസ്സിലിരുന്ന് കുറച്ചുപേര് യോഗ ക്ലാസ്സിലേക്ക് വന്ന് അന്നത്തെ ദിവസത്തേക്ക് ഒന്നിരുന്നു. അപ്പോൾ അന്നൊക്കെ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പഠിപ്പിച്ചു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു രസമായി. അപ്പോൾ ഇത് എന്താ, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല ആ പ്രായത്തിൽ. അപ്പോൾ കുറച്ച് അന്നത്തെ ചെറിയ ആ ഒരു പ്രായത്തിൽ ശരീരത്തിൽ കുറച്ചും കൂടെ വഴക്കമൊക്കെ ഉണ്ടായിരുന്നുണ്ട്, നമുക്ക് കുറച്ച് കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ യോഗ ക്ലാസ്സിൽ സ്ഥിരം സന്ദർശകയായി മാറി. അങ്ങനെയാണ് യോഗയുടെ ഒരു വഴിയിലേക്ക്, ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ ഏകദേശം 25 വർഷമായി ഞാൻ യോഗ പരിശീലന രംഗത്ത് ഉണ്ട്. അപ്പോൾ പരിശീലിച്ചുകൊണ്ട് ആ ചെറുപ്പം തുടങ്ങി ഇങ്ങനെ പരിശീലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് കുറേ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, എനിക്കതിനകത്തുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്. കാരണം ഞാനിപ്പോഴും വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു ധാരണയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഒന്ന് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, എനിക്കപ്പോഴും ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പം സാർ എന്നോട് പറഞ്ഞു, ഹരിദാസ് സാർ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിലൊരു യോഗയുടെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സ് ആ ഏത് രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ആ ശരിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് ടി കെ കോളേജിൽ ഒരു യോഗയുടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ വിങ്ങിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ അന്ന് ഞാൻ ആ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ ഹ്രസ്വകാലത്തൊരു ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അത് ആ കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് യോഗ വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ് എന്നെനിക്ക് അന്നാണ് മനസ്സിലായത്. അപ്പോൾ ആ കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് തോന്നുന്നു, പഠിപ്പിക്കാനായിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒട്ടും ഓക്കെ അല്ല സാർ, ഇത് എനിക്കിത് പഠിച്ചതിന് ശേഷം കുറേ കൂടെ എന്താ പറയുക, ഇത്രയും ഡീപ്പാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം യോഗയുടെ ഫിലോസഫി, അനാട്ടമി, അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, നാച്ചുറോപ്പതി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ദൈർഘ്യമുള്ളൊരു കോഴ്സ്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സ് ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ആ അന്വേഷണത്തിലിരുന്നു. അപ്പോൾ ആ സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സൊന്നും അങ്ങനെ ഒരു 2 വർഷത്തെ MSc കോഴ്സ് ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്ത്, ചെന്നൈയുടെ അടുത്താണ് ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്ത്, അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ, അന്ന് MSc യോഗയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഫുൾ ടൈം യോഗ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് ഒരു കോഴ്സാണ്. അപ്പം ഞാൻ അതിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പ് PG ഡിപ്ലോമയിൽ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് MSc യോഗ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഒരു കോഴ്സാണ്. എക്സ്ക്ലൂസീവായിട്ട് സകല കാര്യങ്ങളും നമ്മൾ എന്താ പറയുക, യോഗ എങ്ങനെ പരിശീലിപ്പിക്കണം, യോഗയുടെ യോഗ ചെയ്യുമ്പോൾ അത് അതിൻ്റെ അനാറ്റമി സൈഡ്, ഓരോ യോഗാസനങ്ങളും ചെയ്യുമ്പോൾ ശരീരത്തിൽ മനസ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അത് എല്ലാ തലങ്ങളിലും നമ്മളെ അത് പഠിപ്പിച്ചു തരും. പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും, പിന്നെ കുറേ എന്താ പറയുക, ശോധനക്രിയകൾ പോലെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു പക്ഷേ ഒരു നാച്ചുറോപ്പതി സെൻറ്ററിലൊക്കെ ആയിരിക്കും അത് നമുക്ക് ഫുൾ ടൈം ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. നീതി, ദൗതി, വസ്ത്രി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി, പഠിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആയി, നമുക്ക് പഠിപ്പിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു പരിശീലനത്തിലേക്ക്, പരിശീലിപ്പിച്ച് കൊടുക്കുന്നൊരു ഒരു നിലയിലേക്ക് ഞാൻ വരുന്നത്.
1: അവിടുന്ന് പിന്നെ ധാരാളം കുട്ടികളും എല്ലാം
2: അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പല പല പല പല മേഖലയില് പല പല ആൾക്കാര് ഒരുപാട് ഒരുപാട് ഇപ്പം പിന്നെ 100,000-ൽ പുറത്ത് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഓരോ കുട്ടിയും വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, ഓരോ സ്റ്റുഡൻറ്റും വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഓരോ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പല പല വിഷയങ്ങളും വളരെ വഷളായതിനു ശേഷമൊക്കെ ആയിരിക്കും. കാരണം പൊതുവെ ആയുർവേദം യോഗ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത് മറ്റ് മരുന്നുകളുടെയൊക്കെ ഒരു പിന്നെ എന്താ പറയുക, കഴിച്ച് ക്ഷീണിച്ച് ഒരു പരുവായിട്ടായിരിക്കും നമ്മുടെത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മിക്കവാറും ഒരു ഒരു എനിക്ക് തോന്നുന്ന 80% ആൾക്കാരും വരുന്നത് സ്ട്രെസ് മൂലം തന്നെയാണ്. അപ്പോൾ സ്ട്രെസ് മൂലം അവരുടെ ശരീരത്തിൽ വന്ന കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ആണ് കൂടുതലും ആൾക്കാർ എന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അവരെ കൂടുതലായിട്ട് അവരെ സമാധാനപ്പെടുത്തി അവരെ പരിശീലിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. ഈ ഒരു സമയത്താണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, മനസ്സിൻ്റെ തലം ശരിക്കും നമ്മൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. കാരണം 80-85% ആൾക്കാരും വരുന്നത് സ്ട്രെസ് മൂലം തന്നെയാണ്, ഇമോഷണൽ ഇംബാലൻസ് ഇതൊക്കെ മൂലം തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് മനഃശാസ്ത്രത്തിൽ PG എടുക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ മനഃശാസ്ത്രത്തിൽ PG എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയാണ് ചെയ്തത്. അപ്പം എനിക്ക് കൗൺസിലിംഗ് സെഷൻസും അങ്ങനെയൊന്നും ഞാൻ ഫുൾ ടൈം ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ്സിൽ കുറേ കൂടെ നമുക്ക് എന്താ പറയുക, ഈ മനസ്സിൻ്റെ തലവും കൂടെ മുൻനിർത്തിയുള്ള ഒരു യോഗാ പരിശീലനം തന്നെയായിരിക്കും. മറ്റ് യോഗാ ക്ലാസ്സിൽ നിന്ന് വിഭിന്നമായിട്ട് ഉള്ളൊരു പരിശീലന രീതിയാണ് എൻ്റേത്. അതെന്താണെന്ന് വെച്ചാൽ യോഗ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം, അത് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലത്തിലെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താനാവും എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ ഒരു വഴിയിൽ കൂടെ ജീവിതയാത്ര മുന്നോട്ട്
1: എത്തിപ്പെട്ടത്.
2: അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് യോഗയെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ നമുക്ക് അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഓക്കെ, തിരികെത്താം തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക്. അപ്പൊ യോഗയെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 0474293111. നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് പേര് യോഗ തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഒരു തുടക്കക്കാർക്ക് യോഗ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഏത് പ്രായത്തിലുള്ള വ്യക്തി എന്നുള്ളത് വിഷയമല്ല. യോഗയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് എത്ര പ്രായമായവർ വരെ ആണെങ്കിലും എനിക്കൊരു ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്, ഞാൻ എംഎസ്സി പഠിക്കുന്ന സമയത്ത്, യോഗയുടെ എംഎസ്സി പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. പാരലൈസ്ഡ് ആയിട്ട് കിടന്നൊരാളാണ്. പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയിട്ട് കിടന്നൊരു 45 വയസ്സേ ഉള്ളൂ. അപ്പോൾ പുള്ളി യോഗ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ഒന്നിങ്ങനെ അത്ഭുതപ്പെട്ടു, അതെങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആൾ യോഗ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബ്രീതിങ് എക്സസൈസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗുരു. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ബ്രീതിങ് എക്സസൈസ് ചെയ്തിരുന്നു. കുറേ ധ്യാനങ്ങൾ ആ സമയത്ത് പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മെഡിറ്റേഷൻസ് ചെയ്തു, മൈൻഡ് കാം ഡൗൺ ആക്കി. പതുക്കെ പതുക്കെ ശരീരത്തിൽ ആ ഹീലിംഗ് സിസ്റ്റം, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ഹീലിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഹീലിംഗ് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് യോഗയുടെ ഒരു വലിയ ഉദ്ദേശം. അങ്ങനെ ആ ഹീലിംഗ് സിസ്റ്റത്തെ ഉത്തേജിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ വളരെ ആരോഗ്യത്തോടെ നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഞാനിത് പറയാൻ ഉള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു സ്ഥിതിയിൽ കിടക്കുന്ന ആൾക്ക് പോലും യോഗ പരിശീലിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ പരിശീലിക്കാൻ കുഴപ്പമില്ല. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള സ്ട്രെച്ചിങ് ആൻഡ് ലൂസനിങ് എക്സസൈസിലേ തുടങ്ങാവുള്ളൂ. എന്തോന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം യോഗ ചെയ്യാനായിട്ട് ആദ്യം ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം. ചിലർ വ്യായാമം ചെയ്യുന്നുള്ളവരായിരിക്കും, ചെയ്തുകൊണ്ടിരുന്നവരായിരിക്കും, ചിലർ ചെയ്യാത്തവരായിരിക്കും. ചെയ്തുകൊണ്ടിരുന്നവരുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഒരു ഒരിക്കലും വ്യായാമത്തിലേക്ക് വന്നിട്ടില്ലാത്തവരാണെങ്കിൽ നല്ലൊരു സ്ട്രെച്ചിങ് ആൻഡ് ലൂസനിങ് എക്സസൈസ്, സൂക്ഷ്മ വ്യായാമം എന്ന് പറയും. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യോഗ പരിശീലനം ആരംഭിക്കാവുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പരിശീലനം നേടിയ ഒരു വ്യക്തിയെടുത്ത് തന്നെ യോഗ പരിശീലിക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിന് എപ്പോഴും നല്ലത്. കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കി യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഈ മാഗസിൻസിലൊക്കെ ചെറിയ ചെറിയ ഒന്നോരുണ്ടോ യോഗാസനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ശരീര ഘടനയാണ്. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ മുൻനിർത്തിയേ നമ്മുടെ പരിശീലനങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കാവുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നടുവേദന ഉള്ളൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. അപ്പോൾ പലതരത്തിലുള്ള നടുവേദനകളുണ്ട്. അപ്പോൾ ഓരോ നടുവേദനയ്ക്കും വ്യത്യസ്തമായ യോഗ പരിശീലന രീതിയാണുള്ളത്, അല്ലെങ്കിൽ വ്യത്യസ്തമായ യോഗാസനങ്ങളാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ ഇപ്പോൾ സ്ലിപ്പ് ഡിസ്ക് ഉള്ളവർക്ക് ഫോർവേഡ് ബെൻഡിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ലിപ്പ് ഡിസ്ക് ഉള്ളവർക്ക് ഫോർവേഡ് ബെൻഡിങ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നോക്കി ഒരു ഫോർവേഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള യോഗാസനം വേറെയാണ്. അപ്പോൾ അതൊരു ട്രെയിനറിന് മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും നിങ്ങൾ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് ഒരു പരിശീലനം എടുക്കേണ്ടതാണ്. എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കത് വീട്ടിൽ സ്ഥിരമായിട്ടത് കൊണ്ടുപോയാൽ മതി. കാരണം യോഗ എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്, ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് യോഗ എന്ന് പറയുന്നത്. ഒരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതാണ്
1: ഓക്കെ. അപ്പൊ നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയൂ.
3: ഞാൻ ഉഷാരേവി, ആസാമ്.
1: ഓക്കെ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ.
3: എന്താ
1: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ അമ്മ.
3: സൗണ്ട് ക്ലിയർ ആണല്ലോ. അങ്ങോട്ട് ഒരു സെക്കൻഡ്. ഹലോ, പറഞ്ഞോ.
1: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ.
3: ഞാൻ ഫ്രണ്ട് പോയി, ബാക്കിലില്ലേ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ യോഗാ ഗുരു ഉണ്ട്, ചോദിച്ചോളൂ.
3: ഹലോ
2: ഹലോ മാഡം, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഞാൻ സ്ഥിരമായിട്ട് മാഡത്തിന്റെ യോഗ ക്ലാസ്സിലെല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
2: സന്തോഷം.
3: യോഗയായിട്ട് എനിക്കുള്ളൊരു ബന്ധം എബോ 30 years എന്ന് തന്നെ പറയാം. ഞാൻ അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നതും എനിക്ക് എന്റെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ യോഗയെ കാണുന്നത്.
2: അപ്പൊ
3: ഞാൻ ഈ ഇടയ്ക്ക് റേഡിയോയിൽ ഒരു പറഞ്ഞു ചോദിച്ചു, ചീഫ് മിനിസ്റ്റർ ആവുകയാണെങ്കിൽ എന്താ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ചു.
2: അപ്പൊ
3: ഞാൻ ആദ്യം പറഞ്ഞത് സ്കൂൾ ലെവലിൽ LKG തൊട്ട് തന്നെ യോഗ ക്ലാസ് നിർബന്ധമായിട്ട് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് അത് ലൈഫ് ലോങ് നമ്മുടെ ഭാഗമായിട്ട് മാറ്റണം, ഇതായിരിക്കും ഞാൻ പറയുന്നത് പറഞ്ഞു.
2: തീർച്ചയായിട്ടും. ഓക്കെ, നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അതെ, വളരെ നല്ലൊരു ആശയം തന്നെയാണ്.
3: മേഡം, ഞാൻ ചോദിക്കുന്നത് അത് എന്താങ്ങനെയാവത് ഫ്ലറിഷ് ആവാത്തത്?
2: ഫ്ലറിഷ്
3: കൊറേ സ്കൂൾ, നമ്മുടെ കാലടിയിലൊരു സ്കൂളുണ്ട്, അവിടെ യോഗ കമ്പൽസറി ആയിട്ട് ഒരു പീരീഡ് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു സർവേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് സ്കൂൾ ലെവല് വരാൻ എന്താണ് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും? എനിക്ക് അതിനെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ.
2: ഇന്നത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു പഠന രീതിയാണ് നമുക്കുള്ളത്. മത്സര ബുദ്ധിയോടുകൂടിയുള്ള ഒരു പഠന രീതി പോലും ആണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം കഴിവതും ഈ പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം നമ്മൾ കോൺഷ്യസ്ലി കുട്ടികൾക്കായിട്ട് മാതാപിതാക്കൾ അതിനുള്ള സമയം കണ്ടെത്തി കൊടുക്കുന്നു എന്നല്ലാതെ സ്കൂൾ തലത്തിൽ ഇപ്പോൾ അല്പം കുറവാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് സ്കൂൾസൊക്കെ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 15 മിനിറ്റോ ഒക്കെയാണ് പല സ്കൂളുകളും. അതിന് സമയം വളരെ കട്ട് ഷോർട്ട് ചെയ്താണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ അവർ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം, ഈ യോഗ ചെയ്യുന്ന ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് യോഗ ചെയ്യാത്തൊരു കുട്ടിയേക്കാളും വളരെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു സ്കൂളിലൊരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വർഷത്തിൽ ഒരു കുട്ടി എത്ര പ്രാവശ്യം ആബ്സെൻ്റ് ആവുന്നു, ഈ ആബ്സെൻ്റ് ആവുന്നത് ഈ ആരോഗ്യം മോശമാവുന്ന അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ ജലദോഷം എല്ലാം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം എത്ര ദിവസങ്ങളാണ് അവർ ആബ്സെൻ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ആബ്സെൻ്റ് ആവുന്ന ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് പല സ്കൂളുകൾക്കും ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടത്തി അതിനെ കൂടുതൽ

0: കുഞ്ഞുങ്ങൾ സ്കൂളിൽ അത് ചെയ്തു തുടങ്ങുമ്പം ഉറപ്പായിട്ട് അതിന്റെ അമ്മ അതിന്റെ കൂടെ ഇൻവോൾവ്
1: ആകും.
0: അമ്മ കണക്ട് ആകുമ്പോൾ അതിന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഒരു മിനിമം ഒരു 50 പേരെങ്കിലും അതിന്റെ കണക്റ്റഡ്
1: കാണും.
0: അത് പെട്ടെന്ന് അത് യോഗ വെളിയിലോട്ട് വന്ന് അതിന് അംഗീകാരം കിട്ടാന്നൊരു നല്ല വകുപ്പല്ലേ മാഡം. അത് സ്കൂളിൽ കിട്ടാനേ എന്തെങ്കിലും തന്നെ ഞാൻ ദൈവത്തോടെ പാർട്ടി സ്കൂളിൽ എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യണം
1: മാഡം. അത്
0: തന്നെ
1: തീർച്ചയായിട്ടും
0: ഓക്കെ
2: അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതേപോലെ ശ്രോതാക്കൾക്ക് എന്ത് സംശയം ഉണ്ടായാലും ചോദിക്കാവുന്നതാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോ അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
3: കിട്ടി പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി പോയാ പോയി, വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. നമ്പർ ഒരിക്കൽ കൂടി 0474293111. കിട്ടിയാ കിട്ടി പോയാ പോയി.
2: തിരികെ എത്താം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. അപ്പൊ മാം, ഇപ്പൊ ആ കോളർ പറഞ്ഞ പോലെ കുട്ടികളില് യോഗ, സ്കൂളുകളില് യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് എപ്പോഴും പഠനം, ക്ലാസ്, ട്യൂഷൻ എന്നുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് കുട്ടികളെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിലേക്ക് പഠന സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ എത്രത്തോളം പ്രയോജനപ്പെടും?
1: ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക മത്സരബുദ്ധിയോടുകൂടിയുള്ളൊരു പഠന രീതിയാണ് നമുക്കുള്ളത്. മറ്റു കുട്ടികളെക്കാളും എനിക്ക് നന്നായിട്ട് മുന്നേറണം, പിന്നെ മാതാപിതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്കൂളുകളിൽ അത് കൃത്യമായിട്ട് യോഗ പരിശീലനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പിന്നെ അതിന് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവർ സ്കൂളിൽ ആബ്സെൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. രണ്ട്, ഈ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തിയെ അവർക്ക് യോഗ പരിശീലനത്തിൽ കൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഇമോഷണൽ ഇംബാലൻസസ് പെട്ടെന്ന് ഈ പല കുട്ടികളും പല മാതാപിതാക്കളും പറയാറുള്ളതാണ്, പ്രത്യേകിച്ച് ടീനേജ് ഉള്ള കുട്ടികളുടെ കാര്യം, പ്രത്യേകിച്ച് പെട്ടെന്ന് ദേഷ്യം വരിക, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സില്ല, എല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു. എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കപ്പിള് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് കുറച്ച് അധികം വറീഡാണ്, എന്ത് ഉണ്ടെങ്കിലും ആ കുട്ടി ജമിനി എടുത്ത് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, ജമിനിയാണെല്ലാം. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും, അപ്പൊ അവർക്ക് വളരെ അവർ പറയുന്ന ഒന്നും കേൾക്കാറില്ല, ഒരു ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിലും ജമിനി എടുത്ത് ചോദിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വളരെയധികം നമുക്ക് വേണം. അപ്പം യോഗ ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത് അവർക്ക് അവരെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികളെ ഉപദേശിക്കുക എന്ന് പറയുന്ന ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ. പണ്ടത്തെ പോലെ അല്ല ഇന്ന് കുട്ടികളുടെ ഒരു മാനസിക തലമൊക്കെ മാറി, അവരുടെ ഫ്രണ്ട്സിൻ്റെ റേഞ്ച് മാറി, മനസ്സിലായില്ലേ, അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു മനസ്സിലായില്ലേ. നമ്മളതെല്ലാം ഉൾക്കൊള്ളണം, മാതാപിതാക്കൾ അതെല്ലാം ഉൾക്കൊള്ളണം. നമ്മൾ പണ്ട് ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം ആ കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മുടെ മക്കളും വളരുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം.
2: ഓക്കെ, അപ്പൊ നമുക്കൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
2: ഹലോ, നമസ്കാരം.
4: നമസ്കാരം മാഡം.
2: ഓക്കെ ചേച്ചി, പേര് പറയൂ.
4: സുലോഭ.
2: ഓക്കെ, നമ്മുടെ യോഗ ഗുരു ഉണ്ട്, സംസാരിച്ചു.
4: മാമിന് ഒരു ആശംസ.
1: എനിക്ക്
4: ഡോക്ടർ മാഡം, ഈ നടുവേദനയാണ് എപ്പോഴും നമുക്ക്, എപ്പോ കിടന്നിട്ട് എഴുന്നേക്കുമ്പോഴായാലും അല്ലാതായാലും നടുവേദന ഉണ്ട് നമ്മുടെ നട്ടെല്ലിൽ. എനിക്കൊരു 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്.
1: കഴിഞ്ഞത്
4: കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കാലിനൊരു ഇതുണ്ടായി, സെറ്റിപ്പ് ഉണ്ടായി. സെറ്റിപ്പ് ഉണ്ടായി അത് ഓപ്പറേഷൻ കഴിഞ്ഞ് അതൊരു മൂന്ന് ഓപ്പറേഷൻ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. അത് മയക്ക് മൂന്നെണ്ണം അടുപ്പിച്ചു.

0: ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഒരു ഓപ്പറേഷനും കൂടി കഴിഞ്ഞു. അത് വയർ സംബന്ധമായുള്ള ഒരു
1: ഓപ്പറേഷനായിരുന്നു.
0: ഇപ്പോഴാണ് എനിക്ക്, ഞാൻ ജോലിക്ക് പോകുന്നതാണ്, ഞാൻ ജോലിക്ക് പോയിരുന്നത് തൊഴിലുറപ്പുണ്ട്, അതിന് പോകുന്നതാണ്. മമ്മട്ടിക്കൊക്കെ വെട്ടുന്നതിന്റെ ഇതായിരിക്കാം എന്ന് തോന്നുന്നു.
1: എന്നാലും
0: ഭയങ്കര നട്ടാണ്ട് വേദന
1: കുനിഞ്ഞെന്നുള്ള ജോലിയാണല്ലേ.
0: ആ കുനിഞ്ഞെന്നുള്ള
1: ജോലി,
0: ഉള്ള ജോലി, പിന്നെ വീട്ടിലെ ജോലി.
1: ഈ ഒരുപാട് സമയം നിൽക്കുമ്പോ വേദന ഉണ്ടോ? കാലിന്
0: ഒന്നും വേദന, കാൽമുട്ട്. നമുക്ക് ഈ ജോലി നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെട്ടി പിടിക്കുന്ന കണക്ക് വേദനയാണ് നട്ടല്ലിൽ.
1: മനസ്സിലായി മനസ്സിലായി. അപ്പോ പിന്നെ എവിടെയെങ്കിലും ഡോക്ടറെ ഈ നട്ടല് വേദന പ്രകാരം എന്തെങ്കിലും
0: കാണിച്ചിട്ടില്ല, ഞാൻ ഇതുവരെയും കാണിച്ചില്ല. ഒന്നും പോണോന്നും ഞാൻ പിന്നെ മാം പറയുന്നതല്ല, ഞാൻ എഴുതി വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ കണക്ക് ചോദിച്ചായിരുന്നല്ലോ ശ്വാസമുട്ടിന്റെ, അത് ഞാൻ ചെയ്യുന്നുണ്ട്.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ കുനിഞ്ഞു നിന്ന് നമുക്ക് ഈ ജോലിയുടെ കാര്യം കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാ ദിവസവും നട്ടലിന്റെ വേദനയ്ക്ക് അല്ലെങ്കിൽ നടുവിന്റെ വേദനയ്ക്ക് ഒന്ന് രണ്ട് യോഗാസനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിന് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം, രണ്ട് കൈയും ഈ ബാക്കിലെ നട്ടലിന്റെ ഭാഗത്തായിട്ട് രണ്ട് കൈയും അമർത്തി വെക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ നിന്നുകൊണ്ട് രണ്ട് കൈയും നട്ടലിന്റെ സെന്ററിലായിട്ട് ആ നടുക്ക് ഭാഗത്തായിട്ട് അമർത്തി വെക്കണം. വെച്ചിട്ട് ബാക്കിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യണം, ഒന്ന് നട്ടലൊന്ന് വളയ്ക്കണം. ഒരുപാട് വളയ്ക്കരുത്, കാരണം എന്ന് വെച്ചാല് നമ്മള് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും വളരെ സ്ലോ ആയിട്ട് നമുക്ക് പറ്റുന്ന അത്രയും വളയ്ക്കാവുള്ളു. അങ്ങനെ ഓരോ ദിവസവും ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് കുറെ കൂടെ നട്ടല് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയി കിട്ടും. ആ നട്ടലിന്റെ ഭാഗത്തുള്ള പേശികൾക്ക് കുറച്ചും കൂടെ ബലം കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ കുറച്ച്.
0: ആ
1: പിന്നെ ഈ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ശാരീരിക അധ്വാനം ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഇത്രയും നാളും നമ്മൾ ഈ ഒരു എന്താ പറയുക, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം നമുക്ക് ശരീരത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് കുറച്ച് യോഗാസനങ്ങളും കൂടെ ചെയ്യേണ്ടി വരും. പിന്നെ കിടന്നുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാന്ന് തോന്നുന്നു, കിടന്നുകൊണ്ട് ഓരോ കാലം
0: ജോലി ഉണ്ടായിരുന്നു, ജോലി ഉള്ളപ്പോ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല.
1: കിടന്നുകൊണ്ട് നട്ടല് നിവർത്തി കിടക്കുക, തലയണയൊന്നും വെക്കരുത്, സാധാ ഒരു പ്രതലത്തിൽ കിടക്കുക. അതിനുശേഷം ഓരോ കാലും ഒരു 30 ഡിഗ്രി ആംഗിൾ ഉയർത്തണം, ശ്വാസം എടുത്തുകൊണ്ട് ഓരോ കാലം, രണ്ടു കാലം ഒരുമിച്ച് ചെയ്യണ്ട, ഓരോ കാലും വെച്ച് ചെയ്യുക. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം കാലുകൾ പതുക്കെ താത്തി വെക്കണം കേട്ടോ. അങ്ങനെ ഓരോരോ കാലം വെച്ച് രണ്ട് കാലം ചെയ്യുന്നതാണ് ഒറ്റ റൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 4-5 റൗണ്ട്
0: നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്തൂടെ മാഡം,
1: എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഒഴിഞ്ഞ വയറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്.
0: പിന്നെ ആ
1: വെളുപ്പിന് എഴുന്നേക്കുമ്പോ ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ, ദിവസേന ഒന്ന് ചെയ്ത് നോക്ക്. അപ്പൊ പതുക്കെ പതുക്കെ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ കുനിഞ്ഞ് ഈ സാധനങ്ങൾ എന്തെങ്കിലും ഒരു സാധനം താഴെ വീണെന്ന് വെച്ചു, നമ്മള് മുട്ട് മടക്കി അതെടുക്കാൻ ശ്രമിക്കുക. ഒറ്റയടിക്ക് കുനിഞ്ഞതെടുക്കാതെ മുട്ടൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് മുട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടങ്ങി പതുക്കെ അതെടുക്കാൻ ശ്രമിക്കുക. അതിപ്പോ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമുക്കൊരു നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മള്. മനസ്സിലായില്ലേ? നമുക്ക് വേദന കൂടുതൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുകയും അതിന് പിന്നെ റെസ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം. നമുക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടല്ലെങ്കിൽ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ പറ്റൂ, കാര്യങ്ങൾ നടത്താൻ പറ്റൂ കേട്ടോ. അപ്പൊ അതിന് സമയം കണ്ടെത്തണം കേട്ടോ.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഇതുപോലെയുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ കൂടെ ഉണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഹലോ, ഞാൻ മംഗലത്തിൽ നിന്ന് റിനോയ്
2: റിനോയ് ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണം കേട്ടോ. നമ്മടൊപ്പം യോഗ ഗുരു ഉണ്ട്, ചോദിച്ചോളൂ.
3: എനിക്ക് ഷുഗറും ഇതൊക്കെ എനിക്ക് വയറ് കുനിയന് യോഗ ചെയ്യണോന്ന് പറഞ്ഞു
1: ചെയ്യണോന്ന് പറഞ്ഞു.
2: വയറ് കുറയാനുള്ള യോഗ എന്നാണോ?
3: വയറ് കുറയാനും
1: വയറ് കുറയാനുള്ള യോഗ.
3: ഓക്കെ.

0: ബോഡി വെയിറ്റ് ശരീരഭാരം എത്ര ഉണ്ടാവും അറിയാവോ? അറിയത്തില്ല. ഓക്കെ, അപ്പം അമിതവണ്ണം ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ കഴിവതും രാത്രികാല ഭക്ഷണം ഒരല്പം നേരത്തെ കഴിക്കുക. ഞാൻ പറയുന്നത് ഒരു 6 മണി 6:30 മുമ്പെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ച് തീർക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് അമിതവണ്ണം ഉള്ള ആൾക്കാർ. ഓക്കെ, അതിനുശേഷം യോഗയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗ ഇതിനു മുമ്പ് പരിശീലിച്ചിട്ട് വല്ലതും ഉണ്ടോ?
1: ഇല്ല.
0: ഉണ്ട്. സൂര്യ നമസ്കാരം പഠിച്ചിട്ടുണ്ടോ? സൂര്യ നമസ്കാരം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നട്ടെല്ലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂര്യ നമസ്കാരം ഏറ്റവും ഫലപ്രദമായ ഒരു സംഭവമാണ് ഈ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകളെ പുറത്തേക്ക് കളയാനായിട്ട്. ഡെയിലി സൂര്യ നമസ്കാരം ഒരു 12 റൗണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം സമയം രാവിലെ ഒറ്റയടി കിട്ടിയില്ല, ഒരു 6 റൗണ്ട് രാവിലെ, ഒരു 6 റൗണ്ട് വൈകുന്നേരവും ചെയ്തു കുഴപ്പമില്ല. കാരണം സൂര്യ നമസ്കാരം ഒരു 12 റൗണ്ട് ചെയ്യാൻ മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. ഒരുപാട് സ്ലോ ആയിട്ട് ചെയ്യണ്ട, ഒരുപാട് ഫാസ്റ്റ് ആയിട്ടും ചെയ്യണ്ട, ഒരു മീഡിയം സ്പീഡിൽ സൂര്യ നമസ്കാരം ചെയ്യണം ഒരു 12 റൗണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് യോഗ മാത്രം പോരാ, ഭക്ഷണ ക്രമത്തിലും ഒരു ശ്രദ്ധ വേണം. ഒരുപാട് വൈകിയുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിവതും ഒഴിവാക്കണം. എന്നാൽ മാത്രമേ നമുക്ക്. പൊറോട്ടയുടെ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് പൊറോട്ട കഴിക്കാം, പക്ഷെ സ്ഥിരമായിട്ട് പൊറോട്ടയാകുമ്പോൾ ഈ അമിതവണ്ണമെന്നുള്ള പ്രശ്നം നമുക്ക് പരിഹരിച്ചെടുക്കാനേ പറ്റില്ല കേട്ടോ. ഒരുപാട് ആഗ്രഹം തോന്നുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ചു, പക്ഷെ അവിടെ അങ്ങ് നിർത്തിക്കോണം, മനസ്സിലായോ? ആ, എന്നാൽ മാത്രം നമുക്കൊരു നിയന്ത്രണം അതിനകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഓക്കെ
2: ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ഓക്കെ, റിനോയ് വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ഇതിൽ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഹലോ നമസ്കാരം, ഞാൻ ഇരവിപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
2: ഓക്കെ, അമ്മ എന്താ നമ്മുടെ യോഗാഗുരു ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ.
3: ആ മേഡം, ഞാൻ ഒരു 2017 എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ ഞാനിപ്പം കിടപ്പ് രോഗിയാണ്. എന്റെ ഈ യോഗാഗുരുവിന്റെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഞാനിപ്പൊ അതുപോലൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ ശകലം കുറവുണ്ട്. എങ്കിലും എനിക്ക് വലത്ത് കാലിന്റെ മുട്ടിന് ഭയങ്കര നീര്. അപ്പൊ ഈ അപകടം പിടിച്ച് ഞാൻ ഒരു ബോൾ ഇട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ യോഗ ചെയ്യുന്നതിനകത്ത് വല്ല കുഴപ്പവും ഉണ്ടാവോ മേഡം?
0: ഇപ്പൊ എന്താ, ഇപ്പൊ ഫുൾ ടൈം ബെഡിൽ തന്നെ ആണോ അതോ എഴുന്നേറ്റിരിക്കുവോ?
3: ഞാനിപ്പം എന്റെ ഈ യോഗ ഗുരുവിന്റെ ഇതെല്ലാം കേട്ട്, വ്യാഴവും ബുധനും എല്ലാം കേട്ട് ഞാനൊരു ബുക്കിനകത്ത് നോട്ട് വെച്ചിട്ട് അതുപോലൊക്കെ ഞാൻ
0: ചെയ്യുന്നുണ്ട് അല്ലേ? വ്യത്യാസങ്ങളുണ്ടോ?
3: ഇപ്പൊ എനിക്ക് ഒരു വിധമൊക്കെ ഞാൻ വോക്കറിനകത്ത്
0: നടക്കുക. വെരി ഗുഡ്.
3: അപ്പൊ എനിക്ക് ഇപ്പൊ ഈ നീരും വേദനയും കാരണം എനിക്ക് നടക്കാൻ വയ്യ.
0: നടക്കാൻ വയ്യ.
3: അപ്പൊ എനിക്ക് ഇടത്ത് കാലിനാണ് ബോൾ ഇട്ടിരിക്കുന്നത്.
0: ഓ ഓ, അത് ശരി.
3: ഇപ്പൊ കൂടുതലും എനിക്ക് കുഴപ്പം വലത്ത് കാലിനാണ്.
0: ആണോ? ആ, കാരണം വലത്ത് കാലിന് കൂടുതൽ പിന്നെ ഈ ഒരു ഇടത് കാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ വലത് കാലം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ബോധപൂർവം ഈക്വലി ആ വെയിറ്റ് കൊടുത്തു കൊണ്ടുപോവാൻ ശ്രമിക്കുക. മുട്ടിന് അതികഠിനമായ വേദന ഉണ്ടോ? മുട്ടിന് നീരുണ്ട് അല്ലേ? നീര് കഠിനമായിട്ട് ഡോക്ടറിനെ വല്ലതും കാണിച്ചായിരുന്നോ? ഈ നീരിന് വേണ്ടി ഡോക്ടറിനെ വല്ലതും കാണിച്ചോ? നീര് മാറ്റാൻ
3: കാണിച്ചപ്പോ പറഞ്ഞു ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, പിന്നെ തേയ്മാനമാണെന്ന്.
0: തേയ്മാനമാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്?
3: എനിക്ക് 40. എനിക്ക് ഇപ്പൊ 65 വയസ്സുണ്ട്.
0: 65 വയസ്സ്. ഓക്കെ. അപ്പോ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരുപാട് നീരും ഒരുപാട് വേദനയുള്ള സമയത്ത് നമ്മൾ യോഗ ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ റെസ്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത് കാലിന്. ഓക്കെ, കാല് നീട്ടി ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇനി വേദന ഒരു അല്പം കുറഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, കട്ടിലിൽ ഇരുന്നുകൊണ്ട് ഓരോ കാലം

0: ഓരോ കാലും ഉയർത്തണം, മുട്ടിന്റെ ഭാഗം വെച്ച് ഉയർത്തണം. ഇരുന്നുകൊണ്ട് കട്ടിലോ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ ചെയ്യാം. ഉയർത്തിയിട്ട് ഒരു അല്പസമയം ഇത് ഹോൾഡ് ചെയ്യണം, കാല് നീട്ടി തന്നെ വെച്ചേക്കണം. എന്നിട്ട് പതുക്കെ കാല് താത്തി വെക്കണം. മുട്ടിനധികം സ്ട്രെയിൻ എടുക്കരുത്, മുട്ടിനെ സ്ട്രെയിൻ എടുക്കാതെ തന്നെ ഈ മുട്ട് ഉയർത്തുക താത്തുക. ഓക്കെ, ഇത് ഇത് ശരിക്കും യോഗയുടെ കാര്യത്തിലല്ല, ഇതൊരു റീഹാബ് എക്സസൈസ് ആണ്. ഇത് ഇത് ചെയ്ത് ഒന്ന് ഒരു ഒരു വിധം ഒന്ന് റെഡിയായും വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള യോഗാ പരിശീലന രീതിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഒരു ഒരുപാട് വേദനയുള്ള സമയത്ത് നമ്മൾ അതിന് എന്താ പറയുക, റെസ്റ്റ് കൊടുക്കണം, വിശ്രമം കൊടുക്കണം, കേട്ടോ? അപ്പം പതുക്കെ
1: നടുവേദനയുണ്ട്.
0: നടുവേദനയ്ക്ക് ഞാൻ ഇതിനു മുമ്പുള്ള കോളറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം
1: കേട്ടിട്ടുണ്ട്,
0: നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതൊന്ന് ചെയ്തിരുന്നാ മതി കേട്ടോ, നല്ല വ്യത്യാസം ഉണ്ടാവും നടുവേദനയ്ക്ക്.
1: പിന്നെ
0: രാവിലെ ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, ഒഴിഞ്ഞ വയറി ചെയ്യണം, അത്രേ ഉള്ളൂ. ഒഴിഞ്ഞ വയറി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ഇതേ കാര്യം തന്നെ കമന്ന് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. കമന്ന് കിടന്നുകൊണ്ട് ഓരോ കാലും ബാക്കിലോട്ട് ഉയർത്താം. അത് ചെയ്യുന്നതും നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു യോഗാസനമാണ് ശലഭാസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് മുട്ടിനും ഫലപ്രദമാണ് ഈ ശലഭാസനം ചെയ്യുന്നത്. അങ്ങനെ കാലും ബാക്കിലോട്ട് ഉയർത്തുമ്പോൾ മുട്ടും കൂടെ നമുക്കൊന്ന് അവിടുത്തെ മുട്ടും അതിനോട് അനുബന്ധിക്കുന്ന പേശികൾക്കും ഒക്കെ ഒരു ബലം കിട്ടും, കേട്ടോ? ഓക്കെ, അത് ദിവസേന ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.
1: 46 കിലോ ഉണ്ട്.
0: 46
2: വെയിറ്റ്.
0: ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് പ്രോട്ടീൻ ഒക്കെ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക, കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞ ശ്വസന വ്യായാമങ്ങളില്ലേ, നേരത്തെ റേഡിയോ കൂടെ കേട്ടിട്ടില്ലേ അതൊക്കെ? ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്യുക. ശ്വസന വ്യായാമങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിന് കുറെ കൂടെ ശാന്തത വരും. എപ്പോഴും രോഗത്തെ
1: കുറിച്ച്
0: നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്ന രീതിയിൽ നമ്മൾ നടക്കണ്ട, മനസ്സിലായോ? ഒരുപാട് സ്റ്റെപ്പ് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്.
1: വെളിയിലിറങ്ങാൻ
0: ഒക്കത്തില്ല. ഒരു ഒരു ഒരു അങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ വിശ്രമം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരുന്നാണ്. അപ്പം സമയാസമയത്തിന് ആ വിശ്രമവും കൂടെ കൊടുത്ത് വേണം നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട്, കേട്ടോ?
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ഇതുപോലുള്ള യോഗയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
6: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
7: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: തിരികെത്താം തത്സമയ ഫോണിൻ പ്രോഗ്രാമിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് യോഗയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടായാലും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ.
8: ഹലോ, നമസ്കാരം രേഷ്മ.
2: നമസ്കാരം. ആരാ പേര്
8: പറയുമ്മ?
2: ഓക്കെ, നമ്മുടെ കൂടെ യോഗ ഗുരു ഉണ്ട്.
8: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ.
8: ഞാൻ പ്രോഗ്രാം മിക്കവാറും കേൾക്കാറുണ്ട്. എനിക്ക് പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്നതിനകത്ത് ഒരു കാംനെസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ
8: ഞാനിപ്പോ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇത്രയും കുറച്ചു നേരം കൊണ്ട് സംസാരിക്കുന്നല്ലോ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരു ലൈവ് പ്രോഗ്രാം തന്നതിനൊരു താങ്ക്സ്. അത് ആദ്യമേ റേഡിയോ ബെൻസിയറിനും ഇതിലെ ഉള്ള എല്ലാവർക്കും. പിന്നെ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാല് ഞാനൊരു കാർഡിയോളജി പേഷ്യന്റ് ആണ്.
0: അപ്പൊ
8: ഞാൻ നേരത്തെ ഒരു 10 ഇയേഴ്സ് ബിഫോർ നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സ്, പ്രൈമറി കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു കോഴ്സുകളെല്ലാം മറന്നു പോയിട്ടുണ്ട്, ഇപ്പൊ കുറെ ആയി.
0: അപ്പൊ
8: ഞാൻ ചോദിക്കുന്ന ഇപ്പൊ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് ഹൃദ്രോഗമുള്ളവർക്ക് ഇപ്പം ചെയ്യാൻ യോഗ ചെയ്യുന്നതിനോട് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് അല്ലാതെ ബോഡി വൈസ് ആയിട്ടുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ?
0: ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹൃദ്രോഗമുള്ളവർക്ക് ഫോർവേഡ് ബെൻസ് നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് മുമ്പോട്ട് കുനിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ
8: ഞാൻ ഡയബറ്റിക് ആണ്, വേറെ ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഒരു ഒരു വർഷത്തോളം ഡിപ്രഷന്റെ മരുന്ന് കഴിച്ചിട്ടുണ്ട്.
0: അപ്പൊ
8: വീണ്ടും ഇപ്പം ടെൻഷൻ അധികം ആവുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, ദേഷ്യം പെട്ടെന്ന് വരുന്നു. നേരത്തെ ഒന്നും അങ്ങനെ കുറെയേറെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അതൊക്കെ വരും. അപ്പൊ മരുന്നിലേക്ക് പോകാതെ നമുക്ക് യോഗയിലേക്ക് പോകുന്നതിനെ പറ്റിയ
0: പ്രശ്നത്തിന്റെ ഒരു രൂക്ഷത എന്താണെന്ന് എനിക്ക് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ അങ്ങനെ രൂക്ഷമായിട്ടുള്ള, അതായത് നമുക്കൊട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷെ കുറച്ച് കാലത്തേക്ക് മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ പോലും സ്ഥിരമായിട്ട് മരുന്നുകളെ ആശ്രയിക്കുന്നത് എന്നുള്ളതല്ല യോഗയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇതുപോലത്തെ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരിതുപോലെ മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്നവരായിരുന്നു. യോഗ പരിശീലന ോടനുബന്ധിച്ച് അവർക്ക് കുറച്ച് അധികം നാളുകളുടെ യോഗ പരിശീലനത്തോ അനുബന്ധിച്ച് ഇപ്പം മരുന്നുകൾ ഉപയോഗിക്കാതെ തന്നെ അവര് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്.
8: അപ്പോൾ
0: എനിക്കതിനകത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ കാര്യം, ഫോർവേഡ് ബെൻസ് ഒന്ന് ഒഴിവാക്കാം. മുന്നോട്ട് കുനിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല. രണ്ട് കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ അഭ്യസിക്കുക, അതായത് ഭുജംഗാസനം, ശലഭാസനം, കമന്ന് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ മലന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രാണായാമമാണ്, ബ്രീതിങ് എക്സസൈസ്.
8: അതിന്
0: സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോണം. കാരണം ഒരു 5-10 മിനിറ്റ് ബ്രീതിങ് എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുള്ളൂ. പക്ഷെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ദിവസം മുഴുവനും നമുക്ക് കിട്ടും. അതുകൊണ്ട്
8: ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ അന്ന് ചെയ്ത കോഴ്സിനകത്ത് സുദർശന ക്രിയ എന്നും പറഞ്ഞൊരു ഒരു ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ബ്രീത്തിങ് എക്സസൈസ് തന്നെ ആണ്. അപ്പൊ അത് നമുക്ക് എന്താണ് മാം അത് അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് യോഗയുടെ ബേസ് ആണോ?
0: ആ യോഗയുടെ ബേസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മള് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഒരു പഠന രീതിയാണ് പതഞ്ജലി മഹർഷിയുടെ യോഗ ശാസ്ത്ര പ്രകാരം. അപ്പൊ അതിനകത്ത് അതിന്റെ ബേസ് യോഗ തന്നെയാണ് എന്നുണ്ടെങ്കിലും എന്താ പറയാ, നമുക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ബ്രീതിങ് എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുലോമം വിലോമം, നാഡീശുദ്ധി പ്രാണായാമം, പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് സൂര്യഭേദന പ്രാണായാമം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് കുറെ കൂടെ എഫക്റ്റീവ് ആയിരിക്കും.
8: ഇൻസ്ട്രക്ടറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതായിരിക്കും
0: നല്ലത്. ഭസ്ത്രിക പ്രാണായാമം, സുദർശന ക്രിയയില ഭസ്ത്രിക പ്രാണായാമം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. തൽക്കാലത്തേക്ക് അത് ചെയ്യണ്ട, അതിന് പകരം നമുക്ക് ഈ അനുലോമം വിലോമം, അതായത് നാഡീശുദ്ധി പ്രാണായാമം പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ സുദർശന ക്രിയ സ്ഥിരമായിട്ടൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ അതിൻ്റെതായ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് സ്ഥിരമായിട്ട്
8: ഹോർമോണൽ
0: എല്ലാ സ്ത്രീകൾക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് പല ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് വരാറുണ്ട്. ഇപ്പൊ മെനോപോസ് ആവുമ്പോഴത്തേക്ക് ഈ അങ്ങനത്തെ ഹോർമോണൽ ഇംബാലൻസ് വരാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ യോഗയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അല്പസമയമെങ്കിലും നമ്മൾ അതിനുവേണ്ടി ഒന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ മാറ്റങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ബ്രീതിങ് എക്സസൈസ് നിർബന്ധപൂർവ്വം ചെയ്യണം കേട്ടോ. പിന്നെ ഒരു
8: അല്പസമയം
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതുപോലുള്ള സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
9: ഹലോ
2: ഹലോ, നമസ്കാരം.
9: നമസ്കാരം, ശാലിനിയാണ്.
2: ഓക്കെ ശാലി ചേച്ചി, നമ്മുടെ ഇപ്പൊ യോഗ ഗുരു ഉണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ.
9: നമസ്കാരം മാം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
9: ഞാൻ കൊറേ നാളായിട്ട് മറ്റേ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴ് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്നതാണ് മുമ്പ്. അന്നേരം എനിക്ക് ടൈലറിംഗ് ഷോപ്പുണ്ട്. അപ്പോഴ് പയ്യനൊക്കെ കൂടിയപ്പം നടുവേദനയായി ഡോക്ടർ അടുത്ത് ചെന്നപ്പം ഡിസ്കിന് ചെറിയൊരു ബൾജിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതങ്ങ് നിർത്തി. അപ്പം എക്സസൈസും ഒന്നും കുറച്ചാൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെറുതായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പിന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ?
0: സൂര്യ നമസ്കാരം ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാലേ, സൂര്യ നമസ്കാരത്തിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എനിക്ക് ഒന്ന് ഒരു ഫോർവേഡ് ആണ്, പാദഹസ്താസനം എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇല്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പ് കുനിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ കൊടുത്തേ ഇത്തരം ആൾക്കാർക്ക് സൂര്യ നമസ്കാരം ചെയ്യണ്ടെന്നല്ല, പക്ഷെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ചില വേരിയേഷൻസ് എടുക്കേണ്ടി വരും നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച്. മനസ്സിലായോ? അപ്പം മുന്നോട്ട് കുനിയുന്ന കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് യോഗാസനങ്ങളാണെങ്കിൽ തന്നെ മുന്നോട്ട് കുനിഞ്ഞ് പാദഹസ്താസനം പോലുള്ള ആസനങ്ങൾ സൂര്യ നമസ്കാരത്തിൽ മുന്നോട്ട് ആദ്യം ഒന്ന് ഒന്ന് കൈ നിവർത്തിയിട്ട് പിന്നെ ഒന്ന് കുനിയുമല്ലോ, അത് നമുക്ക് പറ്റില്ല. അപ്പം അതിന് പകരം ബാക്കി അങ്ങ് ചെയ്തു പോവുക. രണ്ട്, ഈ ബാക്ക്വേർഡ് ബെൻസ് ഉള്ള യോഗാസനങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഭുജംഗാസനം എന്ന് പറഞ്ഞ യോഗാസനം അറിയാവോ? ഭുജംഗാസനം ഇല്ല, ജസ്റ്റ് നെറ്റിലൊന്ന് നാടിച്ചു നോക്കി കഴിഞ്ഞാൽ ഭുജംഗാസനം എന്ന് പറയുന്നൊരു യോഗാസനമുണ്ട്. അതെന്ന് പറയുന്നത് കമന്ന് കിടക്കുക, കമന്ന് കിടന്നുകൊണ്ട് രണ്ട് കൈപ്പത്തിയും ഈ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് വെക്കണം, ഉറപ്പിച്ച് വെക്കണം. എന്നിട്ട് പാമ്പ് പത്തി വിടർത്തുന്ന പോലെ നമ്മൾ ഉയർന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് വരണം. വരുമ്പം മുകളിലോട്ട് വേണം നോക്കാനായിട്ട്. അപ്പൊ നടുവിന് ബാക്കിലോട്ട് ഒരു നല്ല ബെൻഡ് കിട്ടും. ഡിസ്ക് ബൾജിംഗ് ഉള്ളവർക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു യോഗാസനമാണ് ഈ ഭുജംഗാസനം എന്ന് പറയുന്നത്. പവനമുക്താസനം അത് ചെയ്യുന്നതും വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ സ്ഥിരമായിട്ട് അത് ചെയ്യണം, എന്നാൽ മാത്രമേ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ.
9: വയറ് കുറയാനായിട്ട് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും വയറ് മാത്രം കുറയുന്നില്ല.
0: വയറ് കുറയാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ, നമ്മുടെ ഒരു കേരളത്തിന് ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാർബ് നമ്മൾ ഡെയിലി കഴിക്കുന്നു, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ.
9: ചോറൊക്കെ ഞാൻ ഇപ്പം പഴയതിലും പകുതി ആക്കിയിട്ടുണ്ട്, 53 കിലോയാണ് എനിക്ക് വെയിറ്റ്.
0: വൈകുന്നേരം എന്താ കഴിക്കുന്നത്? ഉച്ചയ്ക്കും ചോറും വൈകുന്നേരവും ചോറ്, രാവിലെ പലഹാരങ്ങൾ കഴിക്കാറില്ലേ, എന്തെങ്കിലും ഇഡലിയോ ദോശയോ ഒക്കെ കഴിക്കാറില്ലേ. അപ്പൊ ഈ 3 നേരവും നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മുടെ ശരീരത്തിന് അത്രയും കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമില്ല, നമുക്ക് ഫാറ്റായിട്ട് ഇത് മാറും. അപ്പം കഴിവതും വൈകുന്നേരങ്ങളിൽ ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കാതെ ഒരു 6 മണി 6:30 കൂടിയൊക്കെ ഭക്ഷണം കഴിച്ച് നിർത്തുക. ഒരു വെജിറ്റബിൾ
9: സാലഡോ
0: 7:30 മുമ്പേ കഴിക്കും നല്ലതാണ്. എന്തെങ്കിലും വെജിറ്റബിൾ സാലഡോ കഴിവതും ചോറൊന്ന് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ സാലഡോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വരുമ്പം വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, എന്താ വറുത്തതും പുരിശുമായിട്ടുള്ള ഭക്ഷണങ്ങളും ബേക്കറി മധുരം മധുരം കുറയ്ക്കുന്നത് വളരെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ അമിതവണ്ണം ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സാധനമാണ്. ഈ ഭക്ഷണത്തിലും കൂടെ ഒന്ന് കൃത്യത പാലിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യ നമസ്കാരം വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ സൂര്യ നമസ്കാരം ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ
9: ശരി.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്, ആരാ നോക്കാം. ഹലോ
10: ഹലോ
2: ഹലോ, നമസ്കാരം.
10: ഹലോ നമസ്കാരം,
2: പേര് പറയൂ.
10: ഞാൻ തങ്കച്ചി, കോളേത്തോട്.
2: ഓക്കെ തങ്കച്ചേച്ചി, നമ്മുടെ ഒപ്പം യോഗ ഗുരു ഉണ്ട്, സംസാരിച്ചോളൂ.
10: ആ മാം, മാമിന്റെ പരിപാടി മിക്കവാറും മിസ് ചെയ്യാതെ കേൾക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് യോഗ പഠിക്കാത്ത ആളിന് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചെറിയ രീതിയിലൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പം എനിക്ക് അറിയേണ്ടത് ഒരു ദിവസം ഒരു ഒന്നൊന്നര ഒന്നേകാൽ മണിക്കൂറെങ്കിലും വേണം ഫുള്ള് ചെയ്യാൻ അല്ലേ?
0: അത്
10: ഒന്നര മണിക്കൂറെങ്കിലും വേണം ഫുള്ള് ചെയ്തു വരാം. അപ്പൊ അത്രയും സമയം കിട്ടാറില്ല.
0: അപ്പൊ
10: ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം മാത്രം അങ്ങനെ പോല്ല, അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശ്വസന ക്രിയ
0: ചെയ്യും.
10: പിന്നെ എനിക്കറിയാനുള്ള ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ എത്ര സമയം കഴിഞ്ഞ് കുളിക്കാം?
0: നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുക എന്നുള്ളത് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അല്പം വ്യത്യാസം വരും യോഗ പരിശീലിച്ച് കഴിയുമ്പോൾ. അപ്പൊ അതൊന്ന് നോർമലൈസ് ആവുന്നത് വരെ സമയം കൊടുക്കണം. അരമണിക്കൂറിന് ശേഷം കുളിക്കാം.
10: ഏറ്റവും നല്ലത് കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ?
0: കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം യോഗ ചെയ്യുമ്പോൾ മറ്റേ ജിമ്മിൽ പോകുന്ന പോലെയോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പോലെയോ ഒരുപാട് വേർക്കത്തൊന്നുമില്ല. വേർക്കത്തൊന്നുമില്ല. പക്ഷെ അത് അതുകൊണ്ട് കുളിച്ചിട്ട് ചെയ്യുന്നതും കുഴപ്പമില്ല. ഇനി കുളിക്കുന്നതിന് മുമ്പ് പരിശീലിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പരിശീലനത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാം.
10: അല്ലാതെ നമ്മൾ കുളിക്കാതെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ബോഡി വഴങ്ങത്തില്ല, വലിയ അസ്വസ്ഥം. കുളിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.
0: അത് വഴങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്ട്രെച്ചിങ് ലൂസണിങ് എക്സസൈസ് ചെയ്തിരുന്നാ മതി. ആദ്യം ബോഡി വാമപ്പ് ചെയ്യണം.
10: വാമപ്പ് ചെയ്തിട്ട്
0: വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ യോഗ പരിശീലനം തുടങ്ങാവുള്ളൂ. അങ്ങനെ വരുമ്പോ നമുക്ക് കുറച്ചുകൂടെ വഴക്കം നമുക്ക് ശരീരത്തിൽ ഫീൽ ചെയ്യും. അതിനാ വാമപ്പ് ചെയ്യുന്നത്
10: കപാൽഭാതി, ഭസ്ത്രിക, പിന്നെ
0: പ്രാണായാമം.
10: പിന്നെ ഒരു കാര്യം, ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ അത് എവിടെയാണ് പഠിക്കുന്നത്?
0: ശാസ്ത്രീയ ഇപ്പം യോഗയുടെ എന്താ പറയാ കോഴ്സുകൾ ഒരുവിധം പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ യോഗയുടെ കോഴ്സുകളുണ്ട്. അപ്പോൾ അവരത് ഓരോ തവണയും നമ്മുടെ പത്രത്തിലൊക്കെ അവർ യോഗയുടെ കോഴ്സിനെ കുറിച്ച് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഒന്ന് പത്രത്തിലൊന്ന് നോക്കിയിരുന്നാൽ മതി. ഓരോ സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി.
10: എന്റെ ജീവിതത്തിലൊക്കെ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളുള്ള ഈ യോഗയാണ് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ സഹായിച്ചത്. അത്ര വലിയ ഇതാണ് യോഗയ്ക്കുള്ളത്.
0: പവർഫുൾ ആണ് യോഗ എന്ന്
10: പറയുന്നത്. പവർഫുൾ ആണ്.
0: അതെ അതെ. എന്തായാലും സന്തോഷം. എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് ഒരുപക്ഷെ അത് ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. ദിവസേന ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ വ്യത്യാസങ്ങളും ഗുണങ്ങളും എല്ലാവർക്കും മനസ്സിലാവുന്നത്.
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ യുവതലമുറകൾക്കും വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ യോഗ പരിശീലനം എന്ന് പറയുന്ന ഒരു ടാസ്ക്കായിട്ട് കാണാതെ, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ജോലിയായിട്ട് കാണാതെ, ഇത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിക്കും, പല്ല് തേക്കും. ഇതൊന്നും ഒരു ജോലിയായിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളത് റുട്ടീനായിട്ട് അങ്ങ് ചെയ്തു പോവുകയാണ് എന്ന് പറയുന്നത് പോലെ യോഗ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു റുട്ടീനിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, നേരത്തെ കോളർ പറയുന്നതാണെങ്കിൽ എത്ര വലിയ ജീവിത പ്രതിസന്ധി വന്നപ്പോഴും അതിനെയൊക്കെ എന്താ പറയുക നേരിടാനായിട്ടുള്ള ശക്തിയും മനസ്സിൻ്റെ ബലവുമൊക്കെ കിട്ടിയത് ഈ യോഗ പരിശീലനത്തിൽ കൂടെയാണെന്ന് പറയുന്നത് പോലെ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല കാലഘട്ടത്തിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, വരും. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സാന്നിധ്യം കൈവിടാതെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഗയിൽ കൂടെ തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാകും. മാത്രമല്ല ശരീരത്തിൻ്റെ ആരോഗ്യം, നമുക്ക് ചൂരുണ്ടെങ്കിലല്ലേ ചിത്രമുള്ളൂ. അപ്പോൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ആരോഗ്യം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ആരോഗ്യം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം പരിപാലിക്കാനായിട്ട് യോഗ വളരെ അധികം ഈസി ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഉള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കാര്യം.
2: ഓക്കെ മാം, അപ്പൊ യോഗയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ അറിവ് പകർന്നുതന്ന യോഗ മാമിന് നന്ദി പറയുകയാണ്. അപ്പോ പരിപാടിയിൽ നിന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. താങ്ക് യു.
0: താങ്ക് യു.
11: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കഴിവതും പറയാതിരിക്കാൻ ശ്രമിക്കാം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
1: കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നമ്മൾ അവരോട് പങ്കുവെക്കരുതാത്ത പല കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു പക്വതയും അവരുടെ കാഴ്ചപ്പാടും വീക്ഷണവും അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പലപ്പോഴും അതിലുണ്ടാവുന്ന പല മിസ്റ്റേക്കുകളും പിന്നീട് കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ദോഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികളോട് എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് വളരെ ആലോചിച്ച് വളരെ മൈൻഡ്ഫുള്ളായിട്ടാണ് കുട്ടികളോട് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം കുഞ്ഞ് പ്രായത്തിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ഒരു ഇന്നർ വോയിസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവരുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുകയും അതവരെ പലപ്പോഴും പുറകോട്ട് വലിക്കുകയും പലപ്പോഴും അവരെ അവരുടെ ആത്മവിശ്വാസം കെടുത്തുകയും അവരുടെ ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമാകുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട, വളരെ പക്വമായി ഇടപെടേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, മാതാപിതാക്കളെ ഈ അഡൽറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ റിലേഷണൽ പ്രോബ്ലംസ് കുട്ടികളുമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം കാരണം ഇപ്പം സഹോദരങ്ങൾ, ഇപ്പം മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ കുട്ടികളെല്ലാം ഫ്രണ്ട്സായിരിക്കും, കുട്ടികളെല്ലാം ഒരുമിച്ച് കളിക്കുന്നവരായിരിക്കും. ഇപ്പോൾ കസിൻസിനിടയിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും കാണില്ല. അപ്പം മുതിർന്നവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അവരെ കൂടി ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനായിട്ട് കഴിവതും ശ്രമിക്കാതിരിക്കുക. കുട്ടികളുടെ ലോകത്ത് കുട്ടികൾ സ്വതന്ത്രമായി നടക്കുകയും അവർ നല്ല റിലേഷൻഷിപ്പും ബന്ധങ്ങൾ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനെയാണ് നല്ലത്. ഇപ്പോൾ അയൽക്കാർ തമ്മിൽ, മുതിർന്നവർ പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നം കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് കുത്തിവെച്ച് കുട്ടികളുടെ ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ ഉന്നതമായ ഒരു ക്വാളിറ്റി ആയിരിക്കും. രണ്ടാമതായിട്ട് കുട്ടികളിൽ നമ്മൾ പറയാതിരിക്കേണ്ട, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഒരു 15 വയസ്സിന് ശേഷം അവർ പക്വമാകുന്നതനുസരിച്ചും അവർ പ്രായമാകുന്നതനുസരിച്ചും ഒക്കെ പല കാര്യങ്ങളും അവരോട് നമുക്ക് പറയാം. പക്ഷേ അവരുടെ മാനസികാവസ്ഥയും അവരുടെ വൈകാരികാവസ്ഥയൊക്കെ മനസ്സിലാക്കി, അവരുടെ ഒരു മെച്ചൂരിറ്റിയൊക്കെ മനസ്സിലാക്കി വേണം എന്ത് പറയണം, എന്ത് പറയണ്ട, എപ്പോൾ പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ വലിയ ബാധ്യതകൾ, കടം, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരിൽ അതുണ്ടാക്കുന്ന ആഘാതം എങ്ങനെയാണ് നമുക്കറിയാൻ വയ്യാത്തടത്തോളം കാലം. മാത്രമല്ല ചെറിയ കുട്ടികളെ അതൊക്കെ അറിയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അവരിൽ നിന്നൊരു ഹെൽപ്പ് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അവരെ അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായ നമ്മുടെ പരിമിതികൾ കുട്ടികളോട് പറയാമെങ്കിലും അതിൻ്റെ ഭീകരമായ ഭാഗങ്ങളൊന്നും കുട്ടികളോട് പങ്കുവയ്ക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മോശപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും മറ്റ് അഡൽസിനെ കുറിച്ചും മോശപ്പെട്ട കാര്യങ്ങൾ കുട്ടികളോട് പറയാതിരിക്കുക. കാരണം കുട്ടികൾ ലോകത്തെ കാണുന്ന ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള കാഴ്ച ദുർബലപ്പെടുത്തുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ, ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ, ഇങ്ങനെയൊക്കെയാണ് റിലേറ്റീവ്സ് എന്നൊക്കെയുള്ള ഒരു ധാരണ അവരിലുണ്ടാവുകയും അവർ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊന്ന് സഹകരിക്കാൻ താല്പര്യമില്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ മറ്റു മനുഷ്യരെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ അത് അവർ തന്നെ സ്വയം വളർന്നു വന്ന വിലയിരുത്തട്ടെ. നമ്മൾ അവരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ, നമുക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ, നമുക്ക് ഭയം കൂടുതലാണെങ്കിൽ, നമ്മൾ ഇൻസെക്യൂർഡ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, ഈ മാതാപിതാക്കളുടെ മെൻ്റൽ ഇമോഷണൽ ക്വാളിറ്റിയാണ് കുട്ടികളുടെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സെൽഫ് ഡൗട്ടും നമ്മുടെ ഇൻസെക്യൂരിറ്റീസും കഴിവതും കുട്ടികളോട് പറയാതിരിക്കുക. നമുക്ക് നമ്മളെക്കുറിച്ച് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോലും കുട്ടികളോട് ആത്മവിശ്വാസം ഉള്ളതുപോലെ കാണിക്കണം. കാരണം കുട്ടികൾക്കൊരു പ്രശ്നമോ പ്രയാസമോ വരുമ്പോൾ അവർ മാതാപിതാക്കളുടെ കണ്ണിലേക്കാണ് നോക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ് അവർക്കൊരു പോസിറ്റീവ് അപ്രൂവൽ കിട്ടേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് അവരോട് വളരെ പക്വതയോടുകൂടി ആ സമയത്ത് പെരുമാറേണ്ടത്. ആ മാതാപിതാക്കൾ തന്നെ ഇൻസെക്യൂർഡും അവർക്ക് തന്നെ ഒരുപാട് സെൽഫ് ഡൗട്ടും അവർ തന്നെ വളരെ വീക്കുമാണെങ്കിൽ കുട്ടികൾ വളരെ പ്രയാസപ്പെടും. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ സെൽഫ് ഡൗട്ടും ഒക്കെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. അതുപോലെ ഈ പേരൻസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ അവരുടെ ചെറിയ പ്രായത്തിലെ പല തെറ്റുകളും അവർ കാണിച്ചിട്ടുള്ള കുറെ കോപ്രായങ്ങളും ഒക്കെ വളരെ വിശദമായി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഇത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ കാലം വേറെ, നിങ്ങൾ ജീവിച്ച കാലഘട്ടം വേറെ, അന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിപുലമായും വിശദീകരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പൊ നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിലൂടെ പഠിച്ച പല പാഠങ്ങളും അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അവിടെ ആ പഠനമാണ് പറഞ്ഞു. നേരെ മറിച്ച് ആ തെറ്റ് വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ഗോസിപ്പ് അബൌട്ട് അതേഴ്സ്, ഈ മറ്റുള്ളവരെ കുറിച്ച് കൊതിയുന്നണയും മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അങ്ങ് വെച്ച് വിളമ്പുക, സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് വിളമ്പുക, ഈ ഊഹാഭോഗങ്ങളൊക്കെ നമ്മൾ കുട്ടികളോടൊക്കെ അങ്ങ് വെച്ചോളുമ്പോൾ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ വെച്ച് ഗീച്ചുക, ദയവ് ചെയ്ത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാതിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗോസിപ്പിംഗ്, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം കാര്യങ്ങളും ഒക്കെ അവരോട് അമിതമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ശരിപോലും ആയിരിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. വാലിഡേറ്റ് ചെയ്യാത്ത, സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികളും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ അവരത് എന്ന് നാലുപേരോട് പറയും. അങ്ങനെ ഒരു കാര്യം പിന്നീടായിരിക്കും അത് തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത പോലെ അത് ഒരുപാടിടത്ത് പോയി കഴിയും. അവർ പോയി സ്കൂളിലെ കൂട്ടുകാരോട് പറഞ്ഞെന്നിരിക്കും, ടീച്ചേഴ്സിനോട് പറഞ്ഞെന്നിരിക്കും, അടുത്ത വീട്ടിൽ പോയി പറഞ്ഞെന്നിരിക്കും. അപ്പോൾ കഴിവതും ഇത്തരം കാര്യങ്ങളിലൊന്നും കുട്ടികളെ ഇടപെടുത്താതിരിക്കുക. കുഞ്ഞുങ്ങളുടെ ലോകം കുറേ കൂടെ സാങ്ക്ടിറ്റി ഉള്ള, കുറച്ചുകൂടെ നന്മയുള്ള, കുറച്ചുകൂടെ ഇന്നസെൻസ് ഉള്ളതായി നിലനിർത്താൻ, എത്ര കാലം കുഞ്ഞുങ്ങളിലെ ഇന്നസെൻസ് നിലനിർത്താൻ കഴിയുന്നോ അത്ര കണ്ട് നമ്മൾ വിജയിച്ചു. കാരണം ഇന്ന് ആ ഇന്നസെൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ നഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാരണം ഈ കുട്ടികളെ ബാല്യത്തെ മാനിക്കാത്ത അഡൽട്ട്സാണ് അതിനൊരു കാരണക്കാർ. കാരണം ബാല്യത്തെ നമ്മൾ മാനിക്കുകയും ആ ബാല്യത്തെ നമ്മൾ ഡിപ്രൈവ് ചെയ്യാതിരിക്കുക, ബാല്യത്തെ ആവുന്നത്ര കാലം ആഘോഷിക്കാൻ നമ്മൾ അവരെ പരിരക്ഷിക്കുകയും വേണം. അപ്പോൾ അവരുടെ ആ ബാല്യത്തിൻ്റെ ഇടയിലേക്ക് അതിക്രമിച്ച് കയറി അവരെ അഡൽട്ടാക്കാനും അവരെ അഡൽട്ടിനെ പോലെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുകയും ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് നമ്മുടെ ജോലിയിലേക്കുള്ള പ്രശ്നങ്ങൾ കുട്ടികളോട് വന്ന് പറയാതിരിക്കുക. ജോലിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യാനൊക്കെ പഠിക്കുക, അതിനനുസരിച്ച് ഡെവലപ്പ് ആവുക. ശരിക്കും നല്ല ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബോസുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ബന്ധം ശരിയല്ല, ഇതൊക്കെ നമുക്ക് പരിശീലനം. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു കൗൺസിലറിനെ ഒക്കെ കാണുന്ന ഒന്നായിരിക്കും. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങ് തളർന്നു പോവാണ്. ഇതിനൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കൗൺസിലിങ്ങും ഒക്കെ ഉള്ളത്. നമുക്ക് ജോലിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു അറിവുള്ള, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരമുള്ള ഒരാൾക്കാരുമായിട്ട് ഇരുന്ന് അങ്ങനെയുള്ളവർ നമുക്ക് സുഹൃത് ബന്ധത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഒരു പെയ്ഡ് സർവീസ് ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങൾക്കൊരു ചെറിയ ഫീസിലൂടെ നിങ്ങൾക്കൊരുപാട് ആശ്വാസവും കാഴ്ചപ്പാടും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയും ഒക്കെ കിട്ടും. ഇതാണ് അതിലൂടെ നമ്മൾ ആർജിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോലിയിലേക്ക് കയറിയ ഒരു ഡോക്ടറാണ്, അവർ ജോലിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്രഷർ പല കാര്യങ്ങളിൽ വരുന്നു, ഇവിടെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു സമാധാനം, എൻ്റെ ഒരു സേഫ്റ്റിയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട. അവരെ സംബന്ധിച്ച് ഷീ നീഡ്സ് എ കൺസൾട്ടേഷൻ. അത് എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ജോലിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത്, കരിയർ ഗൈഡൻസ് 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും മാത്രമല്ല, കരിയറിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഗൈഡൻസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ, ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ അതൊന്നും അതൊക്കെ അവിടെ തീരേണ്ട കാര്യങ്ങളാണ്. അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കുട്ടികളോടൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും അവരുടെ ഒരു പ്രത്യാശയും പോസിറ്റീവ്നെസ്സും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് ഈ ലീഗൽ കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങൾ, ഇപ്പം മാതാപിതാക്കളുടെ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സെൻസിറ്റീവായിട്ടുള്ള കുട്ടികൾ അതൊക്കെ ഭയങ്കരമായിട്ട് എടുക്കുകയും അവരെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുകയും അവരെ ബാധിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ കുട്ടികളും ഒരുപോലെ കോമ്പീറ്റൻ്റ് ആയിരിക്കത്തില്ല നമ്മളുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ചില പേരൻസൊക്കെ ബാല്യകാല ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്, ബാഡ് പേരൻറ്റിങ് കിട്ടിയിട്ടുള്ളവരാണ്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അവരതെല്ലാം കുട്ടികളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരും പിന്നെ അവരുടെ പേരൻസ് അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ അമിതമായി ചിന്തിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഒരു ബാഡ് പേരൻറ്റിങ് കിട്ടിയത് കൊണ്ട് നമ്മളൊരു ബാഡ് പേരൻ്റ് ആകേണ്ട കാര്യമില്ല. ഒരു ഒരു ചൈൽഡ്ഹുഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഹാങ് ഓവറിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ധാരാളം സംവിധാനങ്ങളുണ്ട്. അതൊക്കെ അഡൽസ് മാനേജ് ചെയ്തിട്ട് കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ ഈ മോശപ്പെട്ട തമാശകൾ, നിലവാരം കുറഞ്ഞ ഡയലോഗുകൾ ഒക്കെ കുട്ടികളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലരൊക്കെ ഈ ഡബിൾ മീനിങ് ഒക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുക, വളരെ മോശപ്പെട്ട നിലവാരമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുക, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ചില പേരൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു വൈകല്യമാണ്. അത് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് വളരെ നേരത്തെ തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായി കഴിവ്, പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സേർട്ടൺ ഏജ് ആകുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ആകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ വളരെ അതിനുള്ള പ്രായമാകാത്ത സമയത്ത്, അതിനുള്ള പക്വതയാകാത്ത സമയത്ത്, അതിനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവരതിനെ എടുക്കുന്ന രീതി വളരെ മോശപ്പെട്ടതായിരിക്കും. ഇവരിത് ചെന്ന് വേറെ കുഞ്ഞുങ്ങളോടും മറ്റ് ആൾക്കാരോടും ഒക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ എക്സ്ട്രീം വ്യൂസ് ഒക്കെ ഉള്ളവരാണ്. പേരൻസ് തന്നെ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള വ്യൂസ്, പെർവേർട്ടഡ് ആയിട്ടുള്ള ഐഡിയാസ്, അതുപോലെ എല്ലാത്തിനെയും ജസ്റ്റിഫൈ ചെയ്യുക. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിങ്ങളുടെ അവസ്ഥയായിരിക്കും, നിങ്ങൾക്ക് പലരെയും ജസ്റ്റിഫൈ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം, പല തെറ്റുകളെയും ന്യായീകരിക്കേണ്ടതായിട്ട് വരാം, പല പെർവേർട്ട് ഐഡിയാസിൻ്റെയും പുറകിനും ഉണ്ട്. അതിനകത്തൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് കയറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം കൊടുക്കുക. ഇപ്പം അല്ലാതെ അവരെ അങ്ങ് ഫോഴ്സ് ചെയ്ത് ഇത് ഇതാണ് ഇങ്ങനെയാണ് അല്ലെ ഇങ്ങനെ പോയാൽ, ഇപ്പോൾ അച്ഛൻ പിന്നെ ഒരു പ്രത്യേക പാർട്ടിയിലായതുകൊണ്ട് മക്കളെല്ലാം അതേ പാർട്ടിയിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കെയുള്ള നിങ്ങളുടെ പിന്നെ ആശയങ്ങളും നിങ്ങളുടെ ഫിലോസഫിയും ഒക്കെ കുട്ടികൾ കേട്ടോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ അതുമാത്രമാണ് ശരി അല്ലെ അത് മാത്രമാണ് എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് വളരെ തെറ്റാണ്. മാത്രമല്ല ചെറിയ പ്രായത്തിൽ ഈ പെർവേർട്ട് ഐഡിയാസും എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളും ബ്രെയിൻ വാഷിങ്ങും ഒക്കെ കുട്ടികളെ സംബന്ധിച്ച് വലിയ ഡാമേജിങ് ആയിരിക്കും, അതിനൊരു സംശയമില്ല. കുട്ടികളെ വളർത്തുന്നതിലെ വിഷമം ഒരിക്കലും അവരോട് പറയരുത്. പല പേരൻസും ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ കാരണമാണ് സമാധാനം കിട്ടാത്തത്, നിങ്ങളെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നു. ഈ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ട് കണക്ക് പുസ്തകം എടുത്തു വെച്ച് കുട്ടികളോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ അവരൊരു വേണ്ടാത്തൊരാളായിരുന്നു, ഞാൻ ഈ ലോകത്ത് തന്നെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്, മറ്റുള്ളവർക്കൊരു ശല്യമാണ്, ഞാനൊരു സാധ്യതയില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ബലിയാടാക്കിയുള്ള സംസാരങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ തളർത്താൻ സാധ്യതയുള്ള എന്ത് കാര്യങ്ങളും, അവരെ മെൻ്റലായിട്ടോ ഇമോഷണലായിട്ടോ തളർത്താൻ സാധ്യതയുള്ള എന്ത് കാര്യത്തിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അധ്യാപകരിൽ നിന്ന് അങ്ങനെ മോശപ്പെട്ട അല്ലെ സ്കൂളിൽ നിന്നൊക്കെ മോശപ്പെട്ട ഒരു അനുഭവം കുട്ടിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് വന്നാൽ അത് ന്യായീകരിക്കാതെ, സഹിക്കാൻ പറയാതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാതെ അവരെ അതിൽ നിന്ന് സേവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമയത്തൊക്കെ നമ്മളവരെ സേവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം കുട്ടികൾക്ക് നഷ്ടപ്പെടുകയും ഈ പേരൻ്റൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്ന് കുട്ടിക്ക് മനസ്സിലാകുകയും ചെയ്യും. അത് തന്നെയാണ് ഭാവിയിൽ പേരൻസിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും. അതുപോലെ കുട്ടികളെ കമ്പയർ ചെയ്യുക, അടുത്ത വീട്ടിലെ കുട്ടി അവനെ നോക്കിപ്പടി, അറ്റ്ലീസ്റ്റ് ഇവനെ പോലെങ്കിലും ആകാൻ ശ്രമിക്ക്, നിനക്ക് അവളെ പോലെയൊക്കെ ആകാമല്ലോ, അവളൊക്കെ എന്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു കാര്യമില്ല, കാരണം ഈ കുട്ടിക്ക് ജനറ്റിക്സ് കൊടുത്തത് നിങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലെ തന്നെ രണ്ടോ മൂന്നോ കുട്ടികൾ വ്യത്യസ്തമായി പെർഫോം ചെയ്യുന്നതിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ജനറ്റിക്സൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഒരാൾക്ക് അച്ഛൻ്റെ ആയിരിക്കാം, ഒരാൾക്ക് അമ്മയുടെ ആയിരിക്കാം, ഗ്രാൻഡ് പേരൻസിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഈ ജനറ്റിക്സൊക്കെ അനുസരിച്ചാണ് അവർ ജീവിതത്തിൽ പെർഫോം ചെയ്യുന്നത്. ആ കുട്ടികളുടെ എൻവയോൺമെൻറ്റ് കൊടുത്തത് നിങ്ങളാണ്, ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തത് നിങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ആ പെർഫോമൻസിനെ ആദ്യം നിങ്ങൾ ഓൺ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല വേണ്ടത്. ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പേരൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. പേരൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പേരൻ്റിങ് എങ്ങനെയാണെന്ന് പഠിക്കണം. കമ്പാരിസൺ കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പം ഉള്ള ആത്മവിശ്വാസം കൂടെ തകരും, ഉള്ള സെൽഫ് എസ്റ്റീം തകരും, കുട്ടികൾക്ക് ഉള്ള കഴിവുകൾ പോലും അവർ പുറത്തെടുക്കാതാവും, അവർക്ക് അവരെ പറ്റി തന്നെ ഭയങ്കരമായിട്ട് ഡൗട്ട് വരും. കമ്പാരിസൺ ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല. വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് ആ കുട്ടി ഒരു അഹങ്കാരിയായി മാറുകയും, ആരെയാണ് കമ്പയർ ചെയ്യുന്നത് ആ കുട്ടി വളരെ മോശ മീഡിയോക്കറായി പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ക്രിറ്റിസിസം കൊണ്ടുള്ള, അല്ല കമ്പാരിസൺ കൊണ്ടുള്ള പ്രശ്നം. അതുപോലെ കഴിവതും കുട്ടികളുടെ മുമ്പേ വെച്ചവരുടെ ടീച്ചേഴ്സിൻ്റെ കുറ്റം പറയാതിരിക്കുക, അതുപോലെ തന്നെ സ്കൂളിൻ്റെ കുറ്റം പറയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് സ്ഥലത്ത് പോയി പറയുന്നതാണ് നല്ലത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുട്ടികളോടും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ ആരോഗ്യകരമാണ്. കാരണം അതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവായിരിക്കും. ഒരിക്കലും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുട്ടികൾ പിന്നെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ അധ്യാപകരുമായിട്ട് നല്ലൊരു ബഹുമാനമുള്ള ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളുടെ ജീവിതത്തിന് വളരെ നല്ലതാണ്. അപ്പം അതിനെ ഹനിക്കുന്ന ഒരു കാര്യവും നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഥകളൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പക്ഷെ കഥകൾ പറയുമ്പോൾ അന്ധവിശ്വാസമുള്ള കഥകൾ, ഭൂതം പ്രേതം ഇങ്ങനെയൊക്കെയുള്ള കഥകൾ, ആരോഗ്യപരമല്ലാത്ത കഥകൾ, ഇതൊക്കെ കുട്ടികൾക്ക് ധാരാളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ, അത് കഥകളൊക്കെ ആണെങ്കിലും വളരെ ആലോചിച്ച് മൈൻഡ്ഫുള്ളായിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് കുട്ടികളുടെ എൻറിച്ച്മെൻറ്റിന്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നിലവാര വർധനവിന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് കഥകളായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടികൾ അവർ കാരണമാണ് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതെന്നോ, അല്ലെങ്കിൽ അവർ കാരണമാണ് ജീവിതത്തിൽ പേരൻസിന് സ്ട്രഗിൾ ഉണ്ടായതെന്നോ ഒന്നും കുട്ടികൾ ഒരിക്കലും അറിയാനോ, അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു തലത്തിലേക്കുള്ള ചർച്ചകൾക്കോ ഒരിക്കലും അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് കുട്ടികളെ ഗ്രൂം ചെയ്തെടുക്കുക. കാരണം കുട്ടികളെ നമ്മളാണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരുടെ ബാല്യത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ ഗാർഡ് ചെയ്യുകയും അവരെ എൻറിച്ച് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഉത്തരവാദിത്വം നമ്മളിൽ കുറയുമ്പോഴാണ് ഇതൊക്കെ സ്പില്ലോവർ ചെയ്ത് കുട്ടികളിലേക്ക് നമ്മൾ അഴിച്ചുവിടേണ്ട വരുന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും കുട്ടികളിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ കുട്ടികൾ വളരെ ആരോഗ്യപരമായി വളർന്നു വരികയും അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പ്രാപ്തമാകുകയും ചെയ്യും. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലുള്ള ഈ രോഗാതുരമായ അവസ്ഥ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും കുട്ടികൾ അവസാനം മീഡിയോക്കറായി തീരുകയും ഈ ദുരവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നും, ഇതൊക്കെ അടുത്ത തലമുറയിലും നമ്മൾ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കൈമാറും, ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അടുത്ത തലമുറയിലൂടെ വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ടുള്ള പേരൻറ്റിങ്, പോസിറ്റീവായിട്ടുള്ള പേരൻറ്റിങ്, വളരെ കോഷ്യസ് ആയിട്ടുള്ള പേരൻറ്റിങ് വളരെ ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിങ്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
4: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടിയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടിയുണ്ട് ഞാൻ സഖി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മടി മാറ്റിവെക്കാം, നമ്മുടെ മാറ്റങ്ങൾ തുടങ്ങാം എന്നുള്ള ടിപ്സിലെ ബാക്കി ഭാഗങ്ങളാണ് പറയുന്നത്, ബാക്കി ടിപ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. 2 മിനിറ്റ് ഫോർമുല, അതായത് 2 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, അതായത് ഒരു ഫോൺ കോൾ ആണെങ്കിൽ അത്, അതല്ലെങ്കിൽ ഫോണിൽ കൂടെ ഒരു ബില്ലടയ്ക്കലാണെങ്കിൽ അത് എന്നിവ കണ്ടാൽ അത് അപ്പോൾ തന്നെ നമുക്ക് ചെയ്തു തീർക്കാം. ഇതൊരു നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരും. അതായത് നമുക്ക് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ അലസരും മടിയന്മാരുമായി തീരും. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാകും. നമ്മൾ എപ്പോഴും എന്തൊക്കെയോ ചെയ്തു എന്ന മനസ്സിലൊരു ഒരു സന്തോഷമുണ്ടാകും. അടുത്തത് കൺമുന്നിൽ നമ്മളെ എപ്പോഴും ഒരുക്കി വെക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ട ഷൂസ് അല്ലെങ്കിൽ അതിനുവേണ്ട ഡ്രസ്സൊക്കെ കൺമുന്നിൽ തന്നെ എടുത്തു വെക്കാം. എഴുതണമെന്നുണ്ടെങ്കിൽ ബുക്ക് തുറന്നു വെക്കാം. അതുപോലെ നമുക്കിതൊക്കെ തുടങ്ങാനുള്ള മടി കുറയ്ക്കാൻ ഇത്തരം ഈ ഒരു വിഷ്വൽ ക്ലൂസ് എന്ന് പറയും, അതായത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം, അത് നമുക്ക് തരുന്നത് ഇത് തുടരാൻ സഹായിക്കും. അതുപോലെ ഡിജിറ്റൽ ശല്യങ്ങൾ ഒഴിവാക്കണം. ജോലി ചെയ്യുമ്പോൾ ഫോൺ അടുത്ത മുറിയിൽ വെക്കണം. ഫോണിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ കാത്തു നിൽക്കുന്നതാണ്. അവരെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം. ഒരു കൂട്ട് കണ്ടെത്തണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് സുഹൃത്തിനോടോ വീട്ടുകാരോടോ പറയാം. മറ്റൊരാളോട് പറഞ്ഞു പോയല്ലോ എന്ന ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ മടി കൂടാതെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കും. നാളെ അത് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കില്ലേ? നിങ്ങളെ ചോദിക്കാം, മേബി ചോദിക്കാതെ ഇരിക്കാം, എങ്കിലും ചിലപ്പോൾ ചോദിക്കും, നീ അന്ന് വളരെ വീരവാദമൊക്കെ ഒഴിക്കലോ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തേ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് ചെയ്ത് കാണിക്കണമെന്നും തോന്നാറുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കാം. കഴിഞ്ഞു പോയ സമയത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കരുത്. മടി കാരണം സമയം പോയതിൽ സ്വയം പഴിചാരുന്നത് വീണ്ടും വീണ്ടും നമ്മളെ ടെൻഷനിലാക്കുകയേ ഉള്ളൂ. പുതിയൊരു നിമിഷം കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു ജോലി തുടങ്ങുക. പിന്നീടാവാം എന്ന് കരുതി ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ തോൽപ്പിക്കുന്നത് നമ്മുടെ ജോലിയെ അല്ല, നമ്മളെ തന്നെയാണ്. എനിക്ക് ഒന്നിനും കഴിയില്ലേ എന്നൊരു ചോദ്യം പതിയെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആ ഒരു നിറം കെടുത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ മുൻപിലല്ല, സ്വന്തം കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ തോറ്റുപോകാതിരിക്കാൻ നമ്മുടെ ഈ ഒരു ശീലം മാറ്റിയേ തീരൂ. നമുക്ക് എപ്പോഴും രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അലാം കുറച്ച് ദൂരത്തേക്ക് മാറ്റിവെക്കുന്ന നല്ലതാണ്. അലാറം വെക്കുന്ന ഫോണാണെങ്കിലും അതൊരു ക്ലോക്കാണെങ്കിലും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് വെക്കാതെ മുറിയിലെ മറ്റേതെങ്കിലും അറ്റത്ത് കൊണ്ടുപോയി വെക്കണം. അലാം നിർത്തണമെങ്കിൽ നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റേ മതിയാകും. ആ ഒരു നടത്തം നമ്മളുടെ ഉറക്കം കളയാൻ സാധിക്കും. നമ്മൾ എപ്പോഴും ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങൾക്കേ ഉള്ളൂ നമ്മളുടെ ഉറക്കം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. നമ്മളൊന്ന് എണീറ്റ് നമ്മൾ ഒന്ന് വോമപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവ് ആവാറുണ്ട്. അടുത്തത് 5 4 3 2 1 മാജിക്.

0: പിന്തുടർന്ന് അവരും വളരെ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ ടിപ്സുമായി അടുത്ത കൂടെ തന്നെ ഞാൻ സെക്കിയിൽ വരാം. അതുവരെ സൈനിങ് ഓഫ് കീതു.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കടപ്പാക്കട ഉളിയക്കോവിൽ TKDM ഗവൺമെന്റ് HSSൽ HST ഹിന്ദി ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 24 10 അഭിമുഖം നടത്തും. ത്രിവത്സര പഞ്ചവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ ഫോട്ടോ, ഒപ്പ് എന്നിവ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിക്കാൻ 22 ഉച്ചയ്ക്ക് 2 വരെ അവസരമുണ്ട്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വിവിധ പഠന വകുപ്പുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. ആദ്യഘട്ട പ്രവേശനം 23 നടക്കും. സംസ്ഥാന സർക്കാരിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി 3 വർഷത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. തേവള്ളി ഗവൺമെന്റ് മോഡൽ VHS 4 ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിൽ ഗസ്റ്റ് വൊക്കേഷണൽ ടീച്ചർ MOBME ഒഴിവിലേക്ക് 22 രാവിലെ 11 അഭിമുഖം നടത്തും. ശാസ്താംകോട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ ശക്തികുളങ്ങര കുരിശടിക്ക് സമീപം തകരാറിലായതിനാൽ ഇന്ന് പരിഹരിക്കുന്നതിനായി പമ്പിംഗ് നിർത്തിവെയ്ക്കുന്നതിനാൽ ഇന്നും നാളെയും കോർപ്പറേഷൻ പരിധിയിലെ ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

പ്രത്യേക അറിയിപ്പ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മുക്തി തീരം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തുഫാൻ വിമുക്തി എന്നിവരുടെ പങ്കാളിത്തത്തോടെ ലഹരി വിമോചന റാലിയും വിളംബര ജാഥയും സംഘടിപ്പിക്കുന്നു.

0: സൈക്കിൾ ഇരുചക്ര വാഹനമുള്ളവർ കൃത്യം 3:30 തങ്കശ്ശേരി ബസ് ബേയിൽ എത്തിച്ചേരേണ്ടതാണ്. 4:30 കൊല്ലം പോർട്ടിൽ നിന്നും ആരംഭിച്ച് കൊടിമരം ഗ്രൗണ്ടിൽ അവസാനിക്കുന്നതാണ്.
1: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
2: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
2: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റ് ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
5: നമസ്കാരം. കാതോട് കാതോരത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പൊ ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ കുറേയേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട്, കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട്, ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതാണ് അല്ലെ? ഇല്ല, നമ്മുടെ കാതോട് കാതോരത്തിന്റെ ചോദ്യങ്ങൾ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, മറിച്ച് നിങ്ങളെ കുറെ ചിന്തിപ്പിക്കും, അത്രയേ ഉള്ളൂ. ചിന്തിച്ചിട്ടും കിട്ടിയില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ഒരു ഉത്തരവും കൊണ്ട് വേണം വിളിക്കാൻ. കാരണം നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ ചില നിർബന്ധങ്ങളൊന്നും വെക്കില്ല. പക്ഷെ അത് വിളിച്ചിട്ട് അതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ ഉത്തരം പിന്നെ പറയാതിരിക്കുക, അതും കൂടെ ഒക്കെ ഒരു രസകരമാണ്. അപ്പോൾ എന്താണ് ചോദ്യം എന്നല്ലേ ഇതേ മെസ്സേജ് വന്നു തുടങ്ങി. ഇന്നത്തെ ചോദ്യം എന്താണ് പറയാം. ആദ്യത്തെ ഒരു കോളർ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ കൂടെ ചേരുന്നത് ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
6: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത് നിന്ന് രാജുവാണ്.
5: രാജു ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ?
6: സുഖം, സുഖമായി പോകുന്നു.
5: ഓക്കെ, പിന്നെ
6: ടൈം പാസ് എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ടൈം പാസ് എപ്പോഴും കേൾക്കുന്നുണ്ട്.
5: ഓക്കെ, താങ്ക് യു, താങ്ക് യു. പിന്നെ
6: വളരെ സന്തോഷം.
5: എങ്ങനെയുണ്ട് മഴയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് പട്ടത്തിന്റെ കച്ചവടം ഒക്കെ എങ്ങനെയുണ്ട്?
6: ഇങ്ങോട്ട് കേൾക്കാൻ സൗണ്ട് കുറവാണ്.
5: ആ, ഞാൻ ചോദിച്ചത് മഴയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പട്ടത്തിന്റെ ഒക്കെ കച്ചവടം എങ്ങനെയുണ്ടെന്ന്.
6: ഈ സമയം ഒരിച്ചിരി ഡിമ്മ് വരും.
5: ഡിമ്മാണ് ഇപ്പൊ. ആ സീസൺ അല്ലല്ലോ. സീസൺ അല്ലല്ലോ അല്ലേ? എങ്ങനെയാ, വൈകിട്ട് കാറ്റുണ്ടോ ബീച്ചിൽ? അല്ല, ഞാൻ ചോദിച്ചത് ബീച്ചില് വൈകുന്നേരങ്ങളിൽ കാറ്റുണ്ടോ?
6: കാറ്റ് മീഡിയം കാറ്റുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ നല്ല ഇതാ. ഓവർ കാറ്റായാലും കാറ്റില്ലായാലും ബുദ്ധിമുട്ടാവും.
5: ബുദ്ധിമുട്ടാണ് അല്ലേ?
6: കാറ്റുണ്ട്.
5: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാം ഭംഗിയായി നടക്കട്ടെ.
6: ഒരു പാട്ട് തെലുങ്ക് സോങ് ആണ്, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
5: ഓക്കെ ഓക്കെ, സന്തോഷം.
6: ഓക്കെ, താങ്ക് യു.
5: ഓക്കെ, അപ്പൊ രാജേട്ടൻ നമ്മളിങ്ങനെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ എപ്പോഴും വിളിക്കുന്നത് നമുക്കൊരു സന്തോഷം, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതാണ്. കാരണം പുള്ളി വളരെ ആക്റ്റീവാണ് എല്ലായ്പ്പോഴും. പുള്ളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് രാജേട്ടൻ പറഞ്ഞിരിക്കുന്ന, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം.

0: എന്നെ തട്ടിക്കൊണ്ടു വന്നതാണോ എന്നൊരു സംശയം ഒരാൾ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആരും മറ്റാരുമല്ല, നമ്മുടെ കുട്ടി സാറാണ്. അതെന്താണ് തട്ടിക്കൊണ്ടു വരാൻ കാരണം എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് പറയുന്നത് ഈ മിഥുനം മാസത്തിൽ മിഥുനം സിനിമയിൽ കല്യാണം കഴിക്കാൻ വേണ്ടി മോഹൻലാലും ശ്രീനിവാസനും കൂടി ഉർവശിയെ കടത്തിക്കൊണ്ടു പോയതുപോലെ ഇന്നലത്തെ കാതോട് കാതോരത്തിൽ വരാഞ്ഞതുകൊണ്ട് ഇന്ന് കടത്തിക്കൊണ്ടു വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ 3 മണിവരെ നമുക്ക് മാലപ്പടക്കത്തിൽ തീ കൊളുത്തിയ പോലെ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി സാർ ആ ഒരു മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കുട്ടി സാറേ നമസ്കാരം. എന്തായാലും നമുക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് മാലപ്പടക്കമല്ല അതിന്റെ അപ്പുറത്തെ പടക്കം നമുക്കാക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഷിബിന്റെ മെസ്സേജ് കൂടെ ഉണ്ട്, ആ മെസ്സേജ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യം പറയേണ്ട സമയമാണല്ലേ. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള സ്ഥലപ്പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ മരങ്ങളുള്ള സ്ഥലങ്ങൾ, മരങ്ങളുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും മരങ്ങളുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥലപ്പേരിൽ മരം വേണം, സ്ഥലപ്പേരിൽ മരം വേണം. ഇഷ്ടംപോലെ സ്ഥലപ്പേരുകളുണ്ട്, എനിക്ക് തന്നെ അറിയാവുന്നുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്ത തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അപ്പോൾ ഇതേ നമ്മുടെ വാട്സപ്പിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം, 9809011111. നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം. വലിയ ബഹളമാണല്ലോ അവിടെ, ആരാണ് പറഞ്ഞോളൂ.
1: ജീവനമാണ് പേര്.
0: ഓ അവിടെ എന്താണ് ബഹളം, എന്താണ്?
1: അവിടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക്.
0: ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. ഓക്കെ ഓക്കെ. ആ എന്താ പേരെന്താണ്?
1: പേര് ജീവൻ.
0: ജീവൻ ഓക്കെ. ആ ജീവൻ അവിടെ ഹോസ്പിറ്റലിൽ ആരാണുള്ളത്?
1: ഹോസ്പിറ്റലിൽ അമ്മയുടെ നിൽക്കുന്നു.
0: അമ്മയുടെ കൂടെ നിൽക്കുകയാണ്. ഓക്കെ പിന്നെ എന്താണ്, എന്ത് പറ്റി അമ്മയ്ക്ക്? എന്ത് പറ്റി? എന്ത് പറ്റിയതാണ്?
1: പനി.
0: പനിയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഓക്കെ. ആ അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, ഇപ്പോഴത്തെ പനിയൊക്കെ ജീവനും ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ തീർച്ചയായിട്ടും. പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക്. ഓക്കെ അപ്പൊ എന്തായാലും ജീവൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാട്ടിലേക്ക് തന്നെ പോകുന്നു. കൂടുതൽ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സമയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് സ്ഥലപ്പേരുകൾ, അതായത് ആ സ്ഥലപ്പേരുകളിൽ മരങ്ങളുടെ പേര് വരണം അതിനകത്ത്. മരങ്ങളുടെ പേരുകളുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മരമുള്ള സ്ഥലം എന്ന് ആ സ്ഥലപ്പേര്, അത് നിങ്ങളുടെ ഇപ്പം നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് അടുത്തൊരു കോളിലേക്ക്, അടുത്തൊരു പാട്ടിലേക്ക് തന്നെ പോകണം. ജീവൻ പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്കാണ്. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ അതിനകത്തേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് പാട്ടും കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
3: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
3: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
4: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: അങ്ങനെ അടിപൊളി ഒരു നമ്മളൊരു പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മെസ്സേജസ് വായിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഷിബിൻ താമരക്കുളത്തിന്റെ മെസ്സേജ് ആയിരുന്നു എനിക്ക് രണ്ടാമത് വന്നത്. ആദ്യം നമ്മളെ കുട്ടി സാറിന്റെ മെസ്സേജ് തന്നെയാണ് വന്നത്. അപ്പോ ഷിബിൻ കുറെ കാര്യങ്ങൾ നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദ ബ്യൂട്ടി ഓഫ് ഫുട്ബോൾ ടൂർണമെന്റ് ഈസ് ബിക്കോസ് ഓഫ് ബ്രസീൽ അർജന്റീന പോർച്ചുഗൽ ടീംസ് ആർ ദേർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു അതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ പ്രോഗ്രാമായിട്ടുള്ള കാതോട് കാതോരത്തിന്റെ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇസ് എ ഡ്യൂ ടു എ കിങ് ഓഫ് ടൈം പാസ് ഈസ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് മെസ്സേജ് അവസാനിക്കുന്നത്. എന്തായാലും ഷിബിൻ, ഓക്കെ, താങ്ക്സ് ഫോർ ദി ഗുഡ് വേർഡ്സ്. അപ്പോൾ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത് സീന ശിവനാണ് കേട്ടോ. അഞ്ച് തെങ്ങ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ അഞ്ച് തെങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലപ്പേര് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പം അതിനകത്തൊരു തെങ്ങുണ്ട് കേട്ടോ. രണ്ടാമതായിട്ട് നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആളിൻ്റെ പേരില്ല. 24:06 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ്, അതായത് ലാസ്റ്റ് 406 അവസാനിക്കുന്നത്. ആലുംമൂട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ആലുംമൂടും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുള്ളതാണ്. അഞ്ച് തെങ്ങ് തിരുവനന്തപുരത്തുണ്ട്, നമുക്ക് ഇവിടെയും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആലുംമൂട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ആലൊക്കെ എവിടെ ഉണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഒരു ആലുംമൂട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ പേര് എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. സാധാരണ നമ്മളേ ഇതിനകത്ത് പറയുമ്പോൾ പേരും സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞാലേ നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കാൻ സാധിക്കും ആരൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നീത ഒഴുകുപാറ, ഒഴുകുപാറയിൽ നിന്നും നീത, കുറേ പേരുകളാണ് കേട്ടോ. പുന്നമുക്ക്, ആൽത്തറമൂട്, മാവിൻമൂട്, വേപ്പാലിൻമൂട്, പനമൂട്, പ്ലാവിൻമൂട്, പുളിമൂട്, നെല്ലിമുക്ക്, തെങ്ങുവിള, തേക്കടി, ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് നീത അയച്ചിരിക്കുന്നത്. ഒഴുകുപാറ എന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ മരങ്ങൾ, ഈ ഏതൊക്കെ മരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഇതെല്ലാം പേരുണ്ട് അല്ലേ. നമുക്ക് എന്തായാലും അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം, ഞാൻ അമ്പിളി.
0: പറഞ്ഞല്ലോ, മുളങ്കാടകത്ത് നിന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ഓക്കെ,
0: ആ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഒന്ന് പറയാമോ? ഏതെങ്കിലും ഒരു സ്ഥലം. ആൽത്തറമൂടൊക്കെ ആൾക്കാർ പറഞ്ഞു. ആ പിന്നെ മതി, ഒരെണ്ണം മതി, ഒരെണ്ണം പറഞ്ഞാലും മതി കേട്ടോ. ഓർത്ത് വെച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഒരുപാടുണ്ട് ആൾക്കാരൊക്കെ. അതെ അതെ അതെ, ദേ ഇവിടെ മെസ്സേജ്, മണിയണ്ടൻ ചേട്ടനുണ്ട്, സിന്ധു കടവൂരുണ്ട്, മിനി മുകേഷ്, ജയാ പട്ടത്താനം, കൃഷ്ണേന്ദു, അവരുടെ ഒക്കെ മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല,
1: അവരൊക്കെ
0: നമ്മളും കണ്ടുപിടിക്കണം. നമ്മളൊട്ടും മോശമല്ല പേരുകള്, പ്രത്യേകിച്ച് സ്ഥലപ്പേരല്ലേ.
1: ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ വിളിച്ചപ്പോഴാണ് അത് പറഞ്ഞു, സാറോട് പറഞ്ഞു.
0: നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പലയിടത്തും ഇതുപോലെ, ഞാനൊരു മനസ്സിലൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, കോട്ടയത്തുള്ളൊരു സ്ഥലമാണ്, കോട്ടയത്തുള്ളൊരു സ്ഥലമാണ്, പക്ഷെ അത് ആരെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. ഞാനിങ്ങനെ അതുവഴി യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടൊരു സ്ഥലപ്പേരാണ്, അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ളൊരു ഐഡിയ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അമ്പിളി വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. അമ്പിളി ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

കുറേ മെസ്സേജുകളാണ് കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള മെസ്സേജുകളാണ് പലരും പരാതി അയക്കുന്നുണ്ട്. എൻ്റെ പേര് വായിച്ചില്ലല്ലോ എന്നൊക്കെ. അതൊക്കെ വായിക്കാം, നമുക്ക് ഇനിയും 3 മണി വരെ സമയം കിടക്കുകയല്ലേ. ഒരു മെസ്സേജുകൂടെ വായിച്ചിട്ട് ഞാനൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. സിന്ധു കടവൂരിൻ്റെതാണ്, തേക്കടി, അഞ്ചാലമ്മൂട്, ആലമ്മൂട്, പനമൂട്, കാഞ്ഞിരംകുഴി, ആഞ്ഞിലിമൂട്, ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് അയച്ചിരിക്കുന്നത്. പലരും ഒക്കെ റിപ്പീറ്റേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷേ നിങ്ങളത് കേൾക്കാതെ തന്നെ അയക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വിളിക്കുന്ന സമയത്ത് നിങ്ങളത് പറയണം. നമുക്കിനി ഒരു കോൾ എടുക്കാനുള്ള സമയമില്ല. 12:28 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ കഴിഞ്ഞിട്ട് കൃത്യം 1 മണിക്ക്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചിടാം. മെസ്സേജുകളെല്ലാം തന്നെ ഞാൻ വായിക്കും കേട്ടോ, ഉറപ്പായിട്ടും വായിക്കുന്നുള്ള പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഞാനിടയ്ക്ക് സന്തോഷം നിങ്ങളോടൊപ്പം കാത്തുകൊടുക്കാത്തോടും.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈപ്പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പം അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷം തോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും ഒരു സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്രാ ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം.

0: സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000+ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000+ കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന NEET UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: NEET UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000+ ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000+ ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ

0: ടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ M.A. ചിദംബരം.

0: സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം.

രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.

0: അപ്പൊ നമ്മളൊരു ചെറിയൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രേക്കിന്റെ സമയത്ത് ഞാൻ കുറേ മെസ്സേജുകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ വായിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ ആ ഓർഡർ അനുസരിച്ച് വരുള്ളൂ, കാരണം എനിക്കറിയാം ഇത് എത്ര മെസ്സേജാണെന്നുള്ളത്, എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു കോർണറിലേക്ക് തന്നെ പോകാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: നമസ്കാരം, പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ഉഷ.
0: ഉഷ, ഓക്കേ, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം പ്രത്യേകിച്ച് നമ്മള് ഇരിക്കുന്നു. പിന്നെ അനിയത്തിയുടെ മക്കൾക്ക് വേണ്ടിയാണ് പാട്ട് ചോദിച്ചത്.
0: ഓക്കേ.
1: അനിയത്തിയുടെ പോവാൻ പിന്നെ രേഖയെന്ന് വന്ന് ലീവ് തീർന്ന് പോവാറായി. മക്കൾക്ക് ഭയങ്കര വിഷമമുണ്ട്.
0: മക്കളുടെ പേരൊന്ന് പറയാമോ? ആ മക്കളുടെ പേരൊന്ന് പറയാമോ?
1: അഞ്ചിതയും റിച്ചു.
0: അഞ്ചിതയും റിച്ചു. അവർ കേൾക്കുന്നുണ്ടോ ഇപ്പൊ പ്രോഗ്രാം? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അഞ്ജിത, റിച്ചു, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളിങ്ങനെ പോവും വീണ്ടും. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും വരും. അപ്പൊ വീണ്ടും ഇങ്ങനെ ചേരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്കിത് കേൾക്കാൻ കഴിയും. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ കേൾക്കുന്ന കാതൂർ കാതൂരൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് ആശംസയൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കാൻ കഴിയും. അതൊരു സന്തോഷമാണ് നമുക്ക് കേട്ടോ. നമുക്ക് പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടിയിട്ട് ആശംസകൾ പറയുന്ന റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നമ്മുടെ കാതൂർ കാതൂരത്തിലും പിന്നെ മോർണിംഗിലുള്ള ഗ്രീറ്റിംഗ്സ് ടൈമിലും ഒക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാം. കൊല്ലത്ത് വിശേഷങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം, അഞ്ജിതയ്ക്കും റിച്ചുവിനും വേണ്ടി മാത്രമുള്ള ഈ ഒരു പാട്ടിലേക്ക് പോകാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം കാതൂർ കാതൂരത്തിൽ.

0: പുളിയറ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ശരിയാണ്, അവിടെ ഒരു പുളിയുണ്ട് അല്ലെ, അതാണ് പുളിയറ. അപ്പൊ നമ്മുടെ വാക്കിൽ സ്ഥലപ്പേരിൽ വരുന്ന മരങ്ങളുടെ പേരുകളാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അയച്ചിരിക്കുന്നത് ലതിക തട്ടാമലയാണ്. അപ്പോൾ മറ്റൊരു പേരും കൂടെ അയച്ചിട്ടുണ്ട്, അഞ്ച് തെങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട്. അഞ്ച് തെങ്ങൊക്കെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് പ്രദേശങ്ങളിൽ തന്നെ അഞ്ച് തെങ്ങുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ചിങ്ങവനം അകത്തുള്ള 1000 തെങ്ങ്, 5 തെങ്ങും 1000 തെങ്ങും ഒക്കെ ഒരുപാടുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ അയച്ചിരിക്കുന്ന ആളുടെ പേരില്ല, 141 അവസാനിക്കുന്ന നമ്പറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അയക്കുന്നവരുടെ പേരും കൂടെ എന്ന് വെച്ചാൽ വളരെ സന്തോഷമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇത് 7705 അവസാനിക്കുന്ന ഒരു നമ്പറിൽ നിന്നും കുറേ പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിനകത്ത് മറ്റൊരു പേരും കൂടെ അയച്ചിരിക്കുന്നു, ചക്കുളത്തുകാവ്. ചക്കുളത്തുകാവിൽ എവിടെ മരം? ഇനിയിപ്പോൾ കാവിനകത്ത് നിറച്ച് മരമാണല്ലോ എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേരല്ല, വേറെ കുറേ പേരുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതെല്ലാം കൂടെ വായിക്കാം. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോളറുടെ കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പേരുകൾ വായിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. അവിടെ റേഡിയോയുടെ വോളിയം ഇങ്ങനെ വെക്കല്ലേ. ഹലോ,
1: നമസ്കാരം.
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ.
1: ഓക്കെ,
0: ഓക്കെ, സുഖമാണോ?
1: ഇന്നത്തെ പാട്ട് എന്റെ ഭർത്താവിന് വേണ്ടിയാ.
0: ഓക്കെ, ഭർത്താവിന്റെ പേരെന്താണ്?
1: രാജേന്ദ്രൻ പുണർദം, 63 വയസ്സ്.
0: അത് ശരി, ഞാൻ വിചാരിച്ച ജാതകം ഉൾപ്പെടെ ഇങ്ങോട്ട് പറയാൻ പോവുകയാണെന്ന്. കംപ്ലീറ്റ് നാളും പേരുമില്ല. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രാജേന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു പാട്ടിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വായിക്കാനുണ്ട്, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്കിതെല്ലാം ഒരുമിച്ചിരുന്ന് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാനോട് സന്തോഷം നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: മാവേലിക്കര ഇതിനകത്ത് വരുമോ എന്നൊരാൾ സംശയം ചോദിച്ചിരിക്കുന്നു കേട്ടോ. മാവ് വേലിയിലുള്ള കരയാണ് മാവേലിക്കര കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് കൂട്ടാൻ പറ്റും. നേരത്തെ ഇതൊക്കെ ഇതെന്തെന്നറിയാവോ, ഇങ്ങനെ ചോദിക്കാണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ചക്കുളത്ത് കാവ് ഇതിനകത്ത് വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ഇത് വന്നിരിക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണേന്ദു ആണ്. കൃഷ്ണേന്ദു അത് വരും. അത് മാത്രമല്ല, കൃഷ്ണേന്ദു വേറെ കുറെ തേക്കിൻകാട്, 5 തെങ്ങ്, ചീലാന്തി മുക്ക്, ജാതിക്കത്തോപ്പ്, ചന്ദനത്തോപ്പ്, മുളങ്കാടകം, പുളിയത്തുമുക്ക്, നെല്ലിയാമ്പതി, നെല്ലി ഓക്കെ, നെല്ലിമരം ഓക്കെ, അങ്ങനെ കുറേ പേരുകൾ അയച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്താണ് ഒരു സംശയം, മാവേലിക്കരയുടെ കാര്യത്തിലായിരുന്നു ഒരു സംശയം. അതിനകത്തൊട്ടും സംശയിക്കേണ്ട കാര്യമല്ല, അത് ഇതിനകത്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം ആരാണ് കൂടെ ചേരുന്നതെന്നുള്ളത്. ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ? അഞ്ചാലുംമൂട്. ആ, സ്ഥലപ്പേര് തന്നെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ വേറൊരു പേരൂടെ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. മരമുള്ള പരവൂരോ? പനവൂര്. അങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലേ. ആ, അത് ശരി. ആ, പിന്നെ വേറെ എങ്കിലും പെട്ടെന്ന്
5: മനസ്സിലായം.
4: പനയം,
5: പിന്നെ പനമൂട്,
4: പുന്നമൂട്.
5: പനമൂട്,
4: പനമൂട്, പുന്നമൂട് ഒക്കെ ഉണ്ട്. ഇഷ്ടം പോലെ. ആ, പേരാവൂര്. ആ, അല്ല, മരുത്തടിയില് മരു അന്ന് അതാണ്. ഏത് മരം ഉണ്ട് അതിനകത്ത്? അതില്ല, അല്ല, അത് മരത്തടിയല്ല, മരുത്തടിയാണ്. കള്ളത്തരം പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ആ, പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദേ ആ ഷംന പറഞ്ഞിരിക്കുന്ന പാട്ടിലേക്ക് പോകുകയാണ്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പോകുന്ന പാട്ടാണ്. ഒരുമിച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതൊരു കാതൊരുത്തിൽ.

0: നമുക്ക് നമ്മുടെ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ചുറ്റുപാട് ആ കൊല്ലം പ്രദേശത്തൊക്കെയുള്ള സ്ഥലപ്പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയുണ്ട്. ഇതേ നമ്മുടെ കുട്ടിസാറ് തന്നെയാണ്. അത് നമുക്ക് പാലക്കാട് നിന്നുള്ള കിട്ടുമല്ലോ അല്ലെ. കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ ആലാമരം എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുട്ടിസാർ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ, ഇനി നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമുക്ക് ശ്രോതാക്കളുണ്ട് കേട്ടോ, അവിടെ വല്ല മരവുമുള്ള സ്റ്റോപ്പുണ്ടോ നമുക്ക് പേര് കേട്ടാൽ ചിലപ്പോൾ അറിയാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാൻ കഴിയും അല്ലേ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ പറഞ്ഞു തരണം കേട്ടോ. അതോടൊപ്പം തന്നെ ഒരാളും കൂടെ ഒരു മെസ്സേജ് കൂടെ ഞാനൊന്ന് വായിക്കണം. അഖിലയുടെ മെസ്സേജാണ്. അഖില കുറേ മെസ്സേജ്, കുറേ പേരുകൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പാല, പനമറ്റം, കാഞ്ഞിരപ്പള്ളി, പാലക്കാട്, തേക്കടി, പാലമറ്റം, പിന്നെ പനമറ്റമുണ്ട്, പാലമറ്റമുണ്ട് കേട്ടോ, നെല്ലിമറ്റമുണ്ട്, മരുതൻകുഴിയുണ്ട്, കട്ടപ്പനയുണ്ട്, പിന്നെ തേക്കിൻമൂടുണ്ട്, മരുതൻകുഴി, ആയിരം തെങ്ങ്, ഇങ്ങനെ കുറേ പേരുകളാണ് അയച്ചു തന്നിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തിന് വെളിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അയക്കണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അയ്യോ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ മെസ്സേജ് ഇതുവരെ വായിച്ചില്ലല്ലോ, ഇനി വായിക്കില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ മെസ്സേജും ഞാൻ വായിക്കും. പക്ഷേ ഇങ്ങനെ എനിക്ക് ഓരോ കോളിനിടയിൽ രണ്ട് മെസ്സേജോ മൂന്ന് മെസ്സേജോ ഇതുമല്ലേ വായിച്ചു വരാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ, ഞാൻ പേരൂർ ജീവിയാ.
0: പേരൂരിൽ നിന്നും പറഞ്ഞോളൂ സ്ഥലം. പേരൂര്. അതുപോലെ
1: കമ്പനി വിളിച്ചോണ്ട് ഞാൻ കമ്പനി പോയില്ല.
0: പോയില്ല, നമ്മുടെ ചോദ്യം കേട്ടായിരുന്നല്ലോ.
1: കേട്ടില്ല, ഞാൻ ജോലിക്ക് പോയില്ല, കേൾക്കാൻ പറ്റത്തില്ല.
0: അത് ശരി. അപ്പൊ കേൾക്കാൻ പറ്റാതെ കണ്ണുടച്ചിട്ടുള്ള വിളിയാണ്. നമ്മളെ സ്ഥലപ്പേര് പറയുമ്പോഴേ ചില സ്ഥലപ്പേരുകളിൽ ഏതെങ്കിലും മരത്തിന്റെയോ ചെടികളുടെയോ ഒക്കെ പേരുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലപ്പേര് ഓർമ്മയുണ്ടോ, അറിയാമോ? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതാണ് നമ്മുടെ കുഴപ്പം. ദേ ഇവിടെ നൂറുകണക്കിന് പേരുകളാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും റേഡിയോ കേൾക്കാൻ നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ആലുമൂട് ഒപ്പിച്ചു വരണം, ഒപ്പിച്ചു അല്ലേ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആ ഒരെണ്ണമല്ല, ഒന്നോ അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ.
1: പാട്ട് പറഞ്ഞിട്ടുണ്ട് സാറേ. പിന്നെ നമ്മളെ രാധാകൃഷ്ണ മാമന് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട്.
0: ഓക്കെ,
1: രാധാകൃഷ്ണൻ മാമനും പിന്നെ നമ്മുടെ സിവിക്ക്, അവരൊക്കെ വിളിക്കുമ്പോ ഭയങ്കര ഉത്സവമായിരുന്നു എനിക്ക് വിളിക്കാൻ. ഇപ്പൊ മാമൻ ഇല്ലല്ലോ ഇപ്പം. മാമനോട് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പാട്ട് ചോദിക്കുന്നത്. രാധാകൃഷ്ണ മാമനും പിന്നെ നമ്മുടെ തമ്പി മാമനും എല്ലാരും വിളിക്കുമ്പോ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് വിളിക്കാൻ. പക്ഷെ ഇപ്പൊ ആ മാമൻ ഇല്ലാത്തോണ്ട് ഭയങ്കര വിഷമമുണ്ട്.
0: ഓക്കെ, അപ്പൊ അവർക്കെല്ലാവർക്കും
1: മാമനോട് വേണ്ടിയിട്ടാണ്.
0: അവർക്കെല്ലാവർക്കും
1: പിന്നെ ഞാൻ കാണാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഐറ്റിൽ ഇനി പോകുമ്പോ ഒന്ന് കയറണം ആ കടയില്.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാം. ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതൂർ കാതൂരത്തിൽ.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുകി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ഞാനൊരു സ്ഥലത്ത് കോട്ടയത്തോടെ പോയ സമയത്ത് എനിക്കൊരു സ്ഥലം, അതാണ് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രചോദനം വന്നത് എന്നുള്ളത്. ആക്ച്വലി അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത്, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് വരുമല്ലോ, അവിടുത്തെ ക്ലൈമറ്റ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ വന്ന ഒരു മെസ്സേജാണ്. അപ്പം അതിൻ്റെ ഉത്തരം ദേ ഉഷാ ശിവൻ എന്നോട് ചോദിക്കുകയാണ് കേട്ടോ, പുളിങ്കുന്ന് ആണോ അതാണോ സ്ഥലം എന്ന് ചോദിച്ചു കേട്ടോ. കാരണം അത് കോട്ടയത്തുള്ളൊരു സ്ഥലമാണ്, അതല്ല കേട്ടോ. ഒന്നുകൂടെ അതാണ് ഞാനൊരു ക്ലാരിറ്റി വരുത്തിയത്. ഞാൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്താണ് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഉഷ വേറെ കുറേ സ്ഥലം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, കാഞ്ഞിരംകോട്, അതുപോലെ തന്നെ മരകുളം. മരകുളത്തിനകത്ത് മരമൊന്നുമില്ല കേട്ടോ, നമ്മൾ അത് മരം എന്ന് പറയുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു മരത്തിൻ്റെ പേര് പറയുന്നില്ല, നമ്മൾ അതാണ് ചോദിച്ചിട്ടുണ്ടത്. പിന്നെ പുളിയത്തുമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം, ആ ഒരു മെസ്സേജ് അയച്ചതിനകത്ത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ജയ പട്ടത്താനം ഇങ്ങനെ അയച്ചിരിക്കുന്നു. പടപ്പനാലുണ്ട്, പാലയുണ്ട്, ആൽത്തറമൂടുണ്ട്, പട്ടാമ്പിയുണ്ട്, പിന്നെ നെല്ലിയാമ്പതി, മുരിങ്ങയ്ക്കാമുക്ക്. അങ്ങനെയുണ്ടോ മുരിങ്ങയ്ക്കാമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. കട്ടപ്പന, തേക്കൻകാട്, ചന്ദ്രണി, തേങ്ങാപ്പട്ടണം. തേങ്ങാപ്പട്ടണം എനിക്ക് അറിയാം, ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്കറിയാം തേങ്ങാപ്പട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഇതെല്ലാം കൂടാണ് ജയ പട്ടത്താനം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദിഷ്യഗിരി മെസ്സേജ് അയച്ചിരിക്കുന്നു. കൊച്ചുപിലാമൂട് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പടപ്പനാൽ, പടപ്പനാലൊക്കെ നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ഇതൊക്കെ അതിന് മുൻപേ അയച്ച മെസ്സേജാണ് കേട്ടോ. 12 മണി കഴിഞ്ഞ് 23 മിനിറ്റുള്ള സമയത്ത് അയച്ചിരിക്കുന്ന മെസ്സേജാണ് ഈ മെസ്സേജ്. ഇപ്പം ഞാൻ അതേ വായിച്ച് എത്തിയിട്ടുള്ളൂ, ഇനി ഒരുപാട് മെസ്സേജുകളുണ്ട്. അപ്പോൾ ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം.
2: ആരാണ്, പേരൊന്ന് പറയാമോ?
3: ഞാൻ മുരളീധൻ പിള്ള, പെരുമാൻ.
2: പെരുമാൻ, ഓക്കെ.
3: കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പദ്യം ചൊല്ലി നിർത്തിയത്.
2: ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയോ?
3: മുളമൂട്.
2: ആ മുളമൂട്, പിന്നെ
3: കൊന്നമുക്ക്.
2: കൊന്നമുക്ക്, കൊന്നമുക്കുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇവിടെ കൊട്ടിയത്ത് കൊന്നേമുക്കുണ്ട് കേട്ടോ.
3: ഇതിവിടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്, കൊന്നമുക്കുണ്ട്.
2: കൊന്നമുക്കുണ്ട്, ഇത് കൊന്നേമുക്ക്. ആ പിന്നെ
3: പുന്നമൂട്.
2: പുന്നമൂട്, ഓക്കെ.
3: നെല്ലിമുക്ക്.
2: നെല്ലിമുക്ക്, ആ ഓക്കെ ഓക്കെ. ആ അപ്പോൾ വളരെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, ഇതുവരെ ആരും പറയാത്ത കുറേ സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഞാനൊരു സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതൂർ കാതൂരത്തിൽ.

0: അങ്ങനെ കുറേ മെസ്സേജുകളാണ് കേട്ടോ. ആ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു നമ്മുടെ മണികണ്ഠൻ പോളയത്തോട്. മണികണ്ഠൻ ചേട്ടൻ്റെ ഒരു മെസ്സേജാണ്, 24 സ്ഥലപ്പേരുകൾ ഇങ്ങനെ അക്കെ വിട്ടുകൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷമാണ്, അതുകൊണ്ട് വായിക്കാൻ എളുപ്പം കേട്ടോ. ചിലർക്ക് ഇങ്ങനെ കോമായിട്ടൊക്കെ ഇടും, അങ്ങനെ ഇടരുതെന്നല്ലേ പറഞ്ഞത്. ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് വായിക്കാൻ നല്ല രസമാണ്. ആൽത്തറമൂട്, കാഞ്ഞിരമൂട്, മുരുക്കുമ്പുഴയിൽ, എലിഞ്ഞിമേല്, പാലക്കാട്, ആലത്തൂര്, ഇങ്ങനെ വന്ന് കടമ്പനാട്, കൈതപ്രം, ശരിയാണ്, കൈതച്ചെടിയുണ്ടല്ലോ അല്ലേ, അതുപോലെ തന്നെയാണ് പേരാമ്പ്ര, പേരയുള്ള പേരാമ്പ്ര, അത് കോഴിക്കോടല്ലേ, ആണ് കോഴിക്കോട് പേരാമ്പ്ര, പ്ലാമൂട്, ചെമ്പകപ്പാറ, ചന്ദനത്തോപ്പ്, ഇലഞ്ഞിക്കൽ, പുളിയത്തുമുക്ക്, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ കുറേ 24 പേരുകളായിട്ടിരിക്കുന്നത്. വളരെ സന്തോഷം മണിയുണ്ട് ചേട്ടോ. ഈ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമല്ല കേട്ടോ, എന്നാലും ഇങ്ങനത്തെ ഒരു ഗപ്പൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ മണിയണ്ടൻ ചേട്ടൻ ഇങ്ങനെ വളരെ ഉഷാറായിട്ടിടും എന്നുള്ളൊരു നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അഞ്ജന, പത്തനാപുരത്ത് നിന്നാണ് കേട്ടോ, പത്തനാപുരത്ത് നിന്ന്. ഇവിടെയുള്ള സ്ഥലപ്പേരുകളാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജന ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെല്ലിമുരുപ്പ്, അതുപോലെ തന്നെ നെല്ലിപ്പള്ളി, പരങ്കിമാം മുകളിൽ, മാമൂട്, വാഗമൺ, വാഗണ്ടല്ലോ അല്ലേ, വാഗച്ചെടി ഒക്കെ, അതുപോലെ തന്നെ ചന്ദനത്തോപ്പുണ്ട്, ചന്ദനപ്പള്ളിയുണ്ട്, ആറന്മുള, കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരം, ഇങ്ങനെ ഒരു അവരവരുടെ സ്ഥലത്തുള്ള അല്ലെങ്കിൽ അവരവർ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനൊരു ചോദ്യം കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്, കുറേ സ്ഥലങ്ങളാണ് അഞ്ജന അയച്ചിരിക്കുന്നത്. അഞ്ജന, ഒരുപാട് സന്തോഷം. നമുക്കൊരു കോളുണ്ട്, നമുക്ക് ആ കോളിലേക്ക് കൊണ്ടു പോകാം. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്, പേരൊന്ന് പറ. റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം പോലും കേൾക്കാൻ പറ്റത്തില്ല. ഹലോ, നമസ്കാരം. പേരൊന്ന് പറ.
1: ഹലോ,
0: പേര് പറ.
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.

0: ഓ, റേഡിയോയുടെ ഓളെ വരുന്നോണ്ട് എക്കോ അടിക്കുമ്പോ എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, സാരമില്ല. പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടാ പറഞ്ഞത്? ആണോ? ആ പാട്ടിന്റെ ഒരു രണ്ട് വരി ഒന്ന് പാടാമോ? ഓക്കെ, സന്തോഷം. നല്ല പാട്ട് കേട്ടോ, നന്നായിട്ട് പാടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ആ ഒരു പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കാം. ഞാൻ എടുക്കരുത്, സന്തോഷമാണ് നിങ്ങളോടൊപ്പം. കാതൂർ കാതൂരത്തിൽ.

0: കരിക്കോട് നിന്ന് മിനി മുകേഷിന്റെ ഒരു മെസ്സേജാണ് കേട്ടോ. അതിനകത്ത് ആറന്മുള, തെക്കടി, അതുപോലെ തന്നെ ചന്ദനത്തോപ്പ് തുടങ്ങിയ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റഷീദ കുരിപ്പുഴ എന്നുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നു. തെങ്ങിൻ തോപ്പുണ്ട്, പ്ലാവിൻകുഴി, മാവടി, മാവൂര്, മാവേലിക്കര, പ്ലാത്തോട്ടം, മാവിൻ ചുവട്, ഇങ്ങനെയുള്ള സ്ഥലപ്പേരുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെയാണ് റീജയുടെ മെസ്സേജ്. റീജ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊച്ചാലുമൂടുണ്ട്, വെറ്റമുക്കുണ്ട്. വെറ്റമുക്ക് എന്നത് ഒരാരും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ചെടിയും മരവും ഒക്കെ പറയാം കേട്ടോ. അതുപോലെ തന്നെയാണ് ആലുമൂട്, ആലപ്പുഴയൊക്കെ പറയുന്നുണ്ട്. ഇനി മാവേലിക്കര, പിന്നെ മാവൂര്, വാഴപ്പള്ളി, ഇതൊക്കെ എല്ലാവരും പറഞ്ഞതാണ്. എങ്കിൽ പോലും മെസ്സേജൊക്കെ നേരത്തെ അയച്ച മെസ്സേജാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കോളോട് വരുന്നുണ്ട്, നോക്കാം ആരാണെന്നുള്ളത്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.

0: പേരെന്ന് പറയാമോ?
1: ഞാൻ ശ്രീജയാണ്.
0: ശ്രീജ എവിടാ, സ്ഥലം എവിടാ?
1: കൊട്ടിയ കോർപ്പറേഷൻ കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എനിക്ക് അധികാരികൾക്ക് ഒരു പരാതി നേരിടാനാണ്, പറയാൻ പറ്റുമോ?
0: എന്താണ് എന്താണ് പ്രശ്നം?
1: നമ്മക്ക് ഈ സ്ഥലം ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ അല്ലായിരുന്നോ സ്ഥലമായി ഓൺലൈൻ ചെന്നപ്പോ നമ്മക്കത് നിർത്തി വെച്ചിരുന്നു. അതുകൊണ്ട് പുനരാരംഭിക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒരു സഹായമാവുമായിരുന്നു.
0: ഓക്കെ ഓക്കെ,
1: അത്
0: കൂടുതലും നമ്മളിത് പറയുന്നതിനൊക്കെ, ഇതിൽ പറയുന്നതിനേക്കാൾ ജനശബ്ദത്തിൽ പറയുകയാണെങ്കിൽ കുറെ കൂടെ ഇതായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ആ അപ്പൊ അത് കാരണം ഇതിനകത്ത് വിളിച്ചാലും കിട്ടാൻ പാടല്ലേ, അതും കൂടെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വിളിച്ചാലും കിട്ടാൻ പാടാണ്. അപ്പോ ഇത്തരത്തിലുള്ള, അതിപ്പോ മറ്റുള്ളവർക്കും കൂടെ കേൾക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ജനശബ്ദത്തിലാവുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചാൽ കിട്ടാൻ കുറെ കൂടെ എളുപ്പമാണ്, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള ഒരു വേദി കൂടിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യും. അപ്പൊ അധികാരികളിലേക്ക് അത് കൂടുതലായിട്ട് എത്തുന്നതിനായിട്ട് പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ അടുത്ത് പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് കേട്ട് തിരിച്ചു വരാം ഞാൻ അടുക്കേ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ?
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: മുളന്തുരുത്തി, കാഞ്ഞിരമറ്റം, കാഞ്ഞിരപ്പള്ളി, ഈ മൂന്ന് പേരുകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അതെന്താ അങ്ങനെ? നേരത്തെ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഇത് അയച്ചിരിക്കുന്ന ആളുടെ പേര് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് അയച്ചിരിക്കുന്നത് സതി ബാംഗ്ലൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള നമ്മുടെ ശ്രോതാക്കളുണ്ട്, അപ്പോൾ ആ ശ്രോതാവ് അവിടെ ഉള്ള സ്ഥലപ്പേര് അയക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ അല്ലേ? അവിടെ ഇത്തരത്തിലുള്ള സ്ഥലമൊന്നും ഇല്ലെങ്കിലോ? ഉണ്ടാകും, ഉണ്ടാകാതിരിക്കത്തില്ല. അവിടെയും ഉണ്ടല്ലോ, ആലും മരവും മാവും ഒക്കെ അവിടെയും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും അവിടെ ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അവിടുത്തെ സ്ഥലപ്പേരൊക്കെ ഒന്ന് അയച്ച് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഞങ്ങളിവിടെ കൊല്ലത്തിരിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, ബാംഗ്ലൂർ ഇത്തരത്തിലുള്ള സ്ഥലപ്പേരുകളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ശൈലജൻ നീണ്ടകര അയച്ചിരിക്കുന്നു, ആയിരം തെങ്ങ്, ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിരം തെങ്ങ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് മുളങ്കാടകമുണ്ട്, കരിമ്പനക്കുളം, അങ്ങനെ സ്ഥലമുണ്ടോ? കോട്ടയത്താണെന്ന് പറയുന്നു, ഞാൻ അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടില്ല. കരിമ്പനക്കുളം, പിന്നെ കരിയംപ്ലാവ് എന്ന് പറഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെയാണ് ശൈലജൻ നീണ്ടകര നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. ദെൻ പ്രസന്നകുമാരി കോട്ടയത്ത് നിന്നും, കൊട്ടിയത്ത് നിന്നും പ്രസന്നകുമാരി ഇതേപോലെ കുറേ സ്ഥലപ്പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകളൊക്കെ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിച്ചു പോവുകയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കയറി വായിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമുക്ക് ദേ കോൾ വരുന്നുണ്ട്, നോക്കാം. ഹലോ, നമസ്കാരം.
4: ഹലോ, എന്റെ പേര് അദ്വൈതാണ്.
3: സുഖമായിട്ടിരിക്കുന്നു. അദ്വൈത അല്ലേ?
4: ഓക്കേ.
3: ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
4: തേർഡ്.
3: ഇന്ന് സ്കൂള് അവധിയാണ്?
4: സ്റ്റാഫോർഡ്
3: അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് സ്കൂൾ അവധിയാണല്ലേ? ഓക്കേ. പിന്നെ എങ്ങനെ പോകുന്നു സ്കൂളിൽ? സ്കൂളൊക്കെ തുറന്നിട്ട്? ഓക്കെ. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? പുതിയ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പുതിയ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടോ ഈ വർഷം? പുതിയ ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? കൊറേ പേര് പുതിയ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, വേറെ സ്കൂളിൽ നിന്നൊക്കെ വന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേര് എന്താണ്? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് എൽവിൻ. ഓക്കെ. നിങ്ങള് തിക്ക് ഫ്രണ്ട്സ് ആണല്ലേ, നല്ല ഫ്രണ്ട്സ് ആണല്ലേ. ഓക്കെ. അപ്പൊ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാവും ചെല്ലുമ്പോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്കു വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ. അപ്പൊ അമ്മാമ്മയ്ക്കും അപ്പാപ്പനും വേണ്ടിട്ട് നമ്മളതേ ഇപ്പോഴത്തെ ഒരു പാട്ട്. ആ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ നമുക്ക് ദാ എഡ്വേർഡ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പാട്ടിലേക്ക് നമ്മൾ പോകുന്നു. പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: രജനി കണ്ണന്റെ മെസ്സേജ് ഞാൻ കണ്ടു കേട്ടോ. രജനി ലേറ്റായിട്ടാണ് പ്രോഗ്രാം കേട്ട് തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യമൊക്കെ കേട്ട് കാണും, അപ്പോൾ അതിന് അതിൻ്റെ ഉത്തരമൊക്കെ അയക്കാം കേട്ടോ. കവിത കടപ്പാക്കട: കരുവന്നൂര്, പുന്നപ്ര, നെല്ലിയാമ്പതി, വേങ്ങര, പനങ്ങാട്, ഇലവുങ്കൽ, മരുതങ്കോട് തുടങ്ങിയ സ്ഥലപ്പേരുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റാണി അയത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പനേറ എന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരാണ് അത് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാരോൺ നമുക്ക് പാല എന്ന് പറഞ്ഞുള്ള ചിലരൊക്കെ ഒറ്റ പേര് മാത്രം അയച്ചിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെയാണ് നമുക്ക് മറ്റൊരു പേരുണ്ട്, ആളിൻ്റെ പേര് ഇതിനകത്ത് വച്ചിട്ടില്ല.

0: ഹലോ, ഞാൻ മങ്ങാട്ടിൽ നിന്ന് ഇറങ്ങിയോയേ വിളിക്കുന്നു.
1: മങ്ങാട് നിന്നും അല്ലേ? ഓക്കെ, ഇപ്പൊ എവിടെ നിക്കാണ്? നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടില്.
0: ഇപ്പൊ ഞാൻ കരയില്
1: നിക്കേ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
0: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന്റെ ഉത്തരം എന്തെങ്കിലും അറിയാമോ? ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു മരങ്ങളുടെയോ ചെടികളുടെയോ ഒക്കെ പേര് വരുന്ന സ്ഥലപ്പേരുകള്.
0: വേപ്പാലുംമൂട്.
1: വേപ്പാലുംമൂട്. ആ, വേപ്പിന്റെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ കേട്ടോ. ആ, പിന്നെ വേറെ ഉണ്ടോ?
0: വേറെ
1: അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ, ആ സ്ഥലപ്പേരുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ?
0: പാട്ട്
1: ആർക്ക് വേണ്ടിട്ടാണ്?
0: ഏരിയ സെക്രട്ടറി സുഖേഷൻ,
1: പിന്നെ
0: ബിജു വെഞ്ഞാറുമൂട് മിമിക്രി ആർട്ടിസ്റ്റ്,
1: ഓക്കെ,
0: പിന്നെ സുരേഷ്, രതീഷ്,
1: ഓക്കെ,
0: ബിനീഷ്,
1: കുറേ സുഹൃത്തുക്കളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ആ പാട്ട് കേൾക്കാം. പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഒരു മണിക്ക് വന്നിട്ടെ, ഒരു മണിയല്ല ഒരു മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയ സമയത്ത് വന്നിട്ട് അയ്യോ ഇന്ന് സാറായിരുന്നു, ഞാനിപ്പോൾ റേഡിയോ ഓൺ ചെയ്തതേ ഉള്ളൂ, ഇന്ന് എന്താണ് വിഷയം എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മെസ്സേജ് വായിക്കുന്നത്, അത് വേറെ കാര്യം. അത് എന്താ വെച്ചാലേ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമുക്കിങ്ങനെ വായിച്ച് വായിച്ച് ഓരോ ഗ്യാപ്പിലൊരു ഒരു മാക്സിമം 3 മെസ്സേജ്, അതിൽ കൂടുതൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെസ്സേജൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ റേഡിയോ ഒക്കെ കേട്ടിട്ട് സബ്ജക്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. സുൽബത്ത് പഴയാറ്റുംകുഴിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലത്തറ, പാലക്കാട്, അതുപോലെ തന്നെ ചന്ദനത്തോപ്പ്, തെങ്ങമം, വേപ്പൂര്, മാവുങ്കൽ, മാവ് അതിനകത്തുണ്ട് അല്ലേ, പുളിങ്കുന്ന്, ആലത്തൂര്, ആലങ്ങാട്, ഇങ്ങനെയുള്ള സ്ഥലപ്പേരുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട് കേട്ടോ. ജെസ്സി അയച്ചിരിക്കുന്ന ഉണ്ട്, പറയുന്നത് ഹായ് സന്തോഷ് സാറേ, സാറിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതായത് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ കഥകൾ കതിർത്ത് എല്ലാവർക്കും പങ്കെടുക്കാം, അത് വേറൊരു കാര്യം കേട്ടോ. പിന്നെ പേരയം ആൽത്തറമൂട് പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മുറിച്ചാലും മൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് കൃത്യമായിട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മുറിച്ചാലും മൂട് എന്ന് പറയുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. ജെസ്സിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജെസ്സി, ഈ ജെസ്സി എന്ന് പറയുന്നത് അന്ന് നമ്മുടെ ആനിവേഴ്സറിക്ക്, 15th anniversary അവിടെ വന്ന് വന്ന ആ ജെസ്സി ആണോ എന്നുള്ളതൊന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് ജിസ വാളത്തിങ്കൽ, കുറേ പേരുകളൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ, അത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇപ്പോഴാണ് റേഡിയോ വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും എല്ലാവരും 1 മണി കഴിഞ്ഞിട്ടാണ് റേഡിയോ വെക്കുന്നത്, എനിക്കെന്താണെന്ന് അറിയത്തില്ല. ജിസയാണ് പറഞ്ഞിരിക്കുന്നത്, വാളത്തിങ്കളിൽ നിന്നുള്ള ജിസ പറഞ്ഞിരിക്കുന്നതാണ്. പ്ലാമൂട് തുടങ്ങിയ കുറേ സ്ഥലപ്പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞതായതുകൊണ്ടാണ്. പക്ഷേ മെസ്സേജ് അയക്കുന്ന നിങ്ങളാരും ഇത് കേൾക്കുന്നില്ല, ആ നിങ്ങളൊക്കെ അതിന് മുന്നേ അയച്ച മെസ്സേജാണ്, 1 മണിക്കൊക്കെ അയച്ചിരിക്കുന്ന മെസ്സേജാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാവരുടെയും പേര് ഞാൻ വായിക്കും, മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും പേര് വായിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ, നമസ്കാരം.
1: ഹലോ, എന്റെ പേര് ജലജ എന്നാണ്.
0: ജലജ.
1: ലളിത.
0: ലളിത, ലളിത. ഓക്കെ, പറഞ്ഞോളൂ, എവിടെയാണ്, സ്ഥലം എവിടെയാണ്? പേരയം. അവിടെ തന്നെ ഉണ്ട് ഒരു പേരല്ലേ?
1: പിന്നെ
0: പാലത്തറയുണ്ട്, പാലയുണ്ട് അതിനകത്ത്.
1: പിന്നെ പരവൂറുണ്ട്, പാലമുക്കുണ്ട്.
0: അതൊന്നുമില്ല, പരവൂരിൽ എന്താ ഉണ്ട്, പരയുണ്ട്, അതിനകത്ത് എന്താ കാര്യം? നമ്മുടെ ചോദ്യം അതല്ലല്ലോ. പാലമുക്കുണ്ട്. ഓക്കെ, അത് സംബന്ധിച്ചു, പാലമുക്ക് ഞാൻ സംബന്ധിച്ചു. പിന്നെ പിന്നെ വേറെ ഏത്? ഇല്ല, അത്രേ ഉള്ളു. കൊച്ചാലുമൂടൊക്കെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ അതൊക്കെ പറഞ്ഞതാ, ഇനി അതൊന്നും പറയണ്ട. മെസ്സേജ് അയക്കുന്നവർക്കാണെങ്കിൽ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പറയുമ്പോ പിന്നെ പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഏത്? ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ മതി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഞാൻ 5-6 എണ്ണം പറഞ്ഞു, അതൊക്കെ മതി അല്ലേ. ഓക്കെ ഓക്കെ, സന്തോഷം തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ,

0: താമരക്കുളത്തിന്റെ ഒരു മെസ്സേജാണ് കേട്ടോ. ശിവൻ താമരക്കുളം രണ്ട് മൂന്ന് സ്ഥലപ്പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ ആ കൂട്ടത്തിൽ താമരക്കുളം കൂടെ അയക്കാം കേട്ടോ. അതിനകത്ത് താമരയുണ്ട്, താമരക്കുളത്തിൽ ഇപ്പൊ താമരയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും താമരക്കുളത്ത് എന്ന പേരിനകത്തൊരു താമരയുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നെല്ലിമുക്കം അയച്ചിട്ടുണ്ട്. വാഴച്ചാൽ എനിക്കൊന്നും ആരും പറഞ്ഞില്ലാന്ന് തോന്നും. വാഴച്ചാലും അതുപോലെ ഒരു ഒരു എന്താ പറഞ്ഞ വാഴയുള്ള സ്ഥലം തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് ജൂഡിന്റെ സ്ഥലം എവിടാന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. ജൂഡ് പറഞ്ഞിരിക്കുന്നു തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞിരിക്കുന്നു ജൂഡ്. ജൂഡ് കുറേ നേരത്തെ നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ് കേട്ടോ. അതുപോലെ തന്നെ ബീന സ്റ്റിച്ച്വെല്ലിൽ നിന്ന് അയച്ചിരിക്കുന്ന മെസ്സേജുണ്ട്. മുരിങ്ങമൂട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മുരിങ്ങമൂട് നേരത്തെ ഒരാൾ പറഞ്ഞു, അത് എവിടെ ആ സ്ഥലം എന്ന് എനിക്കൊന്ന് പറഞ്ഞിരണേ. കൊന്നമുക്കുണ്ട്, മഞ്ചാടിമുക്കുണ്ട്, തേക്കടിയുണ്ട്, ആൽത്തറമൂടുണ്ട്, ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ഈ മുരിങ്ങമൂട് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്, അതിൻ്റെ പ്രദേശത്തുള്ള, അതിൻ്റെ ആ സമീപത്തുള്ള അത്ര വലിയൊരു സ്ഥലം ആരെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് തരണേ കേട്ടോ. ഇനി എല്ലാത്തിക്ക് തട്ടാമല പറഞ്ഞിരിക്കുന്നുണ്ട്, വാഴപ്പള്ളി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വാഴ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്തൊരു കോളൂടെ വരുന്നുണ്ട് നോക്കാം. ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: ആരാണ്, പേരെന്ന് പറയാമോ?
1: എന്റെ പേര് സജീലത്ത്.
0: സജീലത്ത് എവിടെയാണ്? സജീലത്ത്.
1: ഹലോ
0: സജീലത്ത്, സ്ഥലം എവിടെയാണ്?
1: സ്ഥലം കരിക്കോട്.
0: കരിക്കോടാണ്. ഓക്കെ, സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വിളിച്ചേരാത്ത ഒരുപാട് സന്തോഷം. ഇപ്പൊ ഇവിടെ ജോലിയിൽ വല്ലതും ആണോ അതോ വീട്ടിലാണോ?
1: ഇന്ന് ഉച്ച വരെ ജോലിക്ക് പോയോളൂ. ഉച്ച കഴിഞ്ഞ് ജോലിക്ക് പോയില്ല.
0: ഉച്ച കഴിഞ്ഞ് ജോലി. ഇന്ന് ജോലി ഇല്ലാത്തതാണോ അതോ പോയില്ലേ?
1: ടാക്സി ഫാക്ടറി.
0: അത് തന്നെ ഉച്ച വരെ ഉള്ളോ? ഇന്ന് ഉച്ച വരെ ഉള്ളോ?
1: അല്ലല്ല, ഉച്ച കഴിഞ്ഞ് പോയില്ല, ഒരിടത്ത് വരെ പോകണമായിരുന്നു.
0: ഓക്കെ ഓക്കെ. ആ അപ്പം അതുകൊണ്ട് ഇന്ന് പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയാ.
0: ഓക്കെ ഓക്കെ. കൂട്ടുകാരുടെ പേരെന്താണ്?
1: അവരുടെ പേര് സുൽബത്ത്.
0: സുൽബത്ത്. അവിടെ വർക്ക് ചെയ്യുന്ന തന്നെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ സുൽബത്ത് ഇപ്പൊ കേട്ടോണ്ടിരിക്കാണോ പ്രോഗ്രാം? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ബർത്ത്ഡേ വിഷസൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: ആ, ഞങ്ങൾ എല്ലാരെയും പേരി അവർക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം. പിന്നെ സാറിന്റെ പേരിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം.
0: അപ്പൊ രണ്ട് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ സുൽബത്തെ സുൽബത്ത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ സുൽബത്തിന് 1000 ജന്മദിനാശംസകൾ റേഡിയോ പെൻസികറിന്റെ പേരിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിലും എന്റെ പേരിലുമുള്ള പ്രത്യേകമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞങ്ങൾ നേരുകയാണ്. അപ്പൊ ഈ ഒരു പാട്ട് ഇന്ന് സുൽബത്തിന് വേണ്ടി തന്നെയാണോ? ആണ്. അപ്പൊ സുൽബത്തെ വളരെ സന്തോഷം തോന്നേണ്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ. കാരണം ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ബർത്ത്ഡേ ജന്മദിനങ്ങളൊക്കെ ഓർത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രത്യേകം പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: അപ്പൊ നമ്മൾ സുൽബത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കുന്നു. ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അഞ്ചാലുമൂട് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള സ്റ്റോപ്പാണ് മുരിങ്ങമൂട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന 5566 അവസാനിക്കുന്ന നമ്പർ ഇന്ന. പക്ഷെ ആളിന്റെ പേരില്ല, പേരുമില്ല, സ്ഥലവുമില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരവൊക്കെ തന്നു, പക്ഷെ അതാരാണ് പറഞ്ഞതെന്നും കൂടെ ഞാൻ അറിയണ്ടേ. അപ്പൊ ഏതായാലും ഈ 5566 അവസാനിക്കുന്ന നമ്പറിൽ നിന്നുള്ള ആള് പേരും സ്ഥലവും കൂടെ ഇനി മെസ്സേജ് അയക്കുമോ എന്ന് പറയണം കേട്ടോ. അത് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അതുപോലെ തന്നെ മുരിങ്ങമുക്ക് എന്ന് പറഞ്ഞ ഉണ്ട്, മുരിങ്ങമൂടും ഉണ്ട്, മുരിങ്ങമുക്കും ഉണ്ട് കേട്ടോ. മുരിങ്ങമുക്ക് മരുത്തടിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആളിന്റെ പേര് അതിനകത്തും ആളിന്റെ പേരില്ല കേട്ടോ. ആ ഒരു നമ്പർ അയച്ചിരിക്കുന്ന നമ്പർ ഞാൻ പറയാം, ലാസ്റ്റ് നമ്പർ 686 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. മുരിങ്ങമുക്ക് എന്ന് പറയുന്ന മരുത്തടിക്ക് സമീപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷീല പട്ടത്താനം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ മെസ്സേജുകളുണ്ട്. എന്തായാലും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്തൊരു കോൾ കൂടെ ഒന്ന് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ്? വയനാട്ടിൽ നിന്നാണ്. ഓക്കെ, വയനാട്ടില് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടോ?
1: മരങ്ങൾ വയലുള്ള നാടല്ലേ?
0: വയലുള്ള നാട്. അപ്പൊ വയലിലാണ് ചെടികളൊക്കെ ഉള്ളത്, അല്ലെ? മരങ്ങളുള്ളത്
1: നിറയെ. ഇവിടെ കൂടുതൽ വയലാ.
0: ഓക്കെ, അവിടെ പിന്നെ ഇതേപോലെ മരത്തിന്റെ പേരുകളുള്ള സ്ഥല പേര് ഏതുണ്ട്?
1: ഓ,
0: ഏതുണ്ട്?
1: കരിങ്കുളം.
0: എന്താണ്?
1: കരിങ്കുളം ഒരു സ്ഥലത്തിന്റെ പേരാ.
0: കരിങ്കുളം
1: കുളത്തിന്റെ ഉള്ളില്.
0: അല്ലല്ല, അങ്ങനെ അല്ല. മരത്തിൽ, കുളത്തിൽ മരം ഉണ്ടായ പോരാ, പേരിന്റെ സ്ഥലത്തിൽ. ഇപ്പൊ ആലുമൂട്, ആലുമൂട് എന്ന് പറയുമ്പോ ആലുണ്ട് അല്ലേ?
1: ആ പിന്നെ ആനപ്പാറ, ഒരു പാറയുടെ മുകളില് ആന ഇരുന്നതാണ്.
0: അതല്ല എന്റെ ചോദ്യം. അതല്ല, നമ്മൾ പറയുന്ന പേരിനകത്ത്, ഈ പറയുന്ന സ്ഥലപ്പേരിന്റെ പേരിനകത്ത് ഏതെങ്കിലും ഒരു മരത്തിന്റെ പേര് വേണം. മരത്തിന്റെയോ ചെടി? പനമരം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഉണ്ട് പനമരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പനയം ഉണ്ട്, അതുപോലെ പനയം. പിന്നെ വേറെ സ്ഥലമുണ്ട്. കാരണം ഈ വയനാട്ടിലെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ പിന്നെ വേറെ ഏതുണ്ട്?
1: പിന്നെ ഇങ്ങനെയൊക്കെ കരടിപ്പാറ, ആനപ്പാറ, മഞ്ഞപ്പാറ.
0: ഞങ്ങക്ക് പാറ ഒന്നും വേണ്ട, പാറയൊക്കെ ഞങ്ങള് പൊട്ടിച്ച് ഞങ്ങള് ചോറ്റിലിട്ട് കഴിക്കും, വേവിച്ച് കഴിക്കും. പിന്നെ അവിടെ നമുക്ക് എരുമയെ പിടിച്ച് മരമാക്കാൻ പറ്റില്ലല്ലോ. അത്
1: എരുമേലി
0: ഞങ്ങളുടെ സ്ഥലമല്ലയോ? ഞങ്ങളുടെ അവിടെ ഉണ്ടോ എരുമേലി? അത് ശരി. ആ പുൽപ്പള്ളി ഞങ്ങൾക്ക് ഇവിടെ കോട്ടയത്തും ഉണ്ട്. പിന്നെ
1: നെല്ലാട് നാട്ടിലാണ്. നെല്ലാട്.
0: ഓക്കെ ഓക്കെ, അവിടെ അപ്പൊ നെല്ലൊരു ചെടിയാണ്. ശരി, അത് വന്നു. ഓക്കെ, അപ്പൊ വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും പാട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവുകയാണ്. ആ പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനോട് കേട്ട് സന്തോഷമാണ്. നിങ്ങളോടൊപ്പം കാതോട് കാതോരത്തിൽ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
4: ആഞ്ഞലിമുക്ക്, ആഞ്ഞലിമൂട്, അയണിമൂട്, ഇതെല്ലാം ഒന്നും തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള പല പേരുകളിൽ പല സ്ഥലങ്ങളിലുണ്ട്. ദിശ്യാഗിരിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് വേറെ കൃഷ്ണേന്ദു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുളവന എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ അയച്ചിട്ടുണ്ട് കൃഷ്ണേന്ദു, അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. അഭിലാഷിൻ്റെ ഒരു മെസ്സേജാണ്. അഭിലാഷ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, ആത്മാവ് എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞ സമയത്താണ് ഞാനും അത് ഓർത്തത്, പത്രത്തിലൊക്കെ വന്നതാണ്. ആലും മാവും കൂടെ ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലമുണ്ട് കേട്ടോ, അത് ആത്മാവ് മുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാമൂടുണ്ട്, ആഞ്ഞിലിമൂടുണ്ട്, അതൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ അഭിലാഷ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഗതി വേറെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് മുരിങ്ങയ്ക്കാ മുക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അത് ജയ പട്ടത്താനമാണ് പറഞ്ഞിരിക്കുന്നത്. രാമൻകുളങ്ങരിൽ നിന്നും മരുത്തടിയിലേക്ക് പോകുന്ന വഴിയാണ്, ഒരു ബസ് സ്റ്റോപ്പാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജയ പട്ടത്താനം മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലേ ഇവിടെ ഒന്ന് റേഡിയോയിലോട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ ഒരു 100 മെസ്സേജെങ്കിലും നമുക്ക് കിട്ടും, ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്? ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം സാർ.
4: നമസ്കാരം, ആരാ, പേരൊന്ന് പറയാമോ?
5: ഞാൻ കല്ലുംതാഴേന്ന് വിളിക്കുന്നു, എന്റെ പേര് സിന്ധു.
4: കല്ലുംതാഴയിൽ നിന്നും സിന്ധു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: നല്ല വിശേഷം സാർ, പറയുന്ന പേരൊക്കെ കേട്ടോണ്ടിരുന്നായിരുന്നു.
4: ഓക്കെ,
5: പിന്നെ ഞങ്ങൾ കണ്ടുവെച്ച പേരെല്ലാം പറഞ്ഞിട്ടുണ്ട്.
4: എന്ത് ചെയ്യാനാ, നേരത്തെ വിളിച്ച് പറഞ്ഞോളായിരുന്നാ.
5: ഇവിടെ അടുത്ത് രണ്ട് സ്ഥലമുണ്ട്, അത് പറയട്ടെ.
4: ആ പറഞ്ഞോളൂ.
5: പറഞ്ഞമാമ്പിളയുണ്ട്, ചാമ്പക്കുളമുണ്ട്, ആലങ്കോടുണ്ട്.
4: ആലങ്കോട്, ആ ആല്.
5: പിന്നെ വള്ളിക്കീഴുണ്ട്.
4: വള്ളിക്കീഴ്, ആ ഒരു വള്ളിയേ ഉള്ളൂ, മരമൊന്നും ഇല്ല, എന്നാലും പോട്ട്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്.
5: പഴവങ്ങാടിയുണ്ട്.
4: പഴവങ്ങാടിയില് അത് പഴമല്ലയോ, നമുക്ക് മരമാ വേണ്ടത്. ചെടി പഴല്ല, പഴം എന്ന് പറയുന്ന ഒരു ചെടിയില്ല.
5: ആ
4: വാഴയുണ്ട്, വാഴ വരുന്ന പറഞ്ഞോളൂ, വാഴപ്പള്ളി പറഞ്ഞോളൂ, കുഴപ്പമില്ല.
5: ആ
4: അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഒരെണ്ണം ചോദിക്കാം, അതുണ്ട്, അത് കേട്ടിട്ടുണ്ടോന്ന് പറഞ്ഞോ. വേങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലം
5: കേട്ടിട്ടുണ്ടോ?
4: വേങ്ങര, വേങ്ങര, വേങ്ങര, ഞാൻ പറഞ്ഞ പേര് വേങ്ങര. പഴങ്ങമ്മൂടിനകത്ത് ഇലഞ്ഞിമൂടുണ്ടെങ്കിലുണ്ട്. ഓക്കെ, എനിക്കറിഞ്ഞൂടാ, ഇലഞ്ഞിത്തറയുണ്ട്, ഇലഞ്ഞിത്തറ. അതെവിടാണ് ബദാമുക്ക്?
5: പരമിക്കാവിലോട്ട് പോകുന്ന വഴിക്കെങ്ങാണ്ടാണ് ഞങ്ങളുടെ ബേശരി പറഞ്ഞു.
4: ചുമ്മാ തള്ളി മറിച്ച് എന്നെ പറ്റിക്കാൻ തോന്നുന്നു.
5: അല്ല,
4: പറഞ്ഞു തന്നു. അപ്പൊ മേശരി പറഞ്ഞ ഇച്ചിരിയുടെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മേശരിക്ക് പോയിന്റ് ഗപ്പടിക്കാമായിരുന്നു. ഇത് പോയില്ലേ, എല്ലാം പോയി, എല്ലാം പോയി. അങ്ങനെയാണെങ്കിൽ ഇത് അല്ല, മേശരി എടുത്ത് ഈയൊരു ചോദിച്ചു, ഒരു കൂവപ്പൊടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഒരു കൂവ, കൂവപ്പൊടി, കൂവപ്പൊടി, കൂവപ്പൊടി, പൊടിയല്ല, പടി, പടി, കൂവപ്പടി. അങ്ങനത്തെ സ്ഥലമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പാലക്കാട് ഭാഗത്ത് എവിടെയോ ആണ്, കൂവപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്.
5: പിന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, താനിക്കമുക്കുണ്ട്.
4: താന്നി അതിനകത്ത്, താനിക്കമുക്കിനകത്ത് മരം ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ മരം ഉണ്ടല്ലേ, താന്നി മരം.
5: പിന്നെ കഴക്കൂട്ടം ഉണ്ട്,
4: അതിനകത്തില്ല മരമില്ല.

0: മാത്രമേ ഉള്ളൂ.
1: അല്ലല്ല
0: അത് മരമല്ല, അത് മരത്തിന്റെ ഒരു ശിഖരം അല്ലെങ്കിൽ തടി വെട്ടി ഇട്ടിരിക്കുമ്പോഴാണ് അതിന് പറയുന്ന പേരാണ്. ഓക്കെ ഓക്കെ, സമയം ഒരുപാട് ആകുന്നു. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ മേശിരിക്കും. അവിടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും കൂടെ കേൾക്കുക, എല്ലാം കൂടെ പാടുകയും ചെയ്യുന്നു.

പവിത്രൻ പറയുന്നൊരു കടവ് വരുന്നു കേട്ടോ, പറയുന്നു പൈനാപ്പിൾ മുക്കെന്ന് പറഞ്ഞൊരു മുക്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനിതൊന്നും കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ലാത്തതായിരിക്കും, അതുകൊണ്ടാണ്. അല്ലാതെ അത് അങ്ങനൊരു ഒരു സ്ഥലം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതെവിടെ മുറിച്ചാലും മൂട് എന്ന് പൊളയത്തോടെന്ന് പറയുന്നു, അതുപോലെ തന്നെ മാവാലും മൂട് ചീലാന്തി മുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ആ ചീലാന്തി മുക്കൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ മിനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മിനി ചാറുകാട് പറഞ്ഞിരിക്കുന്നതാണ് കാഞ്ഞിരം കുഴി, കാഞ്ഞിരം മരത്തിൻ്റെതാണ് കേട്ടോ. ചന്ദനത്തോപ്പ് കൊന്നേമുക്കൊക്കെ നമ്മൾ പറയുന്നത് കൊന്നേമുക്ക് നമ്മുടെ മയ്യനാട് കൊട്ടിയം റോഡിലുള്ളതാണ്. അതിനെക്കുറിച്ച് വേറെ ഒരുപാട് പേര് ആ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കോളും കൂടെ ഉണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ നമുക്ക് നോക്കാം. ഹലോ നമസ്കാരം. നമസ്കാരം, ആരാണ്, പേരൊന്ന് പറയാമോ? ജെറോം. ഓക്കെ, എന്ത് ചെയ്യുന്നു? സൗണ്ട്

0: ഭയങ്കരമായിട്ട് മുഴങ്ങിയാണ് കേൾക്കുന്നത്. എന്തെങ്കിലും ക്ലോസ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുകയാണോ? ക്ലോസ്ഡ് ആയിട്ടുള്ള ഹലോ. ആ ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. എന്ത് വർക്ക് ചെയ്യുന്ന പറഞ്ഞത്? ഓ, ഇന്റീരിയർ കട്ടന്റെ ഒക്കെ. വാ, ഓക്കെ ഓക്കെ. ആ ഇന്ന് വർക്ക് മങ്ങാടാണ്. ഇന്ന് വർക്ക് ഇല്ല.
1: വിളിക്കാറ്
0: പക്ഷെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും, സമയം പോകും.
1: ഓ, അതല്ലേ, രാവിലെ പോലെ കേട്ടോണ്ട് ഇപ്പം അത് കഥോത്സവരം കേട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ മനസ്സിൽ എന്റെ കൊച്ചിലെ ഉള്ള ഒരു 10-15 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേക്കുള്ള അവര് രണ്ട് സ്ഥലത്തിൽ ഞാൻ കേട്ട രണ്ട് സ്ഥലം പോയ
0: സ്ഥലമാണ്.
1: ആ ഒരു പേര് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് വിളിച്ചതാ.
0: പറഞ്ഞോളൂ, ഏതാണ്?
1: ഒന്ന് പനച്ചമൂട്.
0: പനച്ചമൂട്, ആ ആ.
1: പിന്നെ ഒന്ന് നമ്മുടെ കടക്കട്ട് എണ്ണപ്പനയുണ്ടായി.
0: എണ്ണപ്പന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്? അങ്ങനെ സ്ഥലമുണ്ട്.
1: എണ്ണപ്പന എന്ന് പറഞ്ഞാൽ അവര് ഞാന് കല്യാണത്തിന് പോയതാണ്. പെണ്ണിന്റെ
0: അത് ശരി. ഞാനിങ്ങനെ സംശയം കാണിച്ചപ്പോഴത്തേക്ക് അപ്പുറത്തിരുന്നുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി എം എസ്. ആ അങ്ങനെ ഉണ്ട് സ്ഥലം ഉണ്ടെന്ന് കേട്ടോ.
1: മൊത്തം പനയാ.
0: ഓ ശരി,
1: പനയുണ്ടല്ലോ.
0: മനസ്സിലായി.
1: ഒരു ഹൈ റേഞ്ച് ആണ്
0: നമ്മുടെ പാം ഓയില്.
1: ഞാൻ പോയത് രാത്രിയിലാണ്.
0: പാം ഓയിലിന്റെ ആ എണ്ണപ്പന അല്ലേ?
1: ആ എണ്ണ അതായിരിക്കാം.
0: അത്
1: അതാണ് പനയുടെ മൊത്തം ഏരിയ മൊത്തം പനയാണ്. നമ്മള് പോകുന്ന ഒരു പ്രത്യേകം പറഞ്ഞ ഒരു ഭീകരതയാണ്. എനിക്കിപ്പോ 58 വയസ്സുണ്ട്. ഞാൻ എന്റെ ഒരു 16-17 വയസ്സിലൊക്കെയാണ് കല്യാണം
0: പോയത്.
1: കടക്കില്. ആ ഉണ്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാറില്ല കടക്കില്. ഞങ്ങളുണ്ടായിരുന്നു കടക്കിലൊക്കെ.
0: എന്റെ
1: അമ്മയ്ക്കൊക്കെ ഞങ്ങള് എന്നെ പ്രസവിച്ച് ഇവിടെ കൊല്ലത്തായിരുന്നു.
0: ഞങ്ങള്
1: 5 പേരുണ്ട്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ.
0: അല്ലെ, നമ്മളെ
1: സ്ഥലങ്ങളെ
0: ഇതൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
1: നമ്മൾ
0: അത് കേട്ടിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ എണ്ണപ്പന
1: ആരും പറഞ്ഞില്ല.
0: എണ്ണപ്പന എനിക്കറിയാം, പക്ഷെ എണ്ണപ്പന എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും.
1: ആ എണ്ണപ്പന എന്ന സ്ഥലത്തിന്റെ പേര് കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ കടക്കലിലാണ് കല്യാണത്തിന് പോയത്. എന്റെ ഒരു ജ്യേഷ്ഠനാണ്, അവിടെ കല്യാണത്തിന് പോയിട്ട് ആ പെണ്ണിന്റെ വീട് അവിടെ ആയിരുന്നു. അപ്പൊ രാത്രിയിൽ ഇവര് ഈ പെണ്ണിന്റെ വീട്ടിലോട് ചെന്നപ്പോഴത്തേക്കെല്ലാം ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തിന്റെ പേര് ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് നല്ല ഓർമ്മയിലുണ്ടായിരുന്നു. എണ്ണപ്പന എന്നുള്ള സ്ഥലമുണ്ട്. കടക്കലാണ് സ്ഥലം.
0: കടക്കൽ
1: പുലിപ്പാറയെന്ന് പിന്നെയും കുറെ അങ്ങോട്ട് പോകും. കടക്കട അന്നത്തെ ദുഃഖമാണ്.
0: ഓക്കെ, സന്തോഷം സന്തോഷം. എന്തായാലും വിളിച്ചതിനകത്ത് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ടോണ്ടിരിക്കുന്നത്, ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ വിളിക്കുക. പുതിയ പുതിയ മതി മതി. പക്ഷേ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളോടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തരിക, അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മൾ ഒരുമിച്ചിരുന്ന് പാട്ട് കേൾക്കാൻ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. 2:43 ആയിട്ടുണ്ട്.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
5: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
4: എന്തിനാ? പത്രത്തിലിടാനാണോ?
5: ഏയ്, അല്ല, റേഡിയോയിൽ ഇടാനാ.
4: റേഡിയോയിലോ?
5: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
4: അതെയോ?
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്യുന്നതിന് ബന്ധപ്പെടുക. 9809016611
4: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
6: ഈ പറഞ്ഞതിനകത്ത് ആ 6-6 മാറ്റിയിട്ട് 3-3 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറായി കേട്ടോ ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ളത്. പക്ഷെ ഇനി ആരും മെസ്സേജ് അയക്കണ്ട, കാരണം 2 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഇപ്പൊ തന്നെ കുറേ മെസ്സേജുകൾ പെൻഡിംഗ് ആണ്. ഇന്ന് ഞാൻ ഒരുപാട് മെസ്സേജ് വായിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അമ്പിളി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, പുൽപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അതിനകത്ത് പലതും നമ്മളിവിടെ പറഞ്ഞതായതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മിനി മുകേഷിന്റെ വേറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ആളിന്റെ പേര് ഇവിടെ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് നിവർത്തിയില്ല. ലാസ്റ്റ് നമ്പർ 497 അവസാനിക്കുന്ന നമ്പറാണ്. ഹായ് സാറേ, പനയം മുളങ്കാടകം ആഞ്ഞിലത്താനം, ആഞ്ഞിലിത്താനം എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ, അത് ഞാൻ നേരത്തെ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആളിൻ്റെ പേര് എനിക്ക് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് പേര്

0: പറയാനായിട്ടൊരു നിവർത്തിയില്ല. കലാധരൻ കണ്ണനല്ലൂർ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം അയച്ചിരിക്കുന്നത് കണ്ണനല്ലൂർ മുഖത്തലയ്ക്ക് ഇടയ്ക്കായിട്ട് ഭയനം മൂട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയനം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണെന്ന് പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരിലാണ്. പക്ഷെ ഇപ്പൊ അവിടെ പിന്നീട് ഒരു തിയേറ്റർ അവിടെ വന്നു, അങ്ങനെ അത് തിയേറ്റർ മുക്കായി എന്ന് കലാധരൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. അപ്പം അതും ഒരു പുതിയൊരു അറിവാണ്. അങ്ങനെ നമുക്ക് കുറെ മെസ്സേജുകളാണ് നമുക്ക് ഇതിനുള്ളത്. പിന്നെ ഒരു മെസ്സേജ്, ആ മെസ്സേജിനകത്തും ആളിന്റെ പേരില്ല കേട്ടോ, പാലമുക്കെന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നതാണ്. 30:38 അവസാനിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ മെസ്സേജ് ഉണ്ട്, നമുക്കൊരു കോളിലൂടെ നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഉണ്ടല്ലോ, കുറെ നാളായി.
0: നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ്. എനിക്ക് അതാ, എനിക്ക് എന്നെ അല്ലേ അറിയത്തുള്ളൂ, എനിക്ക് മറ്റാരെ അറിഞ്ഞൂടാ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
1: സന്തോഷാറിനെ കണ്ട് സാറൊന്ന് ഒരു ചുവന്ന വഞ്ഞിലൊക്കെ ഇട്ട് പാത്തുമ്പാട് അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോ അതിനകത്ത് ഇരുന്ന്
0: ഞാൻ
1: പിള്ളേരെല്ലാം വന്ന് കണ്ടായിരുന്നു.
0: അതെ അതെ, ഞാൻ അവിടെ സ്റ്റേജിലായിരുന്നു.
1: ആ ഷുക്കൂറാന്റെ രാജം തന്നെയാണ്.
0: ഓക്കെ, ആ പറഞ്ഞോളൂ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോകുന്ന കുറച്ചു കൂട്ടം കഴിഞ്ഞ് വന്ന് ചാപ്പാട് കഴിഞ്ഞിട്ട് സാറായോണ്ടൊന്ന് വിളിച്ചു. ഒത്തിരി ആളെയല്ലേ വിളിച്ചത്?
0: അതെ അതെ, ഒത്തിരി നാളായി. ഒത്തിരി നാളായി.
1: അങ്ങനെ ഒരു രണ്ടൊന്ന് മഞ്ചാടിമുക്ക് എല്ലാവരും പറഞ്ഞു.
0: മഞ്ചാടിമുക്ക് ആരും പറഞ്ഞില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞോ. പിന്നെ
1: അത് അഷ്ടമുടിയിലാണ് മഞ്ചാടിമുക്ക്.
0: അത് ശരി.
1: കൊന്നമുക്കുണ്ട്.
0: കൊന്നമുക്കുണ്ട്, അതെ. കൊന്നമുക്ക് പറഞ്ഞു.
1: അത് കഴിഞ്ഞിട്ട് നമ്മളെ അണ്ടിക്കാവിലോട്ട് വന്ന ഇതുണ്ട്, ആ സ്ഥലം
0: ആഞ്ഞിലിമൂട്. അത് പറഞ്ഞു, ആഞ്ഞിലിമൂട് പറഞ്ഞു. അതുപോലെ തന്നെ ആലിൻ ചൂട് എന്ന് പറഞ്ഞുണ്ട്, അത് ചങ്ങനാശ്ശേരിയിലാണ് ആലിൻ ചൂട്.
1: പിന്നെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് താങ്ങിക്കുമുക്കിനപ്പുറം ആലുമൂട്.
0: ആലുമൂട്, ആലുമൂടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരോട് പറഞ്ഞു.
1: ആലുമൂട് പറഞ്ഞു
0: ഇഷ്ടംപോലെ, ഒരുപാട് പേര് പറഞ്ഞു.
1: ഇത് കൊന്നമുക്കും മഞ്ചാടിമുക്കും എല്ലാവരും പറഞ്ഞു.
0: പറഞ്ഞു കൊന്നമുക്കും പറഞ്ഞു, കൊന്നേമുക്കും പറഞ്ഞു. കൊന്നേമുക്കുണ്ട്, കൊന്നേമുക്ക് നമ്മുടെ കൊട്ടിയത്ത് നിന്നും മയ്യനാട് പോകുന്ന റൂട്ട്. കൊട്ടിയത്ത് നിന്നും
1: പ്രാക്കടത്ത് കൊന്നേമുക്കുണ്ട്, അച്ചമുടി മഞ്ചാടിമുക്ക്.
0: അതെ അതെ അതെ. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അതെ അതാണ്, ഈ യാത്ര ചെയ്യുന്നവരാകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാരണം അവരിങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചതിനകത്ത് ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ കുറച്ച് മെസ്സേജ് ഇവിടെ വായിക്കാനുണ്ട്.

കുറേ പേരുകൾ അതിനകത്ത് പറഞ്ഞ 101 പേരയച്ചിരിക്കുന്ന നൂർജഹാനാണ് കേട്ടോ ഇന്നത്തെ ഏറ്റവും ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത്. കുറേ നേരമായി മെസ്സേജ് അയച്ചിട്ട് 2 മണിക്ക് അയച്ച മെസ്സേജാണ് കേട്ടോ. ഞാനിങ്ങനെ വായിച്ചു വായിച്ചു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി. അതിനകത്ത് ഒരുപാട് പുതിയ സ്ഥലങ്ങൾ ഒരുപാട് അയച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടാകുന്നു കേട്ടോ. അത്രയ്ക്ക് പിന്നെ എലഞ്ഞിപ്പറയുണ്ട്, അതുപോലെ തന്നെ ചെത്തിപ്പുഴയുണ്ട്, കൊന്നയിൽ മുക്കുണ്ട്, പിന്നെ മറ്റേ ഇത് പറയുന്നത് ഇലവുംതിട്ടയുണ്ട്, ചെമ്മരുതിയുണ്ട്, അങ്ങനെ ഒരുപാട് കഴക്കൂട്ടം അതിന്. അതുപോലെ തന്നെ കുടപ്പനക്കുന്ന് ആരും പറഞ്ഞില്ല കേട്ടോ, കുടപ്പന ആ ഒരു പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പനയം, ഇങ്ങനെ ഒരുപാട് 101 പേരുകളാണ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നല്ലേ, ഞാൻ എനിക്കൊരു സ്ഥലപ്പേര് കിട്ടി എന്ന് പറഞ്ഞത്, അതെന്താണെന്നറിയാമോ? അതാണ് പെരുമ്പനച്ചി എന്ന് പറഞ്ഞത്. നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട് ഒരു മെസ്സേജ് വരും, പെരുമ്പനച്ചിയിലെ ടെമ്പറേച്ചർ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വരും കേട്ടോ. അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവന്നത്. ഇനിയും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ, പുതിയ മെസ്സേജുകൾ അയച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അനുപ്രിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നസീറ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വെള്ളിമണിൽ നിന്നും ഉണ്ണി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സുൽബത്ത് പഴയാറ്റുംകുഴി വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സിന്ധു മുണ്ടക്കൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആളിന്റെ പേര് ഇതിനകത്തില്ല കേട്ടോ, 8610 അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് വന്നിരിക്കുന്ന ലേഖ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സുനിത പ്രകാശ് മൈലാപ്പൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവരുടെ ഇന്നും മെസ്സേജുകൾ പേര് വന്നത് തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത്. ഇനി അതുപോലെ തന്നെ രജനി കൊട്ടിയം മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ മറ്റൊരു രജനി അയച്ചിട്ടുണ്ട്. ഇപ്പൊ രജനിമാരൊക്കെ ഒരുപാട് പേരുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് രജനിമാർ വരുന്ന സമയത്തെ നിങ്ങൾ അവരുടെ ആ ഒരു പേര് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്ഥലപ്പേരും കൂടെ ഒന്ന് വെക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. പിന്നെ എന്തായാലും ദാ നമ്മുടെ കുട്ടിസാറ് ഒരു മെസ്സേജ്, ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പരിപാടി സൂപ്പറായി, ബെല്ലടിക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ആശംസ്.

റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

ഐഡിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പോയാ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: നമസ്കാരം. കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രീഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ,
2: ഗുഡ് ഈവനിംഗ്, ഞാൻ ലതികയാണ്.
1: ഓക്കെ ലതികയമ്മ, അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് യോഗയും വായനാ ദിനത്തിനോട് അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഫുള്ള് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം US ജനറൽ അസംബ്ലിയിൽ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആരാണ്? അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം US ജനറൽ അസംബ്ലിയിൽ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി. ഹലോ, ഓപ്ഷൻസ് ഒന്നുമില്ല. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം US ജനറൽ അസംബ്ലിയിൽ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി
2: നരേന്ദ്രമോദി.
1: കറക്റ്റ് ആൻസർ ആണ്.
2: ഓക്കെ
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയൂ.
3: എന്റെ പേര് കൃഷ്ണേന്ദു, ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കുന്നു.
1: ഓക്കെ കൃഷ്ണേന്ദു, ചോദ്യം ഇതാണ്, അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു?
3: അറിയത്തില്ല.
1: അറിയത്തില്ല. ഓക്കെ സാരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
4: ഹലോ
1: ഹലോ, പേര് പറയോ.
4: ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മി, ചോദിക്കട്ടെ, എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്?
4: ജൂൺ
1: 19. കറക്റ്റ് ആൻസർ ആട്ടോ. പേര് പറഞ്ഞു. ഓക്കെ, ശ്രീകേശവ് ഏത് ക്ലാസ്സിലാ?
4: ഫസ്റ്റ്
1: സ്റ്റാൻഡേർഡ് അല്ലേ. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്നറിയോ? നമ്മളിന്ന് രാവിലെ റേഡിയോയിൽ പറഞ്ഞായിരുന്നു. ഓക്കെ സാരമില്ല മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, പേര് പറയോ.
5: അക്ഷയ്.
1: അക്ഷയ്, ഓക്കെ അക്ഷയ്, ചോദ്യം ഇതാണ്, അല്ലമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആണ് കറക്റ്റ് ആൻസർ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
1: ഹലോ, പേര് പറയോ.
6: രാഗ.
1: രാഗ, രാഗേന്നാണോ പറഞ്ഞേ? ഓക്കെ, നല്ല പേരാണല്ലോ. ചോദിക്കട്ടെ, യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയെന്ന് പറയണം. യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വേറെ ക്വസ്റ്റ്യൻ ഇല്ല, നമുക്ക് എല്ലാ യോഗയും വായനാ ദിനത്തിനോടും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതാ അറിയോ, ആൻസർ ഈസിയാ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാ. അറിയത്തില്ല. ഓക്കെ സാരല്ല മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട
6: ക്ലൂ
1: ഇല്ല. ഓക്കെ സാരല്ല കേട്ടോ. ഓക്കെ, അടുത്തൊരു കോള് എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഓക്കെ, കോള് കണക്ട് ആവുന്ന വേളയിൽ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. 4:30 വരെയാണ് നമ്മുടെ ടൈം. ഓക്കെ, നമ്മൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിയർ 107.8 ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പോൾ ഈ സമയം ഇപ്പോൾ 3:36 ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ സിദ്ധുക്കുട്ട, ചോദ്യം ഇതാണ്, നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആരാണ്?
7: മാധവിക്കുട്ടി.
1: മാധവിക്കുട്ടി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
1: ഹലോ, പേര് പറയോ.
8: ഷെഹിന.
1: ഷെഹിന, ഓക്കെ ഷെഹിന, ചോദിക്കട്ടെ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യോഗാദിനം എന്ന ആശയം അവതരിപ്പിച്ചത് എന്നാണ്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യോഗാദിനം എന്ന ആശയം അവതരിപ്പിച്ചത് എന്ന്?
8: 2021
1: അല്ല. അറിയോ, ക്ലൂ ഒന്നുമില്ല. 2021 അല്ല, കുറച്ചുകൂടെ ഒക്കെ ബാക്കിലോട്ട് വരും.
8: 2016
1: അല്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
9: ഹലോ
1: ഹലോ, പേര് പറയോ. റിയാൻ. ഓക്കെ റിയാൻ, ചോദ്യം ഇതാണ്, നേരത്തെ ചോദിച്ച ചോദ്യമാണ്, യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്?
9: നരേന്ദ്രമോദി.
1: യോഗയുടെ പിതാവ് മോനെ, യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഒരു മഹർഷിയാണ്, അറിയോ?
9: ഇല്ല.
1: ഓക്കെ, പതഞ്ജലി മഹർഷിയാണ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
10: ഹലോ
1: ഹലോ, പേര് പറയോ. ഓക്കെ റീതയമ്മ, ചോദിക്കട്ടെ. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുദിനി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുദിനി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? അറിയത്തില്ല. ഓക്കെ സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
1: ഹലോ, നമസ്കാരം.
11: നമസ്കാരം,
1: പേര് പറയൂ.
11: സുലോചന.
1: ഓക്കെ സുലോചന ചേച്ചി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യോഗാദിനം എന്ന ആശയം അവതരിപ്പിച്ചത് എന്ന്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യോഗാദിനം എന്ന ആശയം അവതരിപ്പിച്ചത് എന്ന്?
11: 2014 സെപ്റ്റംബർ 27
1: കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
11: ഹലോ,
1: പേര് പറയോ. ഓക്കെ ആരിഫ അമ്മ, ചോദിക്കട്ടെ. യോഗയുടെ പ്രഭു എന്നറിയപ്പെടുന്നത് ആരാണ്? യോഗയുടെ പ്രഭു എന്നറിയപ്പെടുന്നത് ആരാണ്?
7: എന്റെ മോളെ അറിയാവുന്നൊക്കെ ചോദിച്ച് അറിഞ്ഞ വിടാങ്ങി പറഞ്ഞു പറഞ്ഞു
9: തരണം. ആ
1: പറ പറ പറ മോനെ അറിയാമെങ്കിൽ ഒരു ദൈവത്തിനെ ബേസ് ചെയ്താണ്. അറിയോ
7: പറയേ.
1: ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കത് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ.
12: ഡേവിഡ് ക്ലിന്റു.
1: ഓക്കെ, ചോദിക്കട്ടെ. ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആരാണ്? ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ച മലയാളി ആരാണ്?
12: അറിയത്തില്ല.
1: ഓക്കെ, എസ് ശിവദാസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ.
12: ഓക്കെ,
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474243111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
1: ഹലോ, പേര് പറയോ.
13: സുൽത്താന.
1: സുൽത്താന, ചോദിക്കട്ടെ. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം നൽകുന്ന ഉത്തമമായ വ്യായാമ പദ്ധതി ഏതാന്ന് പറയണം.
13: യോഗ.
1: യോഗ ഉറപ്പാണോ? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ രേഷ്മ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്, ചോദിക്കട്ടെ അമ്മ.
14: ഞാൻ ആരാന്ന് മനസ്സിലായോ?
1: ആ മനസ്സിലായി. അമ്മ നടേന്ന്. ഓക്കെ, ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, യോഗയുടെ പ്രഭു എന്നറിയപ്പെടുന്നത് ആരാണ്?
14: മദർ തെരേസ.
1: ഏ, മദർ തെരേസ ഒന്നുമല്ല. യോഗയുടെ പ്രഭു എന്നറിയപ്പെടുന്നത്,
14: അത് ഒരു ആചാര്യനാണ്, യോഗാചാര്യൻ.
1: അത് യോഗയുടെ പിതാവ് മഹർഷി, പതഞ്ജലി മഹർഷി. അത് പതഞ്ജലി മഹർഷി യോഗയുടെ പിതാവ. ഇത് യോഗയുടെ പ്രഭു എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ല, ഇതൊന്നുമല്ല. നമ്മുടെ ഗോഡുകളായിട്ട് ബേസ് ചെയ്ത് വരുന്ന ദൈവങ്ങളുമായിട്ട്.
14: എന്തോ രേഷ്മ,
1: ദൈവങ്ങളുമായിട്ട് ദൈവങ്ങളുമായിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ് പ്രഭു എന്ന് പറയുന്നത്. കാരണം
14: ഹലോ,
1: ഹിന്ദുസിലെ മെയിൻ ദൈവങ്ങളുടെ പേരാ?
14: രാമായണത്തിലുള്ള ആരെങ്കിലും ആണോ?
1: അയ്യോ അല്ല.
14: അല്ല, ഒന്ന് പറയാൻ
1: അറിയോ?
14: ഒന്ന് പറഞ്ഞേ രേഷ്മ.
1: ശിവനാണ് ആൻസർ. ശിവൻ ശിവൻ
14: ശിവൻ.
1: ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ നമസ്കാരം, പേര് പറയൂ. ഭാസ്കരൻ ചേട്ടാ. ഇല്ല പെട്ടെന്ന് ചോദിക്കട്ടെ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി യു എൻ പ്രഖ്യാപിച്ചത് എന്നാണ്? ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി യു എൻ പ്രഖ്യാപിച്ചത് എന്നാണ്? അല്ല,
15: എവിടെ
1: താഴേക്ക്. ഡിസംബർ 11 ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളുടെ ഞാൻ രീഷ്മയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
9: ഹലോ ഹലോ, എന്റെ പേര് എലിസബത്ത് എന്നാണ്.
1: സിൽബത്ത്, എലിസബത്ത്. ഓക്കെ, ചോദ്യം ഇതാണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ്? അല്ല, കേട്ടില്ല. അല്ല, കേട്ടില്ല. അല്ല,
9: കുഞ്ഞുണ്ണിമാശാണോ?
1: അല്ല,
9: മറന്നുപോയി, അറിയായിരുന്നു.
1: ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, നമുക്ക് ഈ അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ ഹലോ, പേര് പറയോ. മിനി. ഓക്കെ മിനി ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തപസല്ലോ സുഖപ്രദം, ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ. ഓക്കെ മിനി ചേച്ചി, നേരത്തെ ചോദിച്ച ചോദ്യമാണ്, 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിന്റെ രചയിതാവ്?
9: കുമാരനാഥൻ.
1: അല്ല,
9: വള്ളത്തോൾ.
1: 2021 അറിയോ? അല്ല, രണ്ടായിരത്തി 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുധിനി എന്ന നോവലിന്റെ രചയിതാവ് അറിയോ?
9: അറിയില്ല.
1: അറിയത്തില്ല. ഓക്കെ, ആൻസർ സാറാ ജോസഫ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ,
9: ഏത് പരിപാടി ഇപ്പൊ നടക്കുന്നത്?
1: ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ. ഓക്കെ, ആ കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോളം ബ്രേക്ക് ആയിരിക്കുന്നു. നമുക്ക് ഹലോ, പേര് പറയോ അമ്മ. അമ്പിളി. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ? ചോദിക്കട്ടെ, മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം? അല്ല, ചേച്ചി കാവ്യം ഏതാണെന്നാണ്, സന്ദേശ കാവ്യം ഏതാണ്, എഴുതിയതല്ല. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ ഹലോ, പേര് പറയോ. ഓക്കെ ഗിരിജ ചേച്ചി, ചോദിക്കട്ടെ. എളുപ്പമുള്ളത് ആയിരിക്കും. ഓക്കെ,
9: എനിക്ക് അത്ര പഠിത്തം ഒന്നുമില്ല.
1: ഇത് ഇന്ന് നമ്മള് യോഗയും വായനാ ദിനവും ബേസ് ചെയ്താ ചേച്ചി ചോദിക്കുന്നത്. ചിലപ്പോ അറിയായിരിക്കും, നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് വേദത്തിലാണ് യോഗയെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്? ഏത് വേദത്തിലാണ് യോഗയെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്? നാല് വേദം ഇല്ലേ നമുക്ക്? അല്ലമ്മ, ഹിന്ദു വേദത്തില് നാല് വേദം ഇല്ലേ? ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, അങ്ങനെ.
15: എനിക്കറിയത്തില്ല.
1: ഓക്കെ, സാരമില്ല കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
16: ഹലോ, നമസ്കാരം മോളെ.
1: ഓക്കെ, നമസ്കാരം. പേര് പറഞ്ഞോ അമ്മ. ഓക്കെ, ആവിത അമ്മ, ചോദിക്കട്ടെ. സന്ദേശകാവ്യം മേഘസന്ദേശമല്ല. 2026 അന്താരാഷ്ട്ര യോഗാ ദിനം ഏത് സംസ്ഥാനത്താണ്? അല്ല. ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് തീ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
17: ഹലോ
1: ഹലോ, നമസ്കാരം. പേര് പറയോ. കേട്ടില്ല.
17: വിശാഖ്.
1: ഓക്കെ, ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ തവണ ചെയ്യാവുന്നതും ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതുമായ യോഗാസനം ഏതാണ്? ഏറ്റവും കൂടുതൽ തവണ ചെയ്യാവുന്നതും ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടതുമായ യോഗാസനം ഏതാണ്? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. സാറല്ല, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
18: ഹലോ, ഓക്കെ,
1: റിനോയ് ചോദിക്കട്ടെ. ഈ റീഡിംഗ് എന്നതിൽ ഈയെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ റീഡിംഗ് എന്ന ഇതില്ലേ, അതിൽ ഈ എന്താന്ന് പറയണം. ഈ അറിയോ?
18: ക്ലൂ
1: ക്ലൂ ഒന്നും ഇല്ല. ക്ലൂ, അതിന്റെ ക്ലൂ ഇല്ല, അതൊരു വേർഡാ. അറിയോ? ഓക്കെ സാറല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
19: ഹലോ
1: ഹലോ, നമസ്കാരം.
19: നമസ്കാരം.
1: പേര് പറയൂ ചേട്ടാ.
19: എന്റെ പേര് വിനോദ്.
1: ഓക്കെ, ചോദ്യം ഇതാണ്. സൂര്യ നമസ്കാരം എത്ര യോഗാസനങ്ങളുടെ ഒരു കൂട്ടമാണ്? സൂര്യ നമസ്കാരം എത്ര യോഗാസനങ്ങളുടെ ഒരു കൂട്ടമാണ്?
19: അഞ്ച്.
1: അല്ല.
19: ആറ്.
1: അല്ല.
19: നമസ്കാരം, പാദനമസ്കാരം വരുന്നുണ്ട്. വജ്രാസനം വരുന്നില്ല. ഹലോ.
1: അറിയോ?
19: അറിയത്തില്ല.
1: അറിയത്തില്ല. ഓക്കെ, 12 കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ
12: ഹലോ
1: ഹലോ
12: പേര് ഗുഡ് ഈവനിങ്
1: പേര് പറയോ
12: ഹലോ ഗുഡ് ഈവനിങ്
1: ഗുഡ് ഈവനിങ് പേര് പറയോ
15: പേര് അനസ് ഓക്കേ
1: അനസ്
15: അലക്സ് അലക്സ്
1: അലക്സ് ഓക്കെ ചോദിക്കട്ടെ ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഒഡീസിയും ഒന്നുകൂടുണ്ട് അറിയോ മറ്റത് ആലോചിച്ചു നോക്കിയാ കിട്ടുമായിരിക്കും ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ ഒഡീസിയും ട്രോജൻ യുദ്ധത്തെ കുറിച്ചും അക്ലസ് എന്ന യോദ്ധാവിനെ കുറിച്ചും പ്രതിപാദിപ്പിക്കുന്ന ഇലിയഡ് ആണ് കറക്റ്റ് ആൻസർ ആ ഒഡീസി ഇലിയഡ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ചേട്ടാ വിളിച്ചതിൽ സന്തോഷം ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ഹലോ
20: ഹലോ ഞാൻ പാരിപ്പള്ളി സ്റ്റുഡിയോ ആണ്
1: കേട്ടോ ഓക്കെ ചോദിക്കട്ടെ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാന്ന് പറയണം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഞാനിപ്പൊ തൊട്ട് മുന്നേ ചോദിച്ച ചോദ്യത്തിനകത്ത് അതിന്റെ ആൻസർ ഉണ്ട്
20: മെസപ്പൊട്ടോമിയയുടെ ഇന്നത്തെ ഇറാഖ്
1: പ്രശ്നം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാന്ന് പറയണം അല്ല ഓക്കെ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ് ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ആരാ നോക്കാം ഹലോ ഹലോ ഹലോ ഓക്കെ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ് നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ആരാ നോക്കാം ഓക്കെ കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ് ബ്രേക്കിന് ശേഷം തിരികെ എത്താം
21: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ അതെ ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം കോൾ 8714624010
22: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ് എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ
23: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है

0: തിരികെത്താം കിട്ടിയേ കിട്ടി പോയ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474 2931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ഹലോ. പേര് പറയോ.
1: നിത്യ എന്നാണ് എന്റെ പേര്.
0: ഓക്കെ നിത്യ, ചോദ്യം ഇതാണ്, 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏതാണ്? 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി. ആ, ആലോചിച്ചോ. ഓക്കെ, അറിയോ? ജോർജ് ഓണക്കൂറിന്റെ കൃതിയാണ്. അറിയോ? ഹൃദയരാഗങ്ങൾ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോളത്തിലുണ്ട്. ഹലോ, ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: ഹലോ. പേര് പറയോ.
2: അനുപമ.
0: അനുപമ കുട്ടി ഏത് ക്ലാസ്സിലാ? ആ, ഇപ്പൊ ഓർമ്മ വന്നു. കൊറച്ച് നാൾ എവിടെ ആയിരുന്നു? സാരല്ല, ചോദിക്കട്ടെ. ഇന്ന് എല്ലാ ഇച്ചിരി കട്ടിയുള്ള ചോദ്യമാണ്. ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ മോളെ. എല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് ആണ്, ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞാ മതി. ഏത് വേദത്തിലാണ് യോഗയെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്? ഏത് വേദത്തിലാണ്? കേട്ടില്ല, ഏത് വേദത്തിലാണ് യോഗയെ കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്? അറിയോ? അറിയോ? നമ്മുടെ നാല് വേദം ഇല്ലേ, നാല് വേദങ്ങൾ, അതില് അഥർവ ഒഴിച്ചിട്ട് ബാക്കി മൂന്നെണ്ണത്തി ഒരെണ്ണം. ആ, ഋഗ്വേദം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
0: ഹലോ. പേര് പറയോ.
3: പേര് വിശാൽ.
0: കുറച്ചു മുന്നേ
3: കട്ടായിപ്പോയിരുന്നു.
0: നേരത്തെ ചോദിച്ചായിരുന്നല്ലോ.
3: ചോദ്യം കേട്ടില്ലായിരുന്നു.
0: ഓക്കെ, ചോദ്യം ഇതാണ്, യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യോഗ എന്ന വാക്കിന്റെ അർത്ഥം. അറിയത്തില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
4: ഹലോ,
0: ഹലോ. പേര് പറയോ.
4: ദേവദാസേട്ടാ.
0: ഓക്കെ, ദേവദാസേട്ടാ, ചോദിക്കട്ടെ.
4: ചോദിച്ച ചോദ്യം ചോദിക്കില്ലേ, ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ.
0: ഇല്ല, പുതിയ നല്ല ഫ്രഷ് ചോദ്യം
4: തരാം.
0: ബാലമുരളി എന്ന തൂലികാനാമത്തിൽ

0: രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്?
1: ബാലമുരളി അല്ലേ? ബാലമുരളി ഓർമ്മ വരത്തില്ല,
0: ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, സരള, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അവധി, നമുക്ക് അടുത്തൊരു കോൾ കണക്ട് ആകുന്നതേ ഉള്ളൂ. ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ
0: ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഹലോ ആ പറഞ്ഞോ മോനെ, പേര് പറഞ്ഞോ.
2: അഭിഷേക്.
0: അഭിഷേക്, ചോദിക്കട്ടെ. സാരേ ജഹാംസേ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? സാരേ ജഹാംസേ അച്ഛ എന്ന ദേശ ഹിന്ദിയല്ല, ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? പറ ക്ലൂ. ക്ലൂ ഒന്നുമില്ല, ക്ലൂ ഇല്ല. അറിയാവുന്ന ഭാഷകളൊക്കെ പറഞ്ഞു. ഈ ഹിന്ദിയും മലയാളവും അതൊന്നുമല്ല. അല്ല,
2: അറിയത്തില്ല,
0: അറിയത്തില്ല. ഓക്കെ, സാരമില്ല മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രീഷ്മയാണ്. അപ്പോൾ ഈ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആ കോള് വീണ്ടും ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു കോള്. ഓക്കെ, ആ കോളും കണക്റ്റ് ആയിട്ടില്ല. വിളിക്കുന്ന നമ്പർ ഓക്കെ നമുക്ക്. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: കൃഷ്ണദേവ്.
0: കൃഷ്ണദേവ്, ചോദിക്കട്ടെ മോനെ. നേരത്തെ ചോദിച്ചു ചോദിക്കണ, ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? അറിയത്തില്ല. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അല്ലല്ല, ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ.
3: എന്റെ പേര് സതീഷ് കുമാർ.
0: ചോദിക്കട്ടെ.
3: ഹലോ
0: ഹലോ, ചോദിക്കട്ടെ.
3: ആ, എന്റെ പേര് സതീഷ് കുമാർ.
0: ആ, കേട്ടു.
3: നമ്മള് ആനന്ദടുത്ത് നമ്മളൊരു ഓട്ടോ ഓടിച്ച കട നടത്തിട്ടുണ്ട്.
0: ചോദിക്കട്ടെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ.
3: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ, സോറി, അറിയില്ല.
0: ഓക്കെ സരള, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, അതും ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: സുദർശനൻ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഓക്കെ സരള, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയോ.
5: ഹലോ,
0: പേരൊന്നുകൂടെ പറയോ. ഓക്കെ ആ ചേട്ടാ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത്? ആ കേക്കാം, ഞാൻ പറയുന്ന കേക്കാവോ?
6: ഹലോ
0: ചേട്ടാ, ഞാൻ പറയുന്ന കേക്കാവോ? ഹലോ, ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയൂ.
7: ഞാൻ സൂര്യ പ്രഭാകർ, കുളമട.
0: ഓക്കെ, ചോദിക്കട്ടെ.
7: ആ ചോദിച്ചോ.
0: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്?
7: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ, ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ?
0: ഓപ്ഷൻ ഇല്ല.
7: ഇന്ദുലേഖ
0: അല്ല.
7: അല്ല, വാസനവികൃതി.
0: വാസനവികൃതി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയോ.
8: ശോഭന.
0: ഓക്കെ ശോഭനയമ്മ, ചോദിക്കട്ടെ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പന ശാലകളുടെ പേരെന്താണ്? കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പന ശാലകളുടെ പേര്, എസ് പി സി എസ് ന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ നമ്മളെ കൊല്ലത്തൊക്കെ ഉണ്ട്.
8: കൊല്ലത്തുണ്ട്.
0: നാഷണൽ ബുക്ക് സ്റ്റോള് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ. ആ ഓക്കെ, ശശിധരൻ ചേട്ടാ, ചോദിക്കട്ടെ.
9: അല്ല, നിങ്ങൾ വിളിക്കുമ്പോ എല്ലാം നിങ്ങളെ റേഡിയോ എന്താ ഈ കംപ്ലൈന്റ്?
0: ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ. ഓക്കെ, അക്കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം ഈ നമ്മൾ സമയം ഇപ്പോൾ 4:13 4:30 വരെയാണ് നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കാനുള്ളത്. അപ്പം ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോളുകൾ കണക്റ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരോ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പം ഈ നമുക്ക് കോള് കണക്റ്റ് ആയിട്ടുണ്ട്, ആരാ നോക്കാം. ഓക്കെ, അപ്പോൾ കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. നമുക്കൊരു ഷോർട്ട് ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.

0: ഓക്കെ, തിരികെ താം കിട്ടിയ കിട്ടി പോയാ പോയിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഓക്കെ, അമ്മ പേര് പറയോ.
1: ഷമീന.
0: കേട്ടില്ല.
1: ഗീത.
0: ഓക്കെ, സോറി സോറി, പെട്ടെന്ന് മൈൻഡ് ഒന്ന് പോയോണ്ടാണ്. അതെ അതെ, ഇടയ്ക്കൊന്ന് പോയി. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്?
1: ക്ലൂ വല്ലതും ഉണ്ടോ?
0: ക്ലൂ ഒന്നുമില്ല, നമ്മുടെയൊക്കെ സ്ഥിരം ഉള്ള ഒരു കവിയാണ്. അല്ല.
1: എഴുത്തച്ഛൻ.
0: അല്ല. ഞാൻ ചിരിച്ചതൊന്നുമല്ല.
1: ഓ,
0: ഞാൻ ചിരിച്ചതുകൊണ്ടൊന്നുമല്ല. വള്ളത്തോൾ നാരായണ മേനോനാണ് കറക്റ്റ് ആൻസർ കേട്ടോ.
1: വള്ളത്തോൾ നാരായണ മേനോൻ.
0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
0: ഹലോ, പേര് പറയോ.
2: ഞാൻ ആഷിക്ക്.
0: ഓക്കെ, ചോദിക്കട്ടെ. അയ്യോ, നമുക്ക് ഇങ്ങോട്ടുള്ള ചോദ്യം ഇല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മാത്രമാണ് ചോദ്യം. അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ. ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്?
2: ക്ലൂ എന്തെങ്കിലും?
0: ക്ലൂ ഒന്നുമില്ല. ഉണ്ണുനീലി സന്ദേശം കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ.
0: ഹലോ, പേര് പറയോ.
3: മായ.
0: ഓക്കെ, മായ ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്?
3: ഉളിയക്കോവിൽ.
0: ഉളിയക്കോവിൽ. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്കിത് ഈ അടുത്തൊരു കോള് വരുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
4: ഹലോ, കേക്കാവോ?
0: ആ, പേര് പറഞ്ഞോ.
4: പേര് ആൻസി.
0: ചോദിക്കട്ടെ. ഹലോ.
4: ചോദിച്ചോളൂ. 2021
0: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്?
4: അറിയില്ല.
0: ഓക്കെ, സാരുല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ.
0: ഹലോ, പേര് പറയോ.
5: കുട്ടി സാർ.
0: കുട്ടി സാർ. ഓക്കെ, ചോദ്യം ഇതാണ്, യോഗയുടെ പ്രഥമ വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ്? യോഗയുടെ പ്രഥമ വനിത എന്നറിയപ്പെടുന്നത്? അറിയത്തില്ല. ഓക്കെ, ഇന്ദ്രാദേവിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹലോ.
5: ചങ്ങമ്പുഴ.
0: രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ. സുധീഷ്. ഓക്കെ, ചോദ്യം എന്താണ്? ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാന്ന് പറയണം. പ്രാചീന സാഹിത്യം അറിയത്തില്ല. ഓക്കെ, ഗ്രീക്ക് സാഹിത്യമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയോ.
7: ദീപക് ദേവ്.
0: ദീപക് ദേവ്, ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
7: ദീപക് ദേവ് വിളിക്കുന്നത് രണ്ടാം കുട്ടി.
0: ചോദ്യം ഇതാണ്, 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബാലസാഹിത്യ കൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ്. അല്ല, രഘുനാഥ് പാലേരിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയോ.
8: അനിത ജോൺ.
0: അനിത ജോർജ്. ഓക്കെ, ചോദിക്കട്ടെ. വലിയൊരു ലോകം മുഴുവനും നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ, ആരുടെ വരികളാണ്? വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ, ആരുടെ വരികളാണ്? ക്ലൂ ഒന്നുമില്ല.
8: ഓപ്ഷൻസ് എന്തെങ്കിലും?
0: ഓപ്ഷൻസ് ഇല്ല.
8: കുഞ്ഞുണ്ണി മാഷിന്റെ ആണോ?
0: കുഞ്ഞുണ്ണി മാഷ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474249311111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് കണക്റ്റ് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 04. ഓക്കെ, കോള് കണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക, ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: ശ്രീലത.
0: ഓക്കെ, ശ്രീലത ചേച്ചി, നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, സാരെ ജഹാംസേ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്?
9: മറാത്തി.
0: അല്ല.
9: ഗുജറാത്തി.
0: അല്ല. അറിയോ? ഉറുദു ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഉറുദു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു കിട്ടിയ കിട്ടി പോയാ പോയിലൂടെ കേട്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് രേഷ്മ.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബേൾസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ദേവസൂര്യ എന്നാണ് പേര്. നല്ല പേരല്ലേ ദേവസൂര്യ? ദേവനും സൂര്യനും എല്ലാവരും മിക്സഡ് ആയിട്ടുള്ളൊരു പേരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിന്, കുട്ടി ഗസ്റ്റിനുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ദേവസൂര്യയുടെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് ദേവസൂര്യ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം
0: സുഖമായിരിക്കുന്നു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഫിഫ്ത്തിലാ
0: പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ചിന്മയ സ്കൂളിലാണ് പഠിക്കുന്നേ അല്ലയോ? ഓക്കെ, അപ്പൊ നേരത്തെ ആ സ്കൂളിൽ തന്നെ ആണോ?
1: അല്ല, നേരത്തെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ,
0: ഇപ്പൊ ചിന്മയിലോട്ട് മാറിയാ. ഓക്കെ, എന്ത് പറ്റി അവിടെ മാറാൻ കാര്യം?
1: റോഡ് പണി.
0: റോഡ് പണി. അപ്പൊ നമുക്ക് യാത്രയ്ക്കൊക്കെ ഭയങ്കര അസൗകര്യം ഫീൽ ചെയ്യുന്നല്ലേ, അതുകൊണ്ട് കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് പോകാൻ വേണ്ടി നമ്മള് അടുത്താണോ ചിന്മയ സ്കൂള്? ഓക്കെ, മോൻ വീട് എവിടെയാണ്?
1: ചമ്മക്കാട് അഞ്ചാംകുട്ടി.
0: ചമ്മക്കാട് അഞ്ചാംകുട്ടിയിലാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേട്ടൻ, അമ്മുമ്മ.
0: ചേട്ടൻ, അമ്മുമ്മ,
1: അച്ഛൻ, അമ്മുമ്മ.
0: ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ? അടിപൊളിയാണോ? അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ സിവിൽ എഞ്ചിനീയർ.
0: സിവിൽ എഞ്ചിനീയർ അല്ലേ. ഓക്കെ, വർക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, അമ്മയോ?
1: അമ്മ
0: ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയാണ് അല്ലേ. നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരണ്ടേ അമ്മ? നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഉഷാറായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം?
1: അമ്മ
0: ആയിരിക്കണം അല്ലേ. അപ്പൊ അച്ഛൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു അല്ലേ, അമ്മ നല്ല ഭക്ഷണം വെച്ചിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു?
1: പഠിക്കുന്നു.
0: നല്ല ജോലി അതല്ലേ, അതൊരു നല്ലൊരു ജോലിയല്ലേ കേക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ ചേട്ടൻ ഉണ്ടല്ലേ, ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ചേട്ടൻ പഠിക്കുന്നു, പ്ലസ് വൺ
0: പഠിക്കുന്നു. എങ്ങനെ ചേട്ടനും ഇനിയും തമ്മിൽ അടിയൊക്കെ കൂടാറുണ്ടോ?
1: ഇല്ല.
0: വഴക്ക കൂടാറില്ലേ?
1: ഇല്ല.
0: ഒരു പ്രശ്നവുമില്ല?
1: ഇല്ല.
0: രണ്ടുപേരും ഭയങ്കര സന്തോഷമാണ്. അത് ശരി, അടിപൊളിയാണല്ലോ. സാറിന് ചേട്ടനും അനിയനൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടാറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ പിള്ളേര് പറയുന്നത്. ഓ, ചേട്ടനും നമ്മളെ ആൾ അടികൂടാറുണ്ട്. പക്ഷെ നിങ്ങളെ അടിയൊന്നും ഇല്ല?
1: ഇല്ല,
0: ഇതുവരെ അടി കൂടിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഇതൊരു മാതൃകയാണ് കേട്ടോ നമ്മുടെ ദേവസൂര്യ. ദേവസൂര്യ എന്താണ് ആ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സുന്ദരം എന്നാണോ?
1: സുന്ദരായിട്ട് പേര്, പിന്നെ ദേവൻ ദേവസൂര്യ, സൂര്യ സൂര്യ.
0: ഇതൊക്കെയാണ് പേര്. ഒരുപാട് പേരുണ്ടോ?
1: ഇല്ല
0: ഇല്ല. വീട്ടിലെന്താ വിളിക്കുന്നേ?
1: ദേവസൂര്യ.
0: അത് തന്നെയാണല്ലേ, വീട്ടിൽ വിളിക്കാൻ പ്രത്യേകം പേരൊന്നും ഇല്ലല്ലേ. ദേവസൂര്യ എന്തിനാ വേറെ വേറൊരു പേര്? ദേവസൂര്യക്കകത്ത് തന്നെ വേണമെങ്കിൽ രണ്ടുപേരും വിളിക്കാം, ദേവാന്ന് വിളിക്കാം, സൂര്യ എന്ന് വിളിക്കാം. കേട്ടോ, ഞാൻ എന്ത് വിളിക്കണം?
1: ദേവസൂര്യ
0: മൊത്തം തന്നെ വിളിക്കണം അല്ലേ. അല്ലെങ്കിൽ ആ ദേവസൂര്യക്ക് വിഷമമാവൂലേ?
1: അങ്ങനൊന്നും
0: ഇല്ല അല്ലേ. ഒക്കെ, ദേവസൂര്യക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തുവാ?
1: അപ്പോ ഉള്ളിക്കറി.
0: ഓ, അപ്പോ ഉള്ളിക്കറി. ഇന്ന് അപ്പോ ഉള്ളിക്കറി കഴിച്ചോ? അതാണ് നല്ല നല്ല നല്ല ഒരു ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന് വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലയോ? ആ വെക്കേഷൻ സമയത്തൊക്കെ എന്ത് ചെയ്തു?
1: വെക്കേഷൻ സ്ഥലത്ത് പോയി.
0: ഏത് സ്ഥലത്ത്?
1: മീൻപിടിപ്പാറ.
0: മീൻപിടിപ്പാറ. ഇപ്പൊ അവിടെ പോയി എന്തൊക്കെ ചെയ്തു?
1: അവിടെ പോയി എൻജോയ് ചെയ്തു, കളിച്ച്.
0: വീട്ടിൽ എല്ലാരും ഒരുമിച്ചാണോ പോയത്?
1: അച്ഛനും അമ്മൂമ്മയും ഇല്ലായിരുന്നു.
0: അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലേ?
1: അച്ഛന് ജോലി തന്നെ, അമ്മൂക്ക് കാലി ചെയ്യാ.
0: ഓ, രണ്ടുപേർക്കും രണ്ട് തിരക്കുകളിലാണ് അല്ലേ. ഓക്കെ, അതാണ് നിങ്ങൾ ബാക്കി എല്ലാരും കൂടെ പോയല്ലേ. അനിയനും അമ്മയും, അല്ല ചേട്ടനും അമ്മയും സൂര്യയും കൂടെ പോയല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടൊക്കെ മീൻപിടിപ്പാറയൊക്കെ?
1: കൊള്ളാന്. ചേട്ടനും അമ്മയും ഞാനും അമ്മയുടെ ഫ്രണ്ടും അമ്മയുടെ ഫ്രണ്ടിന്റെ മോളും അമ്മയുടെ ഫോണിന്റെ വേറൊരു മോളും
0: എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും പോയി അടിച്ചു പൊളിച്ചു ദേവസൂര്യ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ദേവസൂര്യക്ക് പിന്നെ വേറൊക്കെ വിശേഷങ്ങളൊക്കെ പറ ദേവസൂര്യയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. എത്ര പേര് ദേവസൂര്യയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അറിയാമോ?
1: ശേഷം പറഞ്ഞ ഇപ്പൊരു വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവും.
0: വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവും. അതെന്താണ് വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നേ?
1: അത് സ്പീഡിൽ വരുന്നു ബൈക്ക്.
0: ബൈക്കൊക്കെ സ്പീഡിൽ വരുന്ന കാരണം
1: ആക്സിഡന്റ് ഒക്കെ വരും.
0: എവിടാണ്? വീട്ടിലോ? അയ്യോ, വീട്ടിന്റെ അകത്ത് കയറി വരുമോ?
1: ഇല്ല.
0: പിന്നെ
1: മതിലി ഇന്നാഴ്ച മതിലി ഇടിച്ചേന്.
0: ഓ, വീട്ടിന്റെ മതിലി വന്ന് ഇടിക്കും? ഓ, അപ്പൊ ദേവസൂര്യയുടെ വീട്ടിന്റെ മതിലെ വന്ന് ഇടിക്കുന്നത്? ഈ ആക്സിഡന്റ് നടക്കുന്നെല്ലാം ആ മതിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനിപ്പോ എന്താ ഇപ്പൊ ഒരു സൊല്യൂഷൻ?
1: സൊല്യൂഷൻ പറഞ്ഞാ സ്പീഡ് പോല്.
0: ആ, യാത്രക്കാർ സ്പീഡിൽ പോവല്ലോ അല്ലേ, അതേ ഉള്ളു ഏക മാർഗം
1: അല്ലേ. ഹെൽമെറ്റ് വെക്കണം.
0: ഹെൽമെറ്റ് വെക്കണം. ആ, അപ്പൊ ദേവസൂര്യ കണ്ടുപിടിച്ച ഒരു മാർഗം അതാണ്. കാര്യം ദേവസൂര്യയുടെ വീട്ടിന്റെ മതിലാണെങ്കിലും ദേവസൂര്യക്ക് പറയാം, അതൊന്നും അല്ല. നമ്മൾ ഇനിയുള്ള യാത്രക്കാർ സൂക്ഷിച്ചു പോവുക, ഹെൽമെറ്റ് വെക്കുക എന്നൊക്കെ ഉള്ളതാണ് ദേവസൂര്യക്ക് പറയാനുള്ള അഭിപ്രായം അല്ലേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക?
1: അല്ലെങ്കിൽ
0: എന്താണെന്ന് സംഭവിച്ചത്?
1: ഒരാളെ സ്പീഡ് വന്ന് നമ്മളെ മതിലി ഇടിച്ച്.
0: മതിലി ഇടിച്ച്
1: മരിച്ചുപോയി.
0: അല്ല, മരിച്ചുപോയി അല്ലേ. ഓക്കെ ഓക്കെ. ആഹാ, ദേവസൂര്യ കണ്ടോ ഇതൊക്കെ? അയ്യോ, എന്ത് തോന്നി അന്നേരം മനസ്സില്?
1: മനസ്സില്
0: വിഷമം തോന്നിയില്ലേ? ഇങ്ങനെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ തോന്നിയില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിതം അവസാനം വരെ പാഠമല്ലേ നമുക്കത്? അങ്ങനെ പോയതുകൊണ്ടല്ലേ അതൊക്കെ സംഭവിച്ചത്? അപ്പൊ നമ്മൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ കൊച്ചുകൂട്ടുകാരെല്ലാരും വളർന്ന് വലുതായി വരികയാണ്, അവരും ബൈക്കൊക്കെ എടുക്കുമ്പോഴെല്ലാരും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദേവസൂര്യക്ക് പറയാനുള്ളത് അല്ലേ. ഹെൽമെറ്റ് വയ്ക്കുക, സ്പീഡ് കുറച്ച് പോവുക അല്ലേ. അപ്പൊ വളരെ സുരക്ഷിതമായിട്ടൊക്കെ പോവുക. ഓക്കെ, പിന്നെ ദേവസൂര്യ പാട്ടൊക്കെ പാടും? പാടും. അപ്പൊ നമുക്ക് ഒരു കുറച്ച് പാട്ട് വരി കേട്ടാലോ? ഇത് പാടാമോ? ഏതാ പാട്ടാ പാടുന്നേ? ARM സിനിമയിലെ പാട്ടാണ് പാടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാം. ഞങ്ങൾക്ക് എല്ലാം കേട്ടോളം വേദന ഇങ്ങനെ കാത്തിരിക്കുക ദേവസൂര്യയുടെ പാട്ട്. ഓക്കെ അല്ലേ, പാടിക്കോ.
1: അങ്ങുവാന തോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിരിക്കളിക്കുള്ളില് ചോരക്കമ്മുവൽ, ഇന്നു നീരത്തുരത്തില് നീ പറപ്പിള്ളിടും, അമ്പിരിക്കളിക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് എത്തിയ ചെല്ലവുമായി തനെ വളഞ്ഞു കയറി തുരുത്തില്ലെന്ന്
0: പറന്നുപോയി. ഏതായാലും നല്ല നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ട്, നന്നായിട്ട് പാടി. പിന്നെ അക്ഷരങ്ങൾ കുഴപ്പമില്ല, അത് അത് നമ്മളത് ശരിയായിക്കോളും, അതൊക്കെ അങ്ങ് ശരിയായി വന്നോളും കേട്ടോ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ഒന്നും ആവേണ്ട. അപ്പൊ എന്തായാലും എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ട്യൂണൊക്കെ കറക്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ പാട്ടൊക്കെ പഠിച്ചാലും മിടുക്കനായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, എല്ലാം റെഡി ആയോ? സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ റെഡി ആയോ? എന്നാ സ്കൂൾ തുറക്കുന്നേ?
1: ജൂൺ 1.
0: ഉറപ്പിച്ചോ? ഓക്കെ, പുതിയ ഉടുപ്പും പുതിയ ബുക്കുകളും ബാഗും ഒക്കെ വാങ്ങിയോ? എന്തൊക്കെ വാങ്ങി?
1: ഉടുപ്പ്, ബാഗ്, പിന്നെ പെൻസില്, ഇറേസറ്, വാട്ടർ ബോട്ടില്,
0: എല്ലാം വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചൊക്കെ തയ്യാറെടുപ്പ് എടുത്തിരിക്കുക പുതിയ സ്കൂള് കാണാൻ വേണ്ടിട്ട് അല്ലേ. പുതിയ സ്കൂളൊക്കെ കണ്ടോ?
1: കണ്ടു.
0: എങ്ങനെയുണ്ട്?
1: കൊള്ളാം.
0: പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ ഇനിയിപ്പം അല്ലേ. നേരത്തെ ഉള്ള ഫ്രണ്ട്സ് ഒന്നും ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഓക്കെ, നേരത്തെ ആരായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്?
1: ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നേരത്തെ നീരജ്.
0: നീരജ് ആയിരുന്നു. അപ്പൊ നീരജിനെ ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നില്ലേ? ഇനി പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ് അല്ലേ. നേരത്തെ ഉള്ള ടീച്ചേഴ്സിനെ ഒന്നും ഇനി കാണാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ഇനി കാണാൻ പറ്റില്ല അല്ലേ. ഇനി എവിടെങ്കിലും ഒക്കെ റോഡ് വെച്ച് കണ്ടാ കണ്ട്. അപ്പൊ സങ്കടം ഉണ്ടോ? ഉണ്ട്. ഈ സങ്കടമൊക്കെ എങ്ങനെ തീർത്തേ? ഈ സങ്കടം തീരണമെങ്കിൽ കൊറേ നാള് കഴിയും. അച്ഛനും അമ്മയ്ക്ക് അറിയുന്നുണ്ടോ ഈ സങ്കടത്തിന്റെ കാര്യം? പാവപ്പെട്ട ദേവസൂര്യ മനസ്സിലടക്കി ഈ സങ്കടം ഒതുക്കി വെക്കുന്ന കാര്യം അച്ഛനും അമ്മയും അറിയുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയുന്നത്? അവരെങ്ങനെ അറിയിച്ചത്?
1: സ്കൂളിന്ന് വേറെ സ്കൂളിലോട്ട് മാറ്റുമ്പോ
0: അറിഞ്ഞോളും അല്ലേ. അപ്പൊ എന്താ ചെയ്യും ദേവസൂര്യ?
1: ഞാൻ വിഷമിക്കും.
0: എങ്ങനെ വിഷമിക്കും? ദേവസൂര്യ വിഷമിക്കുന്നത് കാണണമെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ അതെങ്ങനെ മനസ്സിലാവും?
1: അത് വിഷമം കണ്ട് മനസ്സിലാവും.
0: അതെങ്ങനെ വിഷമിക്കുന്നത് ദേവസൂര്യ? ദേവസൂര്യയുടെ വിഷമം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ദേവസൂര്യ എങ്ങനെ വിഷമിക്കുന്നത്? കരയാണോ?
1: അല്ലെങ്കിൽ
0: പിന്നെ വേറെയോ? അതെന്തൊരു വിഷമമായിരിക്കും? ഇപ്പൊ ദേവസൂര്യ വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ ഞാൻ മനസ്സിലാക്കും?
1: എന്റെ മുഖം കണ്ട്.
0: മുഖമൊക്കെ അടിപൊളിയാണല്ലോ. പിന്നെ എങ്ങനെ ഈ മുഖത്ത് വിഷമം വരും നമ്മൾ എങ്ങനെ മനസ്സിലാക്കും നീ പറയുന്നേ? ഇപ്പൊ തന്നെ നല്ല സുന്ദര കുട്ടനായിട്ട് ചന്ദനക്കുരിയൊക്കെ ഇട്ട് ഐശ്വര്യമായിട്ടിരിക്കും, ഈ മുഖത്ത് വിഷമം വന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
1: വിഷമിക്കുന്ന ഓരോ ഇരിക്കും.
0: വിഷമം എങ്ങനെ ഊറിയിരിക്കും?
1: ഇപ്പൊ ഇല്ല വിഷമം.
0: വിഷമം എങ്ങനെ എങ്ങനെ ഇരിക്കും?
1: വിഷമം മുഖത്ത് വേറെ മുഖത്ത് വിഷമം വരും. ഇപ്പൊ വിഷമം ഇല്ല.
0: ഇപ്പൊ വിഷമം ഇല്ല. ഇപ്പൊ എന്താ ഉള്ളത്? ഇപ്പൊ സന്തോഷമാണ്. ഇപ്പൊ എന്തിന്റെ സന്തോഷമാണുള്ളത്?
1: പുറത്തൊക്കെ പോകുന്നുണ്ട്. പുറത്തു പോയപ്പോ
0: പുറത്തു പോയപ്പോ ഉള്ള സന്തോഷമുണ്ട്. അപ്പൊ ഇപ്പൊ അകത്തിരിക്കുമ്പോഴാണ് ഈ സന്തോഷം ഇല്ലാത്തത്. പുറത്തു പോയാൽ സന്തോഷമാണ്. ഇപ്പൊ സിമ്പിളല്ലേ? അപ്പൊ പുറത്ത് കൊണ്ടുപോയാ പോരെ, സന്തോഷം വരത്തില്ലേ? പുറത്തൊക്കെ പോവാറല്ലേ. ആ പിന്നെന്താ? അപ്പൊ എപ്പോഴും സന്തോഷിച്ചിരിക്കേണ്ട ആളല്ലേ. ആ പിന്നെന്തിന് ഈ വിഷമം? കൂട്ടുകാരി പോയോണ്ട് വിഷമം. ഓക്കെ ഓക്കെ. അപ്പൊ അതിപ്പോ എന്തായാലും നമുക്ക് ദേവസൂരിക്ക് അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പുതിയ സുഹൃത്തുക്കളൊക്കെ ആയില്ലേ, ഇനി പുതിയ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ഇനി സ്നേഹിക്കുക. അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, അപ്പൊ എല്ലാവരും നല്ല ഫ്രണ്ട് തന്നെയാണ്. എങ്കിലും ഒരു നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തില്ലേ, അതിന് പകരം ഒരു സുഹൃത്തിനെ കണ്ടെത്തുക. ടീച്ചേഴ്സുമായിട്ടൊക്കെ നന്നായിട്ട് പരിചയപ്പെടുക. എല്ലാ ടീച്ചേഴ്സും എല്ലാം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് കാണുക കേട്ടോ. അപ്പൊ അപ്പോ നമുക്കത് വിഷമമൊക്കെ അങ്ങ് മാറും. വീട്ടിലെന്തൊക്കെ പരിപാടി? ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ചേട്ടനോട് കളിക്കും. അപ്പൊ ചേട്ടന് പഠിക്കാനൊക്കെ പോണ്ടേ?
1: ചേട്ടൻ വെക്കേഷൻ.
0: ചേട്ടന് വെക്കേഷൻ ആണ് അല്ലെ? വെക്കേഷൻ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും?
1: വെക്കേഷൻ അല്ലാത്ത സമയത്ത് ഞാൻ തന്നെ കളിക്കും.
0: ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും അല്ലെ? കൂട്ടുകാരൊന്നും ഇല്ലേ? പുറത്തൊന്നും പോയി പുറത്തുള്ള കൂട്ടുകാരൊന്നും വരില്ല? ഒറ്റയ്ക്ക് കളിക്കും അല്ലെ? നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തും അല്ലേ? നമ്മൾ തന്നെ പഠിക്കുന്നതിന് വേണ്ടിട്ടാണോ? എന്ത് ജോലിയാ ആഗ്രഹിക്കുന്നത് ദേവസൂര്യ? ആ കുഞ്ഞു മനസ്സിൽ ആഗ്രഹം ഞങ്ങളൊന്ന് കേക്കട്ടെ. സിവിൽ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. അച്ഛന്റെ കണക്ക് ആവാനാണ് ആഗ്രഹം അല്ലേ? അപ്പൊ സിവിൽ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും? വീട് വെക്കും. വീട് വെക്കാൻ വേണ്ടിയാണ് സിവിൽ എഞ്ചിനീയർ ആവുന്നത്? അതെ, വീട് വെക്കാൻ വേണ്ടിയാണ്. സ്വന്തമായിട്ട് വീട് വെക്കും.
1: പിന്നെ ആളുകൾക്ക്
0: ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്.
1: പിന്നെ
0: പൈസ മേടിച്ചിട്ട് വെച്ചു കൊടുക്കും അല്ലേ?
1: അപ്പൊ അതൊക്കെയാണ്
0: ലാസ്റ്റ് പൈസ തരും. വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൈസ തരും അവര് അല്ലേ? അപ്പൊ പൈസ തരാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും?
1: പൈസ തരാത്തെങ്കിൽ കുറച്ച് നാള് കഴിഞ്ഞിട്ട് തരുമെന്ന് പറയും.
0: കുറച്ച് നാള് കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറയും അല്ലേ? അപ്പൊ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും?
1: പാവപ്പെട്ടെങ്കിൽ കുറച്ചുനാള്
0: പൈസ മേടിക്കും. വെരി ഗുഡ്. അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനൊക്കെ സഹായിക്കൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും അങ്ങനൊക്കെ സംഭവിക്കട്ടെ കേട്ടോ. അപ്പൊ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടി ആയി വരണം. ഓക്കെ, അതുപോലെ നമ്മള് നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞതൊക്കെ പോയിന്റിലൊക്കെ എത്താൻ വേണ്ടിട്ട് ഇപ്പൊ കുറെ നാള് കഴിഞ്ഞപ്പോ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ് പത്തുകളൊക്കെ ആകുമ്പോഴത്തേക്കിനും ഈ ആഗ്രഹം മാറൂ. ആഗ്രഹം മാറൂ.
1: ആ
0: മാറൂ അല്ലേ? ആഗ്രഹം മാറും. അയ്യോ, അങ്ങനെ ശരിക്കും പറയുമ്പോ സിവിൽ എഞ്ചിനീയർ അല്ല ആഗ്രഹം. ആഗ്രഹം മാറും പറഞ്ഞു. ആഗ്രഹം. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞൊക്കെ മോന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. പഠിച്ച് മിടുക്കനായിട്ട് നല്ലൊരാളായിട്ട് നല്ലൊരു സിവിൽ എഞ്ചിനീയർ ഒക്കെ ആയി ഒരുപാട് പേർക്ക് വീടൊക്കെ വെച്ചു കൊടുത്ത് ഇല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്.

0: ശേഖരൻ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 वर्ष विश्वास विकसन जनक्षेम

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
1: നോർത്ത് ഈസ്റ്റ്
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ആയുർവേദത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കടപ്പാക്കട ഉളിയക്കോവിൽ TKDM ഗവൺമെന്റ് HSSൽ HST ഹിന്ദി ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 24 10 അഭിമുഖം നടത്തും. ത്രിവത്സര പഞ്ചവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കായി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ ഫോട്ടോ, ഒപ്പ് എന്നിവ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിക്കാൻ 22 ഉച്ചയ്ക്ക് 2 വരെ അവസരമുണ്ട്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വിവിധ പഠന വകുപ്പുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് നടത്തിയ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. ആദ്യഘട്ട പ്രവേശനം 23 നടക്കും. സംസ്ഥാന സർക്കാരിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി 3 വർഷത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. തേവള്ളി ഗവൺമെന്റ് മോഡൽ VHS 4 ബോയ്സ് സ്കൂളിലെ VHSE വിഭാഗത്തിൽ ഗസ്റ്റ് വൊക്കേഷണൽ ടീച്ചർ MOBME ഒഴിവിലേക്ക് 22 രാവിലെ 11 അഭിമുഖം നടത്തും. ശാസ്താംകോട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ ശക്തികുളങ്ങര കുരിശടിക്ക് സമീപം തകരാറിലായതിനാൽ ഇന്ന് പരിഹരിക്കുന്നതിനായി പമ്പിംഗ് നിർത്തിവെയ്ക്കുന്നതിനാൽ ഇന്നും നാളെയും കോർപ്പറേഷൻ പരിധിയിലെ ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. Today's word is
2: schister. Schister.
1: Schister is spelled as X Y S T E R.
2: This is a noun and refers to a surgical instrument for scraping bones. എല്ലുകൾ ചുരണ്ടാൻ ഉപയോഗിക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉപകരണം.
1: Thank you all.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായ ജാ റഹാ ഹൈ. അബ് കോയ് ബിചോലിയ നഹീ, കോയ് രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സെ കിസാൻ രജിസ്ട്രി ബനേഗി. കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഡിബിടി ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര മന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായലിൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: രസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കഴിവതും പറയാതിരിക്കാൻ ശ്രമിക്കാം. അവതരണം സുനിൽ കുരുവിള, ഇൻസൈറ്റ് മിഷൻ.
2: കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ നമ്മൾ അവരോട് പങ്കുവയ്ക്കരുതാത്ത പല കാര്യങ്ങളും ഉണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു പക്വതയും അവരുടെ കാഴ്ചപ്പാടും വീക്ഷണവും അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ അനുസരിച്ചിട്ടാണ് അവർ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പലപ്പോഴും അതിലുണ്ടാവുന്ന പല മിസ്റ്റേക്കുകളും പിന്നീട് കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ദോഷമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികളോട് എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് വളരെ ആലോചിച്ച് വളരെ മൈൻഡ്ഫുള്ളായിട്ടാണ് കുട്ടികളോട് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം കുഞ്ഞ് പ്രായത്തിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ഒരു ഇന്നർ വോയിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവരുടെ ഉള്ളിൽ അതിങ്ങനെ കിടക്കുകയും അതവരെ പലപ്പോഴും പുറകോട്ട് വലിക്കുകയും പലപ്പോഴും അവരെ അവരുടെ ആത്മവിശ്വാസം കെടുത്തുകയും അവരുടെ ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമാകുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട, വളരെ പക്വമായി ഇടപെടേണ്ട പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, മാതാപിതാക്കളെ ഈ അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ റിലേഷണൽ പ്രോബ്ലംസ് കുട്ടികളുമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം കാരണം ഇപ്പം സഹോദരങ്ങൾ, ഇപ്പം മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ കുട്ടികളെല്ലാം ഫ്രണ്ട്സ് ആയിരിക്കും, കുട്ടികളെല്ലാം ഒരുമിച്ച് കളിക്കുന്നവരായിരിക്കും. ഇപ്പോൾ കസിൻസിനിടയിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും കാണില്ല. അപ്പം മുതിർന്നവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അവരെ കൂടി ഇങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനായിട്ട് കഴിവത് ശ്രമിക്കാതിരിക്കുക. കുട്ടികളുടെ ലോകത്ത് കുട്ടികൾ സ്വതന്ത്രമായി നടക്കുകയും അവർ നല്ല റിലേഷൻഷിപ്പും ബന്ധങ്ങൾ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിനെയാണ് നല്ലത്. ഇപ്പോൾ അയൽക്കാർ തമ്മിൽ മുതിർന്നവർ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നം കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് കുത്തിവെച്ച് കുട്ടികളുടെ ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ ഉന്നതമായ ഒരു ക്വാളിറ്റി ആയിരിക്കും. രണ്ടാമതായിട്ട് കുട്ടികളിൽ നമ്മൾ പറയാതിരിക്കേണ്ട, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഒരു 15 വയസ്സിന് ശേഷം അവർ പക്വമാകുന്നതനുസരിച്ചും അവർ പ്രായമാകുന്നതനുസരിച്ചും ഒക്കെ പല കാര്യങ്ങളും അവരോട് നമുക്ക് പറയാം. പക്ഷേ അവരുടെ മാനസികാവസ്ഥയും അവരുടെ വൈകാരികാവസ്ഥയൊക്കെ മനസ്സിലാക്കി, അവരുടെ ഒരു മെച്യൂരിറ്റിയൊക്കെ മനസ്സിലാക്കി വേണം എന്ത് പറയണം, എന്ത് പറയണ്ട, എപ്പോൾ പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായ വലിയ ബാധ്യതകൾ, കടം, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരിൽ അതുണ്ടാക്കുന്ന ആഘാതം എങ്ങനെയാണ് നമുക്കറിയാൻ വയ്യാത്രത്തോളം കാലം. മാത്രമല്ല ചെറിയ കുട്ടികളെ അതൊക്കെ അറിയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും അവരിൽ നിന്നൊരു ഹെൽപ്പ് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അവരെ അത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായ നമ്മുടെ പരിമിതികൾ കുട്ടികളോട് പറയാമെങ്കിലും അതിൻ്റെ ഭീകരമായ ഭാഗങ്ങളൊന്നും കുട്ടികളോട് പങ്കുവയ്ക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മോശപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും മറ്റ് അഡൽസിനെ കുറിച്ചും മോശപ്പെട്ട കാര്യങ്ങൾ കുട്ടികളോട് പറയാതിരിക്കുക. കാരണം കുട്ടികൾ ലോകത്തെ കാണുന്ന ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള കാഴ്ച ദുർബലപ്പെടുത്തുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ, ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ, ഇങ്ങനെയൊക്കെയാണ് റിലേറ്റീവ്സ് എന്നൊക്കെയുള്ള ഒരു ധാരണ അവരിലുണ്ടാവുകയും അവർ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊന്നും സഹകരിക്കാൻ താല്പര്യമില്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ മറ്റു മനുഷ്യരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ അത് അവർ തന്നെ സ്വയം വളർന്നു വന്ന വിലയിരുത്തട്ടെ. നമ്മൾ അവരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ, നമുക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ, നമുക്ക് ഭയം കൂടുതലാണെങ്കിൽ, നമ്മൾ ഇൻസെക്യൂർഡ് ആണെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകും. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, ഈ മാതാപിതാക്കളുടെ മെൻ്റൽ ഇമോഷണൽ ക്വാളിറ്റി ആണ് കുട്ടികളുടെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സെൽഫ് ഡൗട്ടും നമ്മുടെ ഇൻസെക്യൂരിറ്റീസും കഴിവതും കുട്ടികളോട് പറയാതിരിക്കുക. നമുക്ക് നമ്മളെക്കുറിച്ച് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോലും കുട്ടികളോട് ആത്മവിശ്വാസം ഉള്ളതുപോലെ കാണിക്കണം. കാരണം കുട്ടികൾക്കൊരു പ്രശ്നമോ പ്രയാസമോ വരുമ്പോൾ അവർ മാതാപിതാക്കളുടെ കണ്ണിലേക്കാണ് നോക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നാണ് അവർക്കൊരു പോസിറ്റീവ് അപ്രൂവൽ കിട്ടേണ്ടത്, അല്ലെ? മാതാപിതാക്കളാണ് അവരോട് വളരെ പക്വതയോടുകൂടി ആ സമയത്ത് പെരുമാറേണ്ടത്. മാതാപിതാക്കൾ തന്നെ ഇൻസെക്യൂർഡും അവർക്ക് തന്നെ ഒരുപാട് സെൽഫ് ഡൗട്ടും അവർ തന്നെ വളരെ വീക്കുമാണെങ്കിൽ കുട്ടികൾ വളരെ പ്രയാസപ്പെടും. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ സെൽഫ് ഡൗട്ടും ഒക്കെ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. അതുപോലെ ഈ പേരൻസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ അവരുടെ ചെറിയ പ്രായത്തിലെ പല തെറ്റുകളും അവർ കാണിച്ചിട്ടുള്ള കുറെ കോപ്രായങ്ങളും ഒക്കെ വളരെ വിശദമായി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഇത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളുടെ കാലം വേറെ, നിങ്ങൾ ജീവിച്ച കാലഘട്ടം വേറെ, അന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിപുലമായും വിശദീകരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, പോസിറ്റീവാണോ നെഗറ്റീവാണോ. അപ്പം നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിലൂടെ പഠിച്ച പല പാഠങ്ങളും അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അവിടെ ആ പഠനമാണ് പറഞ്ഞു. നേരെ മറിച്ച് ആ തെറ്റ് വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ഗോസിപ്പ് അബൌട്ട് അതേഴ്സ്, ഈ മറ്റുള്ളവരെ കുറിച്ച് കൊതിയുന്നണയും മറ്റുള്ളവരെ കുറിച്ച് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അങ്ങ് വെച്ച് വിളമ്പുക, സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് വിളമ്പുക, ഈ ഊഹാഭോഗങ്ങളൊക്കെ നമ്മൾ കുട്ടികളോടൊക്കെ അങ്ങ് വെച്ചോളും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ വെച്ച് ഗീച്ചുക. ദയവ് ചെയ്ത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാതിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗോസിപ്പിംഗ്, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം കാര്യങ്ങളും ഒക്കെ അവരോട് അമിതമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ശരിപോലും ആയിരിക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. വാലിഡേറ്റ് ചെയ്യാത്ത, സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികളും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ അവരത് എന്ന് നാലുപേരോട് പറയും. അങ്ങനെ ഒരു കാര്യം പിന്നീടായിരിക്കും അത് തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത പോലെ അത് ഒരുപാടിടത്ത് പോയി കഴിയും. അവർ പോയി സ്കൂളിലെ കൂട്ടുകാരോട് പറഞ്ഞെന്നിരിക്കും, ടീച്ചേഴ്സിനോട് പറഞ്ഞെന്നിരിക്കും, അടുത്ത വീട്ടിൽ പോയി പറഞ്ഞെന്നിരിക്കും. കഴിവതും ഇത്തരം കാര്യങ്ങളിലൊന്നും കുട്ടികളെ ഇടപെടുത്താതിരിക്കുക. കുഞ്ഞുങ്ങളുടെ ലോകം കുറേ കൂടെ സാങ്ക്ടിറ്റി ഉള്ള, കുറച്ചുകൂടെ നന്മയുള്ള, കുറച്ചുകൂടെ ഇന്നസെൻസ് ഉള്ളതായി നിലനിർത്താൻ, എത്ര കാലം കുഞ്ഞുങ്ങളിലെ ഇന്നസെൻസ് നിലനിർത്താൻ കഴിയുന്നോ അത്ര കണ്ട് നമ്മൾ വിജയിച്ചു. കാരണം ഇന്ന് ആ ഇന്നസെൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ നഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാരണം ഈ കുട്ടികളെ ബാല്യത്തെ മാനിക്കാത്ത അഡൽട്ട്സ് ആണ് അതിനൊരു കാരണക്കാർ. കാരണം ബാല്യത്തെ നമ്മൾ മാനിക്കുകയും ആ ബാല്യത്തെ നമ്മൾ ഡിപ്രൈവ് ചെയ്യാതിരിക്കുക, ബാല്യത്തെ ആവുന്നത്ര കാലം ആഘോഷിക്കാൻ നമ്മൾ അവരെ പരിരക്ഷിക്കുകയും വേണം. അപ്പോൾ അവരുടെ ആ ബാല്യത്തിൻ്റെ ഇടയിലേക്ക് അതിക്രമിച്ച് കയറി അവരെ അഡൽട്ടാക്കാനും അവരെ അഡൽട്ടിനെ പോലെ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുകയും ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് നമ്മുടെ ജോലിയിലേക്ക് പ്രശ്നങ്ങൾ കുട്ടികളോട് വന്ന് പറയാതിരിക്കുക. ജോലിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യാനൊക്കെ പഠിക്കുക, അതിനനുസരിച്ച് ഡെവലപ്പ് ആവുക. ശരിക്കും നല്ല ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബോസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ബന്ധം ശരിയല്ല, ഇതൊക്കെ നമുക്ക് പരിശീലനം. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു കൗൺസിലറിനെയൊക്കെ കാണുന്ന ഒന്നായിരിക്കും. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങ് തളർന്നു പോവാണ്. ഇതിനൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കൗൺസിലിങ്ങും ഒക്കെ ഉള്ളത്. നമുക്ക് ജോലിയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു അറിവുള്ള, അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലവാരമുള്ള ഒരാൾക്കാരുമായിട്ട് ഇരുന്ന് അങ്ങനെയുള്ളവർ നമുക്ക് സുഹൃത് ബന്ധത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഒരു പെയ്ഡ് സർവീസ് ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങൾക്കൊരു ചെറിയ ഫീസിലൂടെ നിങ്ങൾക്കൊരുപാട് ആശ്വാസവും കാഴ്ചപ്പാടും അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയും ഒക്കെ കിട്ടും. ഇതാണ് അതിലൂടെ നമ്മൾ ആർജിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോലിയിലേക്ക് കയറിയ ഒരു ഡോക്ടറാണ്. അവർ ജോലിയിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്? പലതരത്തിലുള്ള പ്രഷർ പല കാര്യങ്ങളിൽ വരുന്നു. ഇവിടെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു സമാധാനം എൻ്റെ ഒരു സേഫ്റ്റിയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട. അവരെ സംബന്ധിച്ച് ഷീ നീഡ്സ് എ കൺസൾട്ടേഷൻ. അത് എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ജോലിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത്, കരിയർ ഗൈഡൻസ് 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും മാത്രമല്ല, കരിയറിൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഗൈഡൻസുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ, ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ അവിടെ തീരേണ്ട കാര്യങ്ങളാണ്. അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കുട്ടികളോടൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും അവരുടെ ഒരു പ്രത്യാശയും പോസിറ്റീവ്നെസ്സും ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് ഈ ലീഗൽ കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങൾ, ഇപ്പം മാതാപിതാക്കളുടെ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സെൻസിറ്റീവായിട്ടുള്ള കുട്ടികൾ അതൊക്കെ ഭയങ്കരമായിട്ട് എടുക്കുകയും അവരെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുകയും അവരെ ബാധിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ കുട്ടികളും ഒരുപോലെ കോമ്പീറ്റൻ്റ് ആയിരിക്കത്തില്ല നമ്മളുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ചില പേരൻസൊക്കെ ബാല്യകാല ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്, ബാഡ് പേരൻറ്റിങ് കിട്ടിയിട്ടുള്ളവരാണ്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അവരതെല്ലാം കുട്ടികളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരും പിന്നെ അവരുടെ പേരൻസ് അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ അമിതമായി ചിന്തിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഒരു ബാഡ് പേരൻറ്റിങ് കിട്ടിയത് കൊണ്ട് നമ്മളൊരു ബാഡ് പേരൻ്റ് ആകേണ്ട കാര്യമില്ല. ഒരു ഒരു ചൈൽഡ്ഹുഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഹാങ് ഓവറിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഇന്നത്തെ കാലത്ത് ധാരാളം സംവിധാനങ്ങളുണ്ട്. അതൊക്കെ അഡൾട്ട്സ് മാനേജ് ചെയ്തിട്ട് കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും. അതുപോലെ ഈ മോശപ്പെട്ട തമാശകൾ, നിലവാരം കുറഞ്ഞ ഡയലോഗുകൾ ഒക്കെ കുട്ടികളിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ചിലരൊക്കെ ഈ ഡബിൾ മീനിങ് ഒക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുക, വളരെ മോശപ്പെട്ട നിലവാരമില്ലാത്ത കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയുക, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ചില പേരൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു വൈകല്യമാണ്. അത് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട് വളരെ നേരത്തെ തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായി കഴിയും. പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സെർട്ടൻ ഏജ് ആകുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ആകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ വളരെ അതിനുള്ള പ്രായമാകാത്ത സമയത്ത്, അതിനുള്ള പക്വതയാകാത്ത സമയത്ത്, അതിനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവരതിനെ എടുക്കുന്ന രീതി വളരെ മോശപ്പെട്ടതായിരിക്കും. ഇവരിത് ചെന്ന് വേറെ കുഞ്ഞുങ്ങളോടും മറ്റ് ആൾക്കാരോടും ഒക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊക്കെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ എക്സ്ട്രീം വ്യൂസ് ഒക്കെ ഉള്ളവരാണ്. പേരൻസ് തന്നെ ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള വ്യൂസ്, പെർവേർട്ടഡ് ആയിട്ടുള്ള ഐഡിയാസ്, അതുപോലെ എല്ലാത്തിനെയും ജസ്റ്റിഫൈ ചെയ്യുക. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിങ്ങളുടെ അവസ്ഥയായിരിക്കും, നിങ്ങൾക്ക് പലരെയും ജസ്റ്റിഫൈ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം, പല തെറ്റുകളെ ന്യായീകരിക്കേണ്ടതായിട്ട് വരാം, പല പെർവേർട്ട് ഐഡിയാസിൻ്റെയും പുറകിലുമുണ്ട്. ഇതൊന്നും അതിനകത്തൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് കയറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം കൊടുക്കുക. ഇപ്പം അല്ലാതെ അവരെ അങ്ങ് ഫോഴ്സ് ചെയ്ത് ഇത് ഇതാണ് ഇങ്ങനെയാണ് അല്ലെ ഇങ്ങനെ പോയാൽ, ഇപ്പോൾ അച്ഛൻ പിന്നെ ഒരു പ്രത്യേക പാർട്ടിയിലായതുകൊണ്ട് മക്കളല്ലാതെ പാർട്ടിയിലാവണം ഒരു നിർബന്ധവുമില്ല. അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കാനൊക്കെയുള്ള നിങ്ങളുടെ പിന്നെ ആശയങ്ങളും നിങ്ങളുടെ ഫിലോസഫിയും ഒക്കെ കുട്ടികൾ കേട്ടോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമാണ് ശരി അല്ലെ അത് മാത്രമാണ് എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് വളരെ തെറ്റാണ്. മാത്രമല്ല ചെറിയ പ്രായത്തിൽ ഈ പെർവേർട്ട് ഐഡിയാസും എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളും ബ്രെയിൻ വാഷിങ്ങും ഒക്കെ കുട്ടികളെ സംബന്ധിച്ച് വലിയ ഡാമേജിങ് ആയിരിക്കും, അതിനൊരു സംശയമില്ല. കുട്ടികളെ വളർത്തുന്നതിലെ വിഷമം ഒരിക്കലും അവരോട് പറയരുത്. പല പേരൻസും ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ കാരണമാണ് സമാധാനം കിട്ടാത്തത്, നിങ്ങളെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നു. ഈ കുറിപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ട് കണക്ക് പുസ്തകം എടുത്തു വെച്ച് കുട്ടികളോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ കുട്ടികളോട് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ അവരൊരു വേണ്ടാത്തൊരാളായിരുന്നു, ഞാൻ ഈ ലോകത്ത് തന്നെ വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്, മറ്റുള്ളവർക്കൊരു ശല്യമാണ്, ഞാനൊരു സാധ്യതയില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ബലിയാടാക്കിയുള്ള സംസാരങ്ങൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ തളർത്താൻ സാധ്യതയുള്ള എന്ത് കാര്യങ്ങളും, അവരെ മെന്റലായിട്ടോ ഇമോഷണലായിട്ടോ തളർത്താൻ സാധ്യതയുള്ള എന്ത് കാര്യത്തിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അധ്യാപകരിൽ നിന്ന് അങ്ങനെ മോശപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ മോശപ്പെട്ട ഒരു അനുഭവം കുട്ടിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് വന്നാൽ അത് ന്യായീകരിക്കാതെ, സഹിക്കാൻ പറയാതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാതെ അവരെ അതിൽ നിന്ന് സേവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അവരെ സേവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം കുട്ടികൾക്ക് നഷ്ടപ്പെടുകയും ഈ പേരൻ്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്ന് കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് തന്നെയാണ് ഭാവിയിൽ പേരൻസിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും. അതുപോലെ കുട്ടികളെ കമ്പയർ ചെയ്യുക, അടുത്ത വീട്ടിലെ കുട്ടി അവനെ നോക്കിപ്പടി, അറ്റ്ലീസ്റ്റ് ഇവനെ പോലെങ്കിലും ആകാൻ ശ്രമിക്ക്, നിനക്ക് അവളെ പോലെയൊക്കെ ആകാമല്ലോ, അവളൊക്കെ എന്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു കാര്യമില്ല, കാരണം ഈ കുട്ടിക്ക് ജനറ്റിക്സ് കൊടുത്തത് നിങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലെ തന്നെ രണ്ടോ മൂന്നോ കുട്ടികൾ വ്യത്യസ്തമായി പെർഫോം ചെയ്യുന്നതിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ജനറ്റിക്സൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു ഒരാൾക്ക് അച്ഛൻ്റെ ആയിരിക്കാം, ഒരാൾക്ക് അമ്മയുടെ ആയിരിക്കാം, ഗ്രാൻഡ് പേരൻസിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഈ ജനറ്റിക്സൊക്കെ അനുസരിച്ചാണ് അവർ ജീവിതത്തിൽ പെർഫോം ചെയ്യുന്നത്. ആ കുട്ടികളുടെ എൻവയോൺമെൻറ്റ് കൊടുത്തത് നിങ്ങളാണ്, ആ കുട്ടികൾക്ക് വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തത് നിങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ആ പെർഫോമൻസിനെ ആദ്യം നിങ്ങൾ ഓൺ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല വേണ്ടേ. ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പേരൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. പേരൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പേരൻ്റിങ് എങ്ങനെയാണെന്ന് പഠിക്കണം. കമ്പാരിസൺ കൊണ്ടുണ്ടാകുന്ന ഒരു കുഴപ്പം ഉള്ള ആത്മവിശ്വാസം കൂടെ തകരും, ഉള്ള സെൽഫ് എസ്റ്റീം തകരും, കുട്ടികൾക്ക് ഉള്ള കഴിവുകൾ പോലും അവർ പുറത്തെടുക്കാതാവും, അവർക്ക് അവരെ പറ്റി തന്നെ ഭയങ്കരമായിട്ട് ഡൗട്ട് വരും. കമ്പാരിസൺ ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല. വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് ആ കുട്ടി ഒരു അഹങ്കാരിയായി മാറുകയും, ആരെയാണ് കമ്പയർ ചെയ്യുന്നത് ആ കുട്ടി വളരെ മോശം മീഡിയോക്കറായി പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ക്രിറ്റിസിസം കൊണ്ടുള്ള അല്ല കമ്പാരിസൺ കൊണ്ടുള്ള പ്രശ്നം. അതുപോലെ കഴിവതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരുടെ ടീച്ചേഴ്സിൻ്റെ കുറ്റം പറയാതിരിക്കുക, അതുപോലെ തന്നെ സ്കൂളിൽ കുറ്റം പറയാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് സ്ഥലത്ത് പോയി പറയുന്നതാണ് നല്ലത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുട്ടികളോടും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ ആരോഗ്യകരമാണ്. കാരണം അതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കലും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുട്ടികൾ മാതാ പിന്നെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ അധ്യാപകരുമായിട്ട് നല്ലൊരു ബഹുമാനമുള്ള ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളുടെ ജീവിതത്തിന് വളരെ നല്ലതാണ്. അപ്പം അതിനെ ഹനിക്കുന്ന ഒരു കാര്യവും നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഥകളൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. പക്ഷെ കഥകൾ പറയുമ്പോൾ അന്ധവിശ്വാസമുള്ള കഥകൾ, ഭൂതം പ്രേതം ഇങ്ങനെയൊക്കെയുള്ള കഥകൾ, ആരോഗ്യപരമല്ലാത്ത കഥകൾ, ഇതൊക്കെ കുട്ടികൾക്ക് ധാരാളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ, അത് കഥകളൊക്കെ ആണെങ്കിലും വളരെ ആലോചിച്ച് മൈൻഡ്ഫുള്ളായിട്ട് അതൊക്കെ കണ്ടുപിടിച്ച് കുട്ടികളുടെ എൻറിച്ച്മെൻറ്റിന് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നിലവാര വർധനവിന് പ്രവർത്തിക്കുമെന്നുറപ്പുള്ള കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് കഥകളായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടികൾ അവർ കാരണമാണ് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതെന്നോ അല്ലെങ്കിൽ അവർ കാരണമാണ് ജീവിതത്തിൽ പേരൻസിന് സ്ട്രഗിൾ ഉണ്ടായതെന്നോ ഒന്നും കുട്ടികൾ ഒരിക്കലും അറിയാനോ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു തലത്തിലേക്കുള്ള ചർച്ചകൾക്കോ ഒരിക്കലും അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. വളരെ പോസിറ്റീവായിട്ട് കുട്ടികളെ ഗ്രൂം ചെയ്തെടുക്കുക. കാരണം കുട്ടികളെ നമ്മളാണ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരുടെ ബാല്യത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ ഗാർഡ് ചെയ്യുകയും അവരെ എൻറിച്ച് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ഉത്തരവാദിത്വം നമ്മളിൽ കുറയുമ്പോഴാണ് ഇതൊക്കെ സ്പില്ലോവർ ചെയ്ത് കുട്ടികളിലേക്ക് നമ്മൾ അഴിച്ചുവിടേണ്ട വരുന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും കുട്ടികളിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ കുട്ടികൾ വളരെ ആരോഗ്യപരമായി വളർന്നു വരികയും അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പ്രാപ്തമാകുകയും ചെയ്യും. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിലുള്ള ഈ രോഗാതുരമായ അവസ്ഥ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും കുട്ടികൾ അവസാനം മീഡിയോക്കറായി തീരുകയും ഈ ദുരവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നും ഇതൊക്കെ അടുത്ത തലമുറയിൽ നമ്മൾ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കൈമാറും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അടുത്ത തലമുറയിലൂടെ വലിയൊരു മാറ്റം നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ടുള്ള പാരൻറ്റിങ്, പോസിറ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ്, വളരെ കോഷ്യസ് ആയിട്ടുള്ള പാരൻറ്റിങ് വളരെ ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലിവിംഗ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദുർഷ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആപ്പിളിന്റെ സിരിക്ക് പണം നൽകേണ്ടി വന്നേക്കാം, റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. വിപുലമായ സിരി AI കഴിവുകൾ ലഭിക്കുന്നതിനാണ് ആപ്പിൾ ഇപ്പോൾ ഉപയോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുക എന്നാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ആപ്പിളിന്റെ ഇത്തവണത്തെ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിലെ പ്രധാന ആകർഷണമായിരുന്നു പുതുക്കിയ സിരിയും വിപുലമായ സിരി AI കഴിവുകളിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് ആപ്പിൾ ഉപയോക്താക്കളിൽ നിന്ന് പണം ഈടാക്കിയേക്കുമെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. അടിസ്ഥാന സിരി ഫീച്ചറുകൾ സൗജന്യമായിരിക്കുമെങ്കിലും കൂടുതൽ സങ്കീർണമായ ടാസ്കുകൾക്കായി പണം നൽകേണ്ടി വന്നേക്കാമെന്നും പവറോണിന്റെ പ്രതിവാര വാർത്താക്കുറിപ്പിൽ ഗുർമാൻ പരാമർശിക്കുന്നു. അടുത്ത 12 മാസത്തിനുള്ളിൽ പണം നൽകിയുള്ള സബ്സ്ക്രിപ്ഷനുകൾക്കായി സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.

ഏറ്റവും പുതിയ സിരിക്ക് മുമ്പ് ലഭ്യമായിരിക്കുന്ന അടിസ്ഥാന സിരി സവിശേഷതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് പണം ചെലവാക്കേണ്ടതില്ല എന്നും ഓർക്കുക. ഇത് സൗജന്യമായി തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്രമേണ നിരക്ക് പരിമിതപ്പെടുത്തുകയും നിശ്ചിത തുകയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഐക്ലൗഡ് പ്ലസ് സബ്സ്ക്രൈബർമാരെ ഉയർന്ന നിരക്ക് പരിധികൾ ആക്സസ് ചെയ്യാൻ ആപ്പിൾ നിലവിൽ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ വിപുലമായ AI സവിശേഷതകൾക്കായി ഒരു സമർപ്പിത സബ്സ്ക്രിപ്ഷൻ ടയർ കമ്പനി അവതരിപ്പിക്കുമെന്നും ഗുർമാൻ പറഞ്ഞു. പുതിയ സിരി എന്തൊക്കെയാണ് നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? iOS 26 അപ്ഗ്രേഡ് ആയിട്ടാണ് iOS 27 വരുന്നത്. സിരിയുടെ പുതിയ പതിപ്പായ സിരി AIയെ കൂടുതൽ മികച്ചതാക്കാനും പുതിയ അപ്ഡേറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിനായി സിരി ഗൂഗിൾ ജെമിനയുമായി കൈകോർക്കുന്നു. കൂടാതെ ആപ്പുകളിലും സർവീസിലും സെർച്ചിലും വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും വ്യക്തിഗത സന്ദർഭ ധാരണ സ്വീകരിക്കാനും കഴിയുന്നു. ChatGPT പോലുള്ള മുൻനിര AI മോഡലുകളോട് മത്സരിക്കാൻ ആപ്പിൾ പുതിയ സിരിയെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സന്ദേശങ്ങൾ, മെയിൽ, ഫോട്ടോകൾ, മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ നിന്ന് AI അസിസ്റ്റന്റിന് വിവരങ്ങൾ എടുക്കാനും കഴിയുന്നു. പിന്തുണയ്ക്കുന്ന ആപ്പുകളിൽ ഉടനീളം സേവനങ്ങൾ നൽകാനും പുതിയ സിരിക്ക് കഴിയുന്നു എന്നതിൽ സംശയമില്ല. സങ്കീർണവും മൾട്ടി സ്റ്റെപ്പ് അഭ്യർത്ഥനകളും കൈകാര്യം ചെയ്യുന്നതിന് ഒന്നിലധികം സേവനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കാനും ഇതിന് കഴിയുന്നു. സമർപ്പിത സിരി ആപ്പ് ഉപയോക്താക്കളെ ഒരു ഇന്റർഫേസിൽ നിന്ന് പുതിയ സംഭാഷണങ്ങൾ ആരംഭിക്കാനോ മുമ്പത്തേത് തുടരാനോ അനുവദിക്കുന്നു. iOS 27, iPad OS 27, Mac OS 27, Watch OS 27, Vision OS 27 എന്നിവയിലെ പുതിയ സിരി AI സവിശേഷതയ്ക്ക് ഉപകരണങ്ങളിലുടനീളം പരിമിതമായ പിന്തുണ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ മോഡലുകൾക്ക് ഇതിന്റെ പിന്തുണ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. iPhone 16 മുതലുള്ള മോഡലുകൾ iPhone 15 Pro, iPhone 15 Pro Max, iPad mini, അതായത് A17 Pro, M1 അല്ലെങ്കിൽ അതിനുശേഷമുള്ള iPad മോഡലുകൾ, M1 അല്ലെങ്കിൽ അതിനുശേഷമുള്ള Mac മോഡലുകൾ, Apple Vision Pro, Apple Watch Series 10 അല്ലെങ്കിൽ അതിനുശേഷമുള്ള മോഡലുകൾ, Apple Watch Ultra 2 അല്ലെങ്കിൽ അതിനുശേഷമുള്ളവ, Apple Watch SE 3 എന്നിവയാണ് ഇവ. അതേസമയം എല്ലാ സിരി AI സവിശേഷതകളും എല്ലാ ഭാഷകളിലോ പ്രദേശങ്ങളിലോ ലഭ്യമായേക്കില്ല. യൂറോപ്യൻ യൂണിയനിൽ സിരി AI നിലവിൽ ലഭ്യമായിരിക്കില്ല. കൂടാതെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടി സിരി AIയും ആപ്പിൾ ഇന്റലിജൻസ് സവിശേഷതകളും ചൈനയിൽ ലഭ്യമാകില്ല. സിരി AI സവിശേഷതകൾക്കായുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലിനെ കുറിച്ച് ആപ്പിൾ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല.

0: വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിം ബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है, आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर
0: പ്രധാനമന്ത്രി പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പി എം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പി എം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ൽ അധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: യുവവാണി.
5: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ആത്മാവിൽ മുട്ടിവിൽ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കമ്മ്യൂണിച്ച് റേഡിയോ പെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതരം, 10:30 ദിൽ കി ആവാസ്, 11:30 യോഗാദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 4:30 സംഗീത ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

0: എന്റെ ചെടി. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും വേർതിരിക്കാനാവില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന പല സസ്യങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പരമപ്രധാനമായ ഒരു സ്ഥാനമാണ് ഔഷധ സസ്യങ്ങൾക്കുള്ളത്. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിക്ക് ലോകമെമ്പാടും പ്രചാരമേറുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ചുറ്റും വളരുന്ന നമുക്കറിയാവുന്ന പല സസ്യങ്ങൾക്കും പല വിധത്തിലുള്ള ഔഷധ ഗുണമാണുള്ളത്. ചില ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവാറുമുണ്ട്. ആയതിനാൽ ചെടികളുടെ കൃത്യമായ ഉപയോഗരീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന റേഡിയോ പെൻസികർ പ്രോഗ്രാമാണ് എൻ്റെ ചെടി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും കാണുന്ന ഔഷധഗുണമുള്ള ചെടികളെയും ഇവയുടെ ഉപയോഗവും പ്രാധാന്യവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു.
1: നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ വീണാവി, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്രം വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഈ ചെടി ചെറുതും മനോഹരവുമായ ഉഷ്ണമേഖലാ ഫലവൃക്ഷമാണ്. സാധാരണയായി 2 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇത് പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന ഇലകളാൽ സുന്ദരമായി കാണപ്പെടുന്നു. ചെറുതായി മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കുലകളായി വിരിയുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പഴങ്ങൾ ആദ്യം പച്ച നിറത്തിലായിരിക്കും, പിന്നീട് ഓറഞ്ച് നിറത്തിലേക്കും പൂർണമായി പഴുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലേക്കും മാറും. പീനട്ടിന്റെ അഥവാ കപ്പലണ്ടിയുടെ രുചിയും മണവും അതുപോലെ പഴത്തിനുള്ളിലെ പൾപ്പ് ബട്ടർ പോലെ മൃദുവായതുമാണ്. അതുകൊണ്ടാണ് പീനട്ട് ബട്ടർ എന്ന പേര് ലഭിച്ചത്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഈ ഫലത്തിന്റെ ശാസ്ത്രീയ നാമം ബെഞ്ചോസിയ ഗ്ലാൻഡുലിഫെറ എന്നാണ്. ഇത് മൽപീജിയേസിയ കുടുംബത്തിൽപ്പെടുന്ന ഒരു ചെറിയ വൃക്ഷമോ കുറ്റിച്ചെടിയോ ആയ സസ്യമാണ്. ദക്ഷിണ അമേരിക്കയാണ് ഇതിന്റെ ജന്മദേശമെങ്കിലും ഇന്ത്യയിലെ ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അലങ്കാര സസ്യമായും ഫലവൃക്ഷമായും വളർത്തപ്പെടുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ട് പൂർണ്ണമായി പഴുത്താൽ നേരിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു രുചികരവും പോഷക സമൃദ്ധവുമായ ഫലമാണ്. ഇതിന്റെ മൃദുവായ പൾപ്പിന് ക്രീമിന്റെ സ്വഭാവവും പീനട്ട് ബട്ടറിനോട് സാമ്യമുള്ള പ്രത്യേക രുചിയും ഉള്ളതിനാൽ ബ്രെഡിലും ചപ്പാത്തിയിലും സ്പ്രെഡായി പുരട്ടിക്കഴിക്കാം. പഴം, പാൽ, തേൻ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് എന്നിവ തയ്യാറാക്കുമ്പോൾ നല്ല എനർജി ഡ്രിങ്ക് പോലെ ഉപയോഗിക്കാം. ജാം, ജെല്ലി, സ്ക്വാഷ്, സിറപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത് വളരെ അനുയോജ്യമാണ്. കാരണം ഇതിന്റെ പൾപ്പ് സ്വാഭാവികമായി കട്ടിയുള്ളതാണ്. ഐസ്ക്രീം, കസ്റ്റാർഡ്, യോഗർട്ട്, കേക്ക് ഫില്ലിംഗ്, ഡെസേർട്ട് എന്നിവയിൽ ഫ്ലേവറിംഗിനായി ഇവ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇത് നാടൻ രീതിയിൽ തേങ്ങാപ്പാലുമായി ചേർത്ത് മധുര വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഉപയോഗിച്ച് രുചികരമായ അച്ചാർ തയ്യാറാക്കുവാനും കഴിയും. പോഷകപരമായി ഇതിൽ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻ സി, കരോട്ടിനോയിഡുകൾ, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് ഊർജം നൽകുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭാരം കൂട്ടേണ്ടവർക്കും കുട്ടികൾക്കും ഇത് ആരോഗ്യകരമായ നാച്ചുറൽ എനർജി ഫുഡായി നൽകാം. ജിം വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഹൈ കാലറി ന്യൂട്രിയന്റ് ഡെൻസ് ഫുഡായി സ്മൂത്തി രൂപത്തിൽ ഉപയോഗിക്കാം. കൂടാതെ പ്രോസസ്ഡ് പീനട്ട് ബട്ടറിന് പകരം പ്രകൃതിദത്തമായ പ്ലാന്റ് ബേസ്ഡ് സ്പ്രെഡ് എന്ന രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും. പീനട്ട് ബട്ടർ ഫ്രൂട്ട് പോഷക സമൃദ്ധമായതിനാൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഫലമാണ്. ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അതിലൂടെ ചുമ, പനി പോലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകൾ കുറച്ച് കോശങ്ങളെ ഓക്സിഡേറ്റീവ് പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പ്രായാധിക്യം വൈകിപ്പിക്കാനും സഹായിക്കുന്നു. അതായത് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇതിലെ ഫൈബറിന്റെ അളവ് നല്ലതായതിനാൽ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും ഉള്ളതിനാൽ ശരീരത്തിന് എനർജി നൽകുന്നു. കരോട്ടിനോയിഡുകളും മറ്റ് ഫൈറ്റോന്യൂട്രിയന്റും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ്. ചില പഠനങ്ങൾ പ്രകാരം ഇതിലെ ബയോ ആക്റ്റീവ് ഘടകങ്ങൾ ദേഹത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം കാണിക്കുന്നു. അതുപോലെ തന്നെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉള്ളതിനാൽ പ്രമേഹത്തിന് അത്യുത്തമമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെയധികം പങ്കുവഹിക്കുന്നു. പീനട്ട് ബട്ടർ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഫീനോളിക് സംയുക്തങ്ങൾ, ഫ്ലാവിനോയിഡുകൾ, മറ്റ് ജൈവഘടകങ്ങൾ എന്നിവ ബാക്ടീരിയകളും ഫംഗസുകളും വളരുന്നത് തടയാൻ സഹായിക്കുന്നു. രുചിയിലും പോഷക ഗുണത്തിലും വ്യത്യസ്തമായ ഈ ഫലം ആരോഗ്യത്തിന് ഏറെ ഗുണകരവും വീട്ടുവളപ്പിൽ എളുപ്പത്തിൽ വളർത്താവുന്നതുമായ ഒന്നാണ്. പീനട്ട് ബട്ടറിന്റെ രുചി മരത്തിൽ തന്നെ വളരുന്ന ഒരു ഫലമായി ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പീനട്ട് ബട്ടർ ഫ്രൂട്ട്. വീട്ടുവിളപ്പിൽ ഒരു തൈ നട്ടാൽ ഭാവിയിൽ നമ്മുടെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മധുരമുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എന്റെ ചെടി. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കുറിച്ചുമുള്ള ഒരു ലേഖനം എഴുതുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, അതിനുശേഷം ആയിരക്കണക്കിന് കത്തുകൾ പത്രം ഓഫീസിൽ ലഭിച്ചു. അതിൻ്റെ എല്ലാം ഉള്ളടക്കം ഇതായിരുന്നു: ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, അതായത് ദേഹത്ത് നിന്ന് പച്ചകുത്തിയ പാടുകൾ എങ്ങനെയാണ് മാറ്റാൻ കഴിയുക. അപ്പോൾ ധാരാളം ആളുകൾ പച്ചകുത്തിയതിനു ശേഷം അതെങ്ങനെയെങ്കിലും മാറ്റാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ശരീരത്തിലുള്ള പച്ചകുത്തുകൾ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് സഹിക്കുവാൻ കഴിയും. എന്നാൽ മനസ്സിലുണ്ടാകുന്ന പച്ചകുത്തുകളാണ് അതിനേക്കാൾ ഭയാനകം. മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ, നൊമ്പരമുണ്ടാക്കുന്ന ഓർമ്മകൾ, അത് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവരാണ് ഒട്ടുമുക്കാലും ആളുകൾ. പലരും തൻ്റെ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുന്നവരാണ്. പഴയകാല അനുഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം കൂടുതലായി മനസ്സിലെ കുറ്റബോധവും കഴിഞ്ഞുകാല ഓർമ്മകൾ തരുന്ന നൊമ്പരങ്ങളും തികിട്ടി തികിട്ടി വരുന്നതായിട്ട് പലർക്കും അനുഭവമുണ്ട്. അങ്ങനെയുള്ളവർ ആരായുന്ന ചോദ്യമാണ്: എങ്ങനെയാണ് ഈ പഴയകാലം ഒന്ന് മറക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ ജീവിതം ഒന്നുകൂടി ഒരാവർത്തി കൂടി ജീവിക്കുവാൻ കഴിയുക എന്നും. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവിതം മറ്റൊന്നാക്കി മാറ്റാമായിരുന്നു. ശൈശവമാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടം. സുപ്രധാനമെന്ന് പറയാനുള്ള കാരണം, ഏറ്റവും പരിശുദ്ധവും നിർമ്മലവുമായിരുന്ന അവസ്ഥ ശൈശവത്തിലാണല്ലോ. പിന്നീടാണല്ലോ നാം വളർന്നു വലുതാകുമ്പോൾ തെറ്റു ചെയ്യാൻ പഠിക്കുന്നതും മറ്റുമൊക്കെ. പ്രകൃതിയിലെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഒരു പൂവാകട്ടെ, ഒരു പുഴയാകട്ടെ, അതൊക്കെ ഏറ്റവും നിർമ്മലമായ അവസ്ഥയിലായിരിക്കുന്നത് ഉത്ഭവത്തിലാണ്. പിന്നീടാണ് അത് വെയിലേറ്റ് വാടുന്നതും പുഴ ഒഴുകുമ്പോൾ അഴുക്ക് ചേരുന്നതുമൊക്കെ. അത് ഉത്ഭവിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഏറ്റവും സംശുദ്ധമായിരിക്കുന്നത്. ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പുറകോട്ട് പോകാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ തൻ തിരുമുറ്റത്തെത്തുവാൻ മുഖം എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പാട്ടിൻ്റെ ഒടുവിൽ പറയുന്നത്, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ ഒന്ന് മോഹിക്കാൻ മുഖം, അപ്പോൾ ജീവിതത്തിൽ മടങ്ങിപ്പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള വേദന, പുറകോട്ട് നടന്നു പോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന അറിവ് നമ്മൾ നൊമ്പരപ്പെടുത്തുന്നു. എന്നാലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ പഴയ ഘട്ടത്തിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ, ഒരാവർത്തി കൂടി ജീവിതം തുടങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കഴിഞ്ഞ കാലാനുഭവങ്ങൾ എത്ര ദുഃഖമുള്ളതായിരുന്നാലും അതുകൊണ്ട് നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരണമെന്നില്ല. ജീവിതം നമുക്ക് പരിശുദ്ധമാക്കാൻ കഴിയും. അത് നമ്മുടെ കഴിഞ്ഞ കാലാനുഭവങ്ങളും മുറിവുകളും ഒക്കെ അംഗീകരിക്കുക, അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കുക. നമ്മളതിന് നിഷേധിക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ കൂടുതൽ ശക്തിയായി നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. അങ്ങനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞ കാലാനുഭവങ്ങൾ എത്ര ദുഃഖം തരുന്നതായാലും അത് മറന്നുകൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കുവാൻ എല്ലാവർക്കും സാധിക്കും എന്നോർക്കുക.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്ത

ഗജം തട്ടിട്ടാം. പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിടതീന്ദിരന തകിടതീന്ദിരന ദ്രിഗിടോം ദ്രിഗിടോം.